നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 മേടമാസം 26 2026 മെയ് 9 ശനിയാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58 മിനിറ്റ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പുതുച്ചേരിയിൽ NDA മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണർ കൈലാസ് നാഥനെ കണ്ട് ഗവൺമെന്റ് രൂപീകരണത്തിന് അവകാശമുന്നയിച്ചു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കുന്ന ഭൂരിപക്ഷം MLA കത്തുകൾ അദ്ദേഹം ലഫ്റ്റനന്റ് ഗവർണർക്ക് കൈമാറി. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം നേതാവ് വിജയന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം തുടരുന്നു. ഗവൺമെന്റ് രൂപീകരണത്തിൽ TVK ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചെന്ന റിപ്പോർട്ട് ലീഗ് അഖിലേന്ത്യാ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ തള്ളിയതിനെ തുടർന്നാണ് പുതിയ പ്രതിസന്ധി. ആദായനികുതി നിയമം 2025 പൊതുജന അവബോധവും പങ്കാളിത്തവും സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപകമായ അവബോധ ക്യാമ്പയിൻ പ്രാരംഭ് 2026 കേരളത്തിലും ലക്ഷദ്വീപിലും സംഘടിപ്പിക്കും. ചൊവ്വാഴ്ച ക്യാമ്പയിൻ കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനം K. സച്ചിദാനന്ദൻ രാജിവെച്ചു. വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിലും രാജിവെച്ചിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് അനധികൃത അവയവദാനം നടത്തിയ കേസിൽ 3 എറണാകുളം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കുമാരപുരം സ്വദേശി സണ്ണി വർഗീസ്, ഭാര്യ സിനി വർഗീസ്, ചേലക്കുളം സ്വദേശി സനോജ് എന്നിവരാണ് അറസ്റ്റിലായത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 തകർത്തു. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
0: ന്യൂസ് റെയിൻബോ.

ഒന്ന് തുടങ്ങിക്കിട്ടാനാണ് ബുദ്ധിമുട്ട്. സ്റ്റാർട്ട് ചെയ്ത് കിട്ടിയാൽ പിന്നെ മുന്നോട്ട് പോകാൻ താരതമ്യേന എളുപ്പമായിരിക്കും. ഗുഡ് മോർണിംഗ്, ബെഡ് കോഫിയുടെ കാര്യം അല്ലാട്ടോ പറഞ്ഞത്. അത് തുടങ്ങാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. ജനറലി ഏത് കാര്യത്തിനും പലർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകാറുണ്ടല്ലോ, അതിനെ ഒന്ന് സൂചിപ്പിച്ചതാണ്. സോ ഡോണ്ട് എവർ ഗിവ് അപ്പ്. ദി ബിഗിനിങ് ഈസ് ഓൾവേസ് ദി ഹാർഡസ്റ്റ്. ഇനി ഒരു ചോദ്യം ചോദിക്കട്ടെ. പൂജ്യവും ഒന്നും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? ഓ, ഇതിപ്പോൾ എന്ത് ചോദ്യം? പൂജ്യം കഴിഞ്ഞാൽ ഒന്ന് അല്ലാതെ എന്ത് എന്നാണ് ഉത്തരമെങ്കിൽ ഞാൻ പറയും പൂജ്യവും ഒന്നും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന്. ചെറിയ ചില എക്സാമ്പിൾ പറയുമ്പോൾ അത് ക്ലിയർ ആവേ. ഒന്നും വായിക്കാതെ ഇരിക്കുന്നതും അറ്റ്ലീസ്റ്റ് ഒരു പേജ് വായിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്. ഒരു മനുഷ്യനോടും ചിരിക്കാത്തതും ഒരാളെയെങ്കിലും നോക്കി പുഞ്ചിരിക്കുന്നതും തമ്മിൽ വളരെ നല്ല വ്യത്യാസമുണ്ട്. അതുപോലെ സീറോ പുഷപ്പ് എടുക്കുന്നതും ഒരു പുഷപ്പ് എടുക്കുന്നതും തമ്മിൽ നിങ്ങൾ വിചാരിക്കാത്ത അളവിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോഴും തോന്നുന്നുണ്ടോ എന്താണ് ഇത്ര വ്യത്യാസം എന്ന്? ഒരു പുഞ്ചിരി കൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടാക്കാൻ, ഒരു പുഷപ്പ് കൊണ്ട് ശരീരത്തിന് എന്ത് ഗുണം ഉണ്ടാവാൻ, ഒരു പേജ് വായിച്ചുകൊണ്ട് എന്ത് മനസ്സിലാവാൻ അല്ലേ? പക്ഷേ ദാ ഇങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു പുഷപ്പെങ്കിലും എടുക്കാൻ കഴിഞ്ഞാൽ ആ ഒന്നിൽ

0: നമ്മൾ നിർത്താനുള്ള ചാൻസ് കുറവാണ്. തുടങ്ങിപ്പോയ സ്ഥിതിക്ക് അത് കുറച്ചു നേരമെങ്കിലും കണ്ടിന്യൂ ചെയ്യും. അതുപോലെ ഒരു പേജ് വായിച്ച് നിർത്താനും സാധ്യതയില്ല, കുറഞ്ഞത് ഒരു ചാപ്റ്ററെങ്കിലും വായിക്കും. ഒരാളെയെങ്കിലും നോക്കി മനസ്സ് തുറന്ന് പുഞ്ചിരിച്ചാൽ അതും തുടർന്ന് തന്നെ പോകാനാണ് ഏറ്റവും സാധ്യത. അപ്പോൾ ഒരു സ്റ്റാർട്ട്, ഒരു പ്രാവശ്യം ചെയ്യാനുള്ള ഒരു എഫേർട്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ തോന്നുന്നുണ്ടോ സീറോയും വണ്ണും തമ്മിൽ നല്ല വ്യത്യാസമുണ്ടെന്ന്? സോ ആദ്യത്തെ പ്രാവശ്യം ചെയ്യാനായി ഉറപ്പിക്കുക, എത്ര ടഫായാലും. പിന്നെ നോക്കിക്കോളൂ എന്താ സംഭവിക്കുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, കേട്ടുകൊണ്ടിരിക്കാം ബെഡ് കോഫി 7 മണി വരെ വിത്ത് മീ സുരേഷ് കാഞ്ഞിരക്കാട്.
1: You are listening to Rainbow FM 107.5, musically yours.

0: If you can control the meaning of words, you can control the people who must use the words. യാഥാർത്ഥ്യത്തിൽ കൃത്രിമം കാണിക്കുവാൻ വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ തത്വം വാക്കുകളിൽ കൃത്രിമത്വം വരുത്തുക എന്നതാണ്. വാക്കുകളുടെ അർത്ഥം കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ വാക്കുകൾ ആരുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്നതും നിയന്ത്രിക്കാൻ കഴിയും നിങ്ങൾക്ക്. വാക്കുകളുടെ മാനിപ്പുലേഷനെ കുറിച്ച് നമുക്ക് ഈ ധാരണ തന്നത് ഫിലിപ്പ് കെ ഡിക്ക്, പ്രശസ്തനായ സയൻസ് ഫിക്ഷൻ എഴുത്തുകാരനാണ് അദ്ദേഹം. PKD എന്ന ഇനീഷ്യൽസിലാണ് അദ്ദേഹം കൂടുതലായും അറിയപ്പെടുന്നത്. 44 നോവലുകളും 120 ചെറുകഥകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവയിൽ മിക്കതും സയൻസ് ഫിക്ഷൻ മാഗസീൻസിൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി. ഡു ആൻഡ്രോയിഡ്സ് ഡ്രീം ഓഫ് ഇലക്ട്രിക് ഷീപ്പ്, ദ മാൻ ഇൻ ദ ഹൈ കാസൽ, എ സ്കാനർ ഡാർക്ക്ലി, ഫോളോ മൈ ടിയേഴ്സ് ദ പോലീസ്മാൻ സെറ്റ്, വി കൻ റിമെമ്പർ ഇറ്റ് ഫോർ യു. ഇങ്ങനെ കൗതുകകരമായ ടൈറ്റിൽസാണ് അദ്ദേഹത്തിൻ്റെ പല കൃതികൾക്കും. ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM Kochi 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: Musically yours, FM Rainbow 107.5. Stay tuned.
1: ബെഡ് കോഫി വർത്തമാനം തേർഡ് സെഗ്മെന്റിൽ എത്തിയപ്പോൾ കൂടെ വന്നിരിക്കുന്നത് ഒരു ഗുരുവും ഒരു ശിഷ്യനും. കേൾക്കാം നമുക്ക് അവരുടെ കഥ. ഗുരുവും ശിഷ്യനും ഒരു യാത്രയിലായിരുന്നു. ഏറെ ദൂരം കാൽനടയായി യാത്ര ചെയ്ത് അവർ ഒരു വനപ്രദേശത്തെത്തി. യാത്രാക്ഷീണം കൊണ്ടാണോ എന്നറിയില്ല, ശിഷ്യൻ വളരെ അസ്വസ്ഥനായിരുന്നു. പലതരം ചിന്തകൾ അയാളുടെ മനസ്സിലേക്ക് കയറി വന്നു. എന്നാലോ അസ്വസ്ഥതയ്ക്കുള്ള ശരിയായ കാരണം അയാൾക്ക് കണ്ടുപിടിക്കാനും കഴിഞ്ഞില്ല. അവസാനം ആള് ഗുരുവിനോട് ചോദിച്ചു, ഗുരു, എന്തുകൊണ്ടാണ് ഒരു കാരണവുമില്ലാതെ എന്റെ മനസ്സ് ഇങ്ങനെ പിരിമുറുക്കത്തിൽ പെടുന്നത്? എന്നെപ്പോലെ ധാരാളം പേര് കാണും ഈ ലോകത്ത് ഇങ്ങനെ സമാധാനമില്ലാതെ കഴിയുന്നവർ. മനസ്സ് സ്വസ്ഥമാകാൻ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഒരു മരത്തണൽ ചൂണ്ടിക്കാണിച്ചിട്ട് അവിടെ ഇരുന്ന് സംസാരിക്കാം എന്ന് ഗുരു പറഞ്ഞു. തണലിൽ ശാന്തമായി ഇരുന്ന് അദ്ദേഹം ആരംഭിച്ചു, ഞാൻ ഒരു കഥ പറയാം. ഒരു ആന മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ഇലകൾ ഒടിച്ചെടുത്ത് ഭക്ഷിക്കുകയായിരുന്നു. ഒരു ഈച്ച പറന്നുവന്ന് ആനയുടെ വലിയ മുറം പോലുള്ള ചെവിയിലിരുന്നു. ചെവി ആട്ടിക്കൊണ്ട് ആന ഈച്ചയെ ഓടിച്ചു. ഒന്ന് ചുറ്റിപ്പറന്ന ശേഷം ഈച്ച വീണ്ടും വന്ന് ആനയുടെ ചെവിയിലിരുന്നു. ആന പിന്നെയും അതിനെ ഓടിച്ചു. നമുക്കും വളരെ പരിചയമുള്ള ഒരു കാര്യമല്ലേ ഇത്? മൂക്കിലോ ചെവിയിലോ നെറ്റിയിലോ ഒക്കെ വന്നിരിക്കും ഈച്ച. കൈതട്ടി ഓടിക്കുമ്പോൾ ഒന്ന് പറന്നിട്ട് വീണ്ടും വന്നിരിക്കും. വല്ലാത്തൊരു ബുദ്ധിമുട്ടല്ലേ അത്? പക്ഷേ നമ്മുടെ ആനയ്ക്ക് ഇതൊരു പ്രശ്നമല്ല. ആള് തിരിച്ച് ഈച്ചയോട് ഇങ്ങനെ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ഒച്ചയുണ്ടാക്കി ഒരു സ്വസ്ഥതയും ഇല്ലാതെ ചുറ്റിപ്പറന്ന് നടക്കുന്നത്? സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് കുറെ നേരം ഇരുന്നൂടെ? അതോ, ഈച്ച ഉത്തരം പറയാൻ തുടങ്ങി, ഞാനേ കാണുന്നതും കേൾക്കുന്നതും ഗന്ധം തരുന്നതുമായ എന്തിനോടും ആകൃഷ്ടനാവും. ഇന്ദ്രിയങ്ങൾ എന്നെ എല്ലായിടത്തേക്കും വലിച്ചുകൊണ്ടുപോകും. അത് നിയന്ത്രിക്കാൻ എനിക്ക് കഴിവില്ല. അതുതന്നെയാണ് സ്വസ്ഥതയില്ലാതെ പറന്ന് നടക്കുന്നതിന്റെ കാരണം. അതിരിക്കട്ടെ, താങ്കൾ എങ്ങനെയാ ഇത്ര ശാന്തമായും സ്വസ്ഥമായും അടങ്ങി ഒതുങ്ങി നിൽക്കുന്നേ? ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് ആന പറഞ്ഞു, എന്റെ ഇന്ദ്രിയങ്ങളെ ഞാൻ തന്നെയാണ് നിയന്ത്രിക്കുന്നത്. എന്തു തന്നെ ചെയ്താലും അതിൽ ശ്രദ്ധിച്ച് അതിൽ മാത്രം മുഴുകാൻ എനിക്ക് കഴിയും. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുമായിരുന്നില്ലേ, അതിൽ ശ്രദ്ധിച്ച് പൂർണമായും മുഴുകി കഴിക്കുന്നതുകൊണ്ട് അതിന്റെ രുചി ആസ്വദിച്ച് കഴിക്കാൻ എനിക്ക് കഴിയുന്നു. അതായത് എന്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്, മറിച്ചല്ല സംഭവിക്കുന്നത്. ഗുരു ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന് സംഗതി പിടികിട്ടി. അയാൾ പറഞ്ഞു, എനിക്ക് മനസ്സിലായി ഗുരു. എന്റെ ശ്രദ്ധയെ ഞാൻ ശ്രദ്ധിച്ചാൽ, ശ്രദ്ധ പാലിക്കുന്നവയെ ഞാൻ തന്നെ നിയന്ത്രിച്ചാൽ എന്റെ മനസ്സ് ശാന്തമാകും. ബാഹ്യമായ പല വസ്തുക്കളും കാര്യങ്ങളും ഒക്കെ എന്റെ ചുറ്റിലുമുണ്ട്. അവയുടെ ഒക്കെ പുറകെ പോകാൻ മനസ്സിനെ അനുവദിച്ചാൽ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് ശ്രദ്ധയെ നിയന്ത്രിച്ചാൽ എനിക്ക് മനസ്സ് നിയന്ത്രിക്കാനാവും. സുഹൃത്തുക്കളെ, ഈ ശിഷ്യന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നം കൂടിയാണ്.

0: അല്ലേ? യെസ്, ചുറ്റുപാടും നടക്കുന്നതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്കാവില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ ശ്രദ്ധയിൽ നിയന്ത്രണം പാലിക്കാൻ തീർച്ചയായും സാധിക്കും. അതുതന്നെയാണ് അസ്വസ്ഥതയ്ക്കുള്ള പരിഹാരവും.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ ബെക്ക് കോഫി.

0: മ്യൂസിക്കലി യോഴ്സ് എഫ് എം റെയിൻബോ 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സോങ് ബ്രേക്കിന് ശേഷം ബെഡ് കോഫി എത്തിയിരിക്കുന്നത് നമ്മുടെ ലാസ്റ്റ് സെഗ്മെന്റിലേക്കാണ്. പരിഹാരം കാണാൻ കഴിയാത്തതല്ല, പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്തതാണ് പ്രശ്നം. ഇതാണ് നമ്മുടെ ഈ സെഗ്മെന്റിലെ പ്രശ്നം. ഇത് പറഞ്ഞത് പ്രശസ്ത സാഹിത്യകാരൻ ജി കെ ചെസ്റ്റർട്ടൺ ആണ് കേട്ടോ. യെസ്, പലപ്പോഴും എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കില്ല നമ്മൾ, അല്ലെങ്കിൽ പരിഹരിക്കുന്നതിന് പകരം അവയെ കൂടുതൽ സങ്കീർണമാക്കി കളയും.

പരിഹാരങ്ങൾ പലപ്പോഴും സിംപിളായിരിക്കും. പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമുണ്ടെങ്കിൽ. അല്ലാതെ പരിഹാരങ്ങൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രമുള്ളതാകണമെന്ന് വിചാരിച്ചാൽ നടന്നെന്ന് വരില്ല. ദാ പണ്ട് കാലത്ത് ഈ പ്രഭു അങ്ങനെ ഒരു വാശിക്കാരനായിരുന്നു. പുള്ളിക്കാരന് വിട്ടുമാറാത്ത തുമ്മലാണ്. വൈദ്യൻ മരുന്ന് കുറിച്ചു കൊടുത്തു, ഒപ്പം പഥ്യവും നിർദ്ദേശിച്ചു. പുളിയുള്ള ആഹാരം കഴിക്കാൻ പാടില്ല, അതാണ് പ്രധാന പഥ്യം. പക്ഷേ പുളിങ്കറിയും പുളിച്ച തൈരും നല്ല പുളിയുള്ള അച്ചാറുമൊക്കെ പ്രഭുവിൻ്റെ ഇഷ്ടവിഭവങ്ങളാണ്. അവയൊന്നും ഒഴിവാക്കാൻ പുള്ളിക്കാരന് പറ്റില്ല. ഫലമെന്താ, തുമ്മലിനൊരു കുറവും വന്നില്ല. വീണ്ടും വൈദ്യനെ വരുത്തി. പ്രഭു പഥ്യം പാലിക്കുന്നില്ല എന്ന് മനസ്സിലാക്കി വൈദ്യൻ. പുള്ളിക്കാരനെ ഒരു സൂത്രപ്പണി ഒപ്പിച്ചു. പ്രഭുവിനോട് ഇങ്ങനെ പറഞ്ഞു, മരുന്നിനൊപ്പം പുളിയുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ മൂന്ന് ഗുണങ്ങളുണ്ട് കേട്ടോ. അങ്ങേ പട്ടി കടിക്കില്ല, വാർദ്ധക്യമറിയില്ല, വീട്ടിൽ കള്ളൻ കയറുകയുമില്ല. പ്രഭുവിനൊന്നും മനസ്സിലായില്ല കേട്ടിട്ട്. മനസ്സിലാകുന്ന രീതിയിൽ പറയാൻ ആവശ്യപ്പെട്ടു വൈദ്യനോട്. അപ്പോൾ ആള് വിശദീകരിച്ചു, മരുന്നും പുളിച്ച ആഹാരവും ഒരുമിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ വലിയ താമസമില്ലാതെ ക്ഷീണിച്ച് വടികുത്തി മാത്രം നടക്കാൻ കഴിയുന്ന അവസ്ഥയിലെത്തും അങ്ങ്. കയ്യിൽ വടിയുള്ളതുകൊണ്ട് പട്ടിയെ പേടിക്കേണ്ടി വരില്ലല്ലോ. പിന്നെ ഈ നില തുടർന്നു പോയാൽ അങ്ങ് അധിക കാലം ജീവിച്ചിരിക്കില്ല. അപ്പോൾ പിന്നെ വയസ്സാകുമെന്ന പേടിയും വേണ്ട. കൂടാതെ ജീവിക്കുന്നിടത്തോളം കാലം ഈ തുമ്മലിനൊരു കുറവുമില്ലല്ലോ. രാത്രി എന്നോ പകലെന്നോ ഇല്ലാതെ തുമ്മിക്കൊണ്ടേയിരിക്കും. അങ്ങ് തുമ്മിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ട് വീട്ടിൽ കയറാൻ കള്ളന്മാർ ധൈര്യപ്പെടുകയുമില്ല. തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല പരിഹാരങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കിയ പ്രഭു വേണ്ട പഥ്യം ചിട്ടയോടെ പാലിക്കാൻ തയ്യാറായി എന്നാണ് കഥ പറഞ്ഞു നിർത്തുന്നത്. ഓക്കെ, ഇനി പർവ്വതീകരിക്കപ്പെട്ട മറ്റൊരു പ്രശ്നത്തിൻ്റെ കഥ കൂടി നമുക്ക് കേൾക്കാം കേട്ടോ. യഥാർത്ഥത്തിൽ പ്രശ്നം എന്താണ് എന്നറിയാതെ പോയതാണ് ഇവിടുത്തെയും പ്രശ്നം. യുവതിയായ ഒരു വീട്ടമ്മ, അവർക്ക് കലഹപ്രിയയായ ഒരു അമ്മായിയമ്മയുണ്ട്. എപ്പോഴും വഴക്കും ശകാരവുമാണത്രേ. സഹികെടുമ്പോൾ ഇവർ തിരിച്ചും പറയും. ഇതിനൊരു പരിഹാരം തേടിയാണ് യുവതി ഗ്രാമത്തിലെ ഗുരുതുല്യനായ വ്യക്തിയുടെ അടുത്ത് ചെന്നത്. ഏത് വലിയ പ്രശ്നങ്ങൾക്കും ലളിതമായ പരിഹാരം പറഞ്ഞു കൊടുക്കുന്നതിൽ മിടുക്കനായിരുന്നു അദ്ദേഹം. യുവതി പറഞ്ഞത് മുഴുവൻ അനുകമ്പയോടെ കേട്ട ശേഷം ഗുരു അകത്തു നിന്നും ഒരു കുപ്പി പുണ്യതീർത്ഥം എടുത്തുകൊണ്ട് വന്നു. അമ്മ ശകാരം തുടങ്ങിയാലുടൻ ഒരു കവിൾ തീർത്ഥം സ്വന്തം വായിലൊഴിക്കുക. 3 മിനിറ്റ് നേരം ഇറക്കാനോ തുപ്പാനോ പാടില്ല. യുവതി തിരിച്ചു വീട്ടിലേക്ക് പോയി. അന്ന് രാത്രി ഉറങ്ങാറായപ്പോഴേക്കും 10 കവിളോളം തീർത്ഥം ഉപയോഗിച്ചു യുവതി. കുപ്പി ഖാലിയായി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഗുരുവിനടുത്തേക്ക് പോയി. തീർത്ഥം വളരെ ഫലപ്രദമാണെന്ന് പറഞ്ഞു. വീണ്ടും ഒരു കുപ്പി കൂടി വേണമെന്നും. ഗുരു സന്തോഷത്തോടെ അകത്ത് നിന്നും എടുത്തുകൊണ്ടുവന്ന് കൊടുത്തു. ഈ പതിവുണ്ടല്ലോ, ഇത് മുടങ്ങാതെ 1 മാസം കടന്നുപോയി. യുവതിയുടെ അമ്മായിയമ്മ വഴക്ക് പറച്ചിലൊക്കെ കുറച്ചു. പതിയെ സ്നേഹത്തോടെ പെരുമാറാനും തുടങ്ങി. ഒരു തവണ വീണ്ടും തീർത്ഥം ചോദിച്ച് ഗുരുവിനടുത്ത് ചെന്ന് യുവതി പറഞ്ഞതാണ്. അപ്പോൾ ഗുരു എന്താ പറഞ്ഞത്? ഇനി തീർത്ഥം വേണമെന്നില്ല, നിങ്ങളുടെ കിണറ്റിലെ വെള്ളമായാലും മതിയെന്ന്. പക്ഷെ പറഞ്ഞ ചിട്ട പാലിക്കണം. ഇത്രയും ആയപ്പോഴേക്കും നമുക്ക് മനസ്സിലായതുപോലെ യുവതിക്കും കാര്യം പിടികിട്ടി. തീർത്ഥത്തിൻ്റെ രഹസ്യം: വായിൽ വെള്ളമുള്ളതുകൊണ്ട് അമ്മ എന്തു പറഞ്ഞിട്ടും പുള്ളിക്കാരി പ്രതികരിക്കാതിരിക്കുന്നു. അതോടെ അമ്മ പതിയെ വഴക്ക് നിർത്തുന്നു. ഇതുതന്നെയാണ് ആവർത്തിച്ചു പോരുന്നത്. തന്നോട് എതിർത്ത് പറയാത്ത മരുമകളോട് അമ്മയ്ക്ക് അല്പാൽപമായി സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. ഡിയേഴ്സ്, പ്രതികരിക്കേണ്ടയിടത്ത് പ്രതികരിക്കണം കേട്ടോ. മിണ്ടാതിരിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ജീവിതത്തിലെ പല വഴക്കുകളും നമുക്ക് ഈ രീതിയിൽ ശാന്തമായി എടുക്കാവുന്നതാണ്. അല്പം ക്ഷമയും ഈഗോ ഇല്ലാത്ത മനോഭാവവും വേണം, അത്രേ ഉള്ളൂ. ഒപ്പം യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം എന്നത് തിരിച്ചറിയാനുള്ള കഴിവുകൂടി വേണം കേട്ടോ. ഓക്കെ, നമുക്കിടയിൽ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഇല്ല, ഒരു പ്രശ്നവുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. അത് നമുക്ക് എന്നും ആഘോഷിക്കാം. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ഇന്നത്തെ ദിവസം മുഴുവൻ. നാളെ വീണ്ടും എത്താം ബെഡ് കോഫിയുമായിട്ട്. അതുവരേക്കും ഗുഡ് ബൈ ഫ്രം സുരേഷ് കാഞ്ഞിരക്കാട്. 107.5 FM Rainbow.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 20 സെക്കൻഡ് ആകുമ്പോൾ ഇന്നത്തെ റെയിൻബോ എഫ് എം കൊച്ചി 107.5 പ്രോഗ്രാംസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല അടിപൊളി ഒരു ബെഡ് കോഫി കഴിഞ്ഞ് ഇനി വരാൻ പോകുന്നത് പഴയകാല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗതം കൊച്ചിയാണ്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8:15 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ, 8:30 സവാരി ടൈം, 10 മണിക്ക് വാട്സപ്പ്, 11 മണിക്ക് നോൺ സ്റ്റോപ്പ് റെയിൻബോ, 11:30 സ്പോൺസേഡ് പ്രോഗ്രാം സ്റ്റംപ്ഡ് ഡൽഹി റിലേ, 12 മണിക്ക് യുവർ ചോയ്സ്, 12:50 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ, 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ ബാക്ക് ടു ബാക്ക് സോങ്സ്, 3 മണിക്ക് വിവിധ് ഭാരതി പ്രോഗ്രാം ഡൽഹി റിലേ, വൈകിട്ട് 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ, 8 മണിക്ക് പവർ പ്ലേ, 9 മണിക്ക് സാറ്റർഡേ നൈറ്റ് ഫ്യൂവർ, 11 മണിക്ക് ഹിന്ദി വാർത്തകൾ ഡൽഹി റിലേ, 11:05 ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. ഇതൊക്കെയാണ് ഇന്നത്തെ റെയിൻബോ എഫ് എം കൊച്ചി 107.5 പ്രധാന പരിപാടികൾ. ഇനി നമുക്ക് പഴയകാല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗതം കൊച്ചി കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 57 സെക്കൻഡുമാകുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. അതെ, നമ്മുടെ ഈ ആഴ്ചയിലെ അവസാനത്തെ ദിവസമാണല്ലേ ഈ ശനി എന്ന് പറയുന്നത്. കുറച്ച് ആളുകൾക്ക് ജോലിക്കൊന്നും പോകണ്ട, എന്നാൽ ചിലർ ഇപ്പോൾ ജോലിക്ക് പോകാനും അല്ലെങ്കിൽ വേറെ വല്ല കോച്ചിങ്ങിനോ അങ്ങനെയുള്ള പല പരിപാടികൾക്ക് പോകാനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്ന ആ ഒരു സമയമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ദാ ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ ആദ്യ ഗാനം നമ്മളങ്ങ് കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ മനോഹരമായിട്ടുള്ള പഴയകാല ഗാനങ്ങൾ നമുക്ക് വേണ്ടി അയച്ചു തന്നത് ആരാണ് എന്നല്ലേ? യെസ്, എറണാകുളം മടക്കത്താനം സ്വദേശിയായിട്ടുള്ള റെജിയാണ് വാട്സപ്പിലൂടെ ഈ പഴയകാല ഗാനങ്ങളെല്ലാം നമുക്ക് അയച്ചു തന്നത്. അടിപൊളി പാട്ടുകളാണ് കേട്ടോ. തുടക്കത്തിലൊക്കെ നമുക്ക് തോന്നും, ഓ ഇതെന്താണ്, ശോകമാണല്ലോ ഇന്ന് എന്ന് തോന്നുമെങ്കിലും പിന്നെ പിന്നെ പിന്നെ അടിപൊളി അടിപൊളി അടിപൊളി പാട്ടുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് 1973 പുറത്തിറങ്ങിയ ചായം എന്ന ചിത്രത്തിലെ പാട്ടാണ്. വയലാറിൻ്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, അയിരൂർ സദാശിവൻ പാടിയ മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, അമ്മയെക്കുറിച്ചുള്ള പാട്ട് അല്ലേ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് നീതിപീഠം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1977 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, കെ ജെ യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് പോകുന്നത്. സോ സ്വാഗതം കൊച്ചിയുമായി നിങ്ങളുടെ കൂടെ ഞാനുണ്ട് കിരൺ ബേബി.

യു ആർ ലിസ്ണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

സമയം 7 മണി കഴിഞ്ഞ് 15:38 ആകുമ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയാണ്. പഴയകാല ഗാനങ്ങൾ നമുക്ക് വേണ്ടി കത്തിലൂടെ അയച്ചു തന്നിരിക്കുന്നത് അല്ല, വാട്സപ്പിലൂടെ അയച്ചു തന്നിരിക്കുന്നത് മടക്കത്താനം സ്വദേശിയായ റിജിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഒരു പാട്ട് ആരണ്യകണ്ഠം എന്ന ചിത്രത്തിലെ പാട്ട്, 1975 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് എ.ടി. ഉമ്മർ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്താ കരണേ, ചോദ്യങ്ങളോ ക്ലൂസോ ഒന്നും ഇല്ലേ എന്നാണോ? ദാ വരുന്നു ക്ലൂവ്. ശ്രദ്ധിച്ചിരിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക, വേഗം വേഗം കമന്റ് ചെയ്യുക ഫേസ്ബുക്കിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്ലൂ ഇതാണ്, ഈ ചിത്രം സംവിധാനം ചെയ്തത്, 11 പാട്ടിന്റെ ക്ലൂ ആണ് കേട്ടോ തരുന്നത്, ഈ ചിത്രം സംവിധാനം ചെയ്തത് KS സേതുമാധവനാണ്. ഓക്കെ, രണ്ടാമത്തെ ക്ലൂ എന്ന് പറയുന്നത് ഈ പാട്ട് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. മൂന്നാമത്തെ ക്ലൂ, ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം R.K. ശേഖറാണ് ചെയ്തിരിക്കുന്നത്. നാലാമത്തെ ക്ലൂ, ഈ ചിത്രത്തിന്റെ കഥ തകഴി ശിവശങ്കരപിള്ളയും തിരക്കഥാ സംഭാഷണം തോപ്പിൽ ഭാസിയുമാണ്. അഞ്ചാമത്തെ ക്ലൂ, മധുവും ഷീലയുമാണ് നായിക നായകന്മാരായി ഈ ചിത്രത്തിൽ ഉള്ളത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് ഇത്, ഇഷ്ടം തോന്നുന്ന ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇത്. ഓക്കെ, അപ്പോൾ വേഗം വേഗം നിങ്ങൾക്ക് ക്ലൂ വെച്ചിട്ട് കിട്ടിയെങ്കിൽ വേഗം വേഗം കമൻ്റ് ചെയ്തോളൂ. അപ്പോൾ അധികം കമൻ്റൊന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഒരു ക്ലൂവും കൂടെ തരാം. ഓക്കെ, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 17 ആകുമ്പോൾ നമുക്ക് ആ നിമിഷം എന്ന ചിത്രത്തിലേക്കൊന്ന് പോകാം. 1977 ഈ ചിത്രം പുറത്തിറങ്ങിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ട്.

0: ആശിനെ കുറിച്ച് ചിന്തിനാശങ്ക ന്യായബന്ധു ആപ്പ് ഉള്ളപ്പോ
1: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.
2: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
3: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है.
2: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग.
4: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
5: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത് ബിതാ സകോ.
4: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി.
6: സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
7: അപ്പോ 11-ാമത്തെ പാട്ടിന്റെ ക്ലൂ ഒരിക്കൽ കൂടി തരികയാണ്. ഈ ചിത്രം സംവിധാനം ചെയ്തത് KS സേതുമാധവനാണ്. ഈ പാട്ട് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ്. ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം RK ശേഖറാണ്. ഈ ചിത്രത്തിന്റെ കഥ തകഴി ശിവശങ്കരപിള്ളയും തിരക്കഥാ സംഭാഷണം തോപ്പിൽ ഭാസിയുമാണ്. മധുവും ഷീലയുമാണ് നായിക നായകന്മാർ. വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഓക്കെ, സമയം 7 മണി കഴിഞ്ഞ് 24:49 ആകുമ്പോൾ നമുക്ക് തൽക്കാലം ഒരു ചെറിയ ബ്രേക്ക് എടുക്കേണ്ട സമയമാണ്. അതെ, ഒരു ന്യൂസ് ബ്രേക്ക്. അപ്പോൾ ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം
8: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിത

0: കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. യു എൻ സുരക്ഷാ കൌൺസിലിൽ യു എസ് പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPLൽ ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISLൽ സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ വിശദമായി. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിനുശേഷം അഖിലേന്ത്യാ നേതൃത്വത്തിന്റെ നിരീക്ഷകർ ഡൽഹിക്ക് മടങ്ങി. ഇവർ കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് വേണമെന്ന കാര്യത്തിൽ വിഭിന്ന അഭിപ്രായങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം വൈകാതെ അറിയിക്കും. ഞായറാഴ്ചയോടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. TVKക്ക് പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതോടെ കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയിയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചതായാണ് ഏറ്റവും പുതിയ വിവരം. വിശദാംശങ്ങളിലേക്ക്.
1: തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നിർണായകമായ വഴിത്തിരിവുകളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായത്. തനിക്ക് ഭൂരിപക്ഷമുണ്ടെന്ന് അവകാശപ്പെട്ട് TVK അധ്യക്ഷൻ സി ജോസഫ് വിജയ് ഇന്നലെ വീണ്ടും ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചിരുന്നു. എന്നാൽ TVKക്ക് പിന്തുണ നൽകുന്നുവെന്ന വാർത്തകൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തള്ളിയതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. TVK നേതാക്കൾ രണ്ടു തവണ പിന്തുണ നേടി സമീപിച്ചെങ്കിലും കത്ത് നൽകിയിട്ടില്ലെന്ന് പ്രൊഫസർ ഖാദർ മൊയ്തീന്റെ നേതൃത്വത്തിലുള്ള IUML വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടെ VCKയുടെ നിലപാട് നിർണായകമായിരിക്കുകയാണ്. സർക്കാർ രൂപീകരണത്തിൽ തങ്ങളും പങ്കാളികളാകുമെന്ന് VCK MLA വന്നി അരശ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു നാടകീയ നീക്കത്തിൽ AIADMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയാക്കാൻ ഏക MLA പിന്തുണ പ്രഖ്യാപിച്ച് AMMK നേതാവ് TTV ദിനകരൻ ഗവർണറെ കണ്ടു. തങ്ങൾ TVK പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പ്രചരിച്ച കത്ത് വ്യാജമാണെന്നും തന്റെ ഒപ്പ് ദുരുപയോഗം ചെയ്തതായും ദിനകരൻ ആരോപിച്ചു. 234 സഭയിൽ 118 പേരുടെ പിന്തുണയാണ് സർക്കാർ രൂപീകരണത്തിന് വേണ്ടത്. കോൺഗ്രസും CPIMഉം CPIയും TVKക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുക്കപ്പെട്ട MLAമാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണ്. ജനാധിപത്യപരമായ ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ മുൻകൈയെടുക്കണമെന്നും അദ്ദേഹം ഗവർണറോട് അഭ്യർത്ഥിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്ന തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും അസോച്ചവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ മുഖ്യ അതിഥിയാകും. ചൊവ്വാഴ്ച വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CIE സംഘടിപ്പിക്കുന്ന ഇവന്റിലും ബിസിനസ് ഉച്ചകോടിയിലും സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി SJയശങ്കറുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: യു എൻ സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമാകുന്നു. UN പ്രമേയം സംഘർഷം പരിഹരിക്കുന്നതിനേക്കാൾ പ്രശ്നങ്ങൾ വഷളാകാൻ ഇടയാക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. യുദ്ധം അവസാനിപ്പിക്കുക, ഇറാനിയൻ തുറമുഖങ്ങളിലെ US സമുദ്ര ഉപരോധം നീക്കുക, ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക എന്നിവയാണ് പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമെന്ന് ഇറാൻ അറിയിച്ചു. പ്രമേയത്തെ പിന്തുണയ്ക്കരുതെന്ന് ഇറാൻ UN അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. അതേസമയം പ്രമേയത്തെ US ഉൾപ്പെടെ ബഹ്റൈൻ, സൌദി അറേബ്യ, UAE, കുവൈറ്റ്

0: ഖത്തർ എന്നീ രാജ്യങ്ങൾ അംഗീകരിച്ചു. റഷ്യയും യുക്രൈനും തമ്മിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെ വെടിനിർത്തൽ കരാറിന് ധാരണയായി. രണ്ടാം ലോക മഹായുദ്ധത്തിലെ റഷ്യയുടെ വിജയ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് താൽക്കാലിക വെടിനിർത്തൽ എന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചു. തടവുകാരുടെ കൈമാറ്റവും കരാറിൽ ഉൾപ്പെടുമെന്ന് യു എസ് പ്രസിഡന്റ് പറഞ്ഞു. ഇസ്രായേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചയാണ് പുനരാരംഭിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കരീബിയൻ സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലുള്ള ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ വർധന ഉണ്ടായിട്ടുണ്ടെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വ്യാപാരം ഏകദേശം $350 മില്യൺ എത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
1: India contributes to the 17% of the total global growth. We help to de-risk the international economy. We help to give more possibilities. We are creating more options. We are today negotiating and concluding more free trade agreements for countries to avail of it. And so that our impact on the international economy and the de-risking of the world is as impactful, as far-reaching as possible.
0: നേരത്തെ ഗയാനയിലും ജമൈക്കയിലും സുരിനാമിലും വിദേശകാര്യമന്ത്രി സന്ദർശനം നടത്തിയിരുന്നു. എം വി ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിൽ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 പേർക്ക് ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 പേർ മരിച്ചു. കപ്പലിലുള്ള 2 ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. സാഹചര്യം വിലയിരുത്താൻ നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിന് കീഴിലുള്ള പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ ഉന്നതതല യോഗം ചേർന്നു. ജെൻഡർ ടിക്കറ്റിംഗ് നടപ്പാക്കാനൊരുങ്ങി KSRTC. ഇലക്ട്രോണിക് ടിക്കറ്റ് മെഷീൻ വഴി ടിക്കറ്റ് വിതരണം ചെയ്യുമ്പോൾ പുരുഷൻ, സ്ത്രീ എന്ന് രേഖപ്പെടുത്തുന്നതിനുള്ള സൌകര്യം ഇന്നു മുതലാണ് പ്രാബല്യത്തിൽ വരിക. കേരളത്തിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ISL ഫുട്ബോളിൽ ഇന്നലെ ഒഡീഷ 1-2 സ്പോർട്ടിംഗ് ഡൽഹിയെ തോൽപ്പിച്ചു. ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ 8 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 143 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. കടലിൽ വച്ച് ഇന്ത്യക്കാരനായ കപ്പൽ ജീവനക്കാരൻ മരിച്ചതിൽ അനുശോചിച്ച് ദുബായ് കോൺസുലേറ്റ് ജനറൽ. സംഭവം നിർഭാഗ്യകരമാണെന്ന് കോൺസുലേറ്റ് ജനറൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കപ്പലിന്റെ ഉടമയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്നും കോൺസുലേറ്റ് വ്യക്തമാക്കി. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള പ്രതിരോധ നയ ചർച്ചകളുടെ 10-ാം പതിപ്പ് ന്യൂഡൽഹിയിൽ നടന്നു. പ്രതിരോധ ജോയിന്റ് സെക്രട്ടറി അമിതാഭ് പ്രസാദും ഓസ്ട്രേലിയൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ബെർണാർഡ് ഫിലിപ്പും നേതൃത്വം നൽകി. ഇന്ത്യ ഓസ്ട്രേലിയ സമഗ്ര പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കാൻ ചർച്ചയിലൂടെ സാധിച്ചുവെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ യുവസംഘം 6-ാം ഘട്ടം സംഘടിപ്പിക്കും. പരിപാടിയുടെ ഭാഗമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ അയൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സന്ദർശിക്കും. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിൽ അനിശ്ചിതത്വം. കരീബിയൻ രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി വ്യാപാരത്തിൽ ഗണ്യമായ പുരോഗതിയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. UN സുരക്ഷാ കൌൺസിലിൽ US പിന്തുണയുള്ള കരട് പ്രമേയം ഇറാൻ നിരസിച്ചു. ഹോർമൂസ് കടലിടുക്കിനെ ചൊല്ലി തർക്കം രൂക്ഷം. കേരളത്തിൽ വേനൽ മഴ കനക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ഡൽഹിക്കെതിരെ കൊൽക്കത്തയ്ക്ക് 8 വിക്കറ്റ് വിജയം. ISL സ്പോർട്ടിംഗ് ഡൽഹിയെ പരാജയപ്പെടുത്തി ഒഡീഷ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
2: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. This is Main Voice 107.5 Musically yours.

മണിമുരളീരവ മാത്തുരിതലഹരിയിൽ തനുവും പാദവുമിളകുന്നു അലങ്കാരമില്ലേ.

സമയം എത്ര പെട്ടെന്നാണല്ലേ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത്. 7 മണി കഴിഞ്ഞ് 38 മിനിറ്റും 56 സെക്കൻഡും ആയിരിക്കുകയാണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. ആഭിജാത്യം എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കറിന്റെ വരികൾക്ക് എ.ടി. ഉമ്മറാണ് സംഗീതം നൽകിയത്. കെ.ജെ. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ചുവന്ന സന്ധ്യകൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1975 ഈ ചിത്രം പുറത്തിറങ്ങിയത്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ.ജെ. യേശുദാസ് പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ ചില ക്ലൂസ് ഒക്കെ തന്നിരുന്നു. ആ ക്ലൂസ് ഒക്കെ വെച്ചുകൊണ്ട് അങ്ങടെ കമന്റ് ചെയ്യുക. കമന്റ് എല്ലാവരും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ ഈ ചിത്രം സംവിധാനം ചെയ്തത് കെ.എസ്. സേതുമാധവനാണ്. ഈ പാട്ട് വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പി. ജയചന്ദ്രൻ പാടിയതാണ്. ഈ ചിത്രത്തിന്റെ പശ്ചാത്തല സംഗീതം ആർ കെ ശേഖറാണ്. ഈ ചിത്രത്തിന്റെ കഥ തകഴി ശിവശങ്കരപിള്ളയും തിരക്കഥാ സംഭാഷണം തോപ്പിൽ ഭാസിയുമാണ്. മധുവും ഷീലയുമാണ് ഇതിലെ നായിക നായകന്മാർ. അപ്പോൾ വേഗം കമന്റ് ചെയ്തോളൂ കേട്ടോ, ഏതാണ് 11-ാമതായി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ആ ഒരു പാട്ട്, ആ ഒരു ചിത്രം ഏതാണ് എന്ന് വേഗം കമന്റ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചുവന്ന സന്ധികൾ എന്ന ചിത്രത്തിലെ പാട്ടിലേക്ക് പോകുന്നു. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മടക്കത്താനം സ്വദേശിയായ റെജി വാട്സാപ്പിലൂടെ അയച്ചു.

സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റും 58 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സ്വാഗതം കൊച്ചിയാണ്. ഹലോ ഹലോ ഹലോ ഹലോ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, എന്താണെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു പാട്ട് കൂടി കേട്ടിട്ട് ഇന്നത്തെ നമ്മളുടെ ശ്രോതാവിനെ വിളിക്കാം. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായി വരാൻ പോകുന്ന പാട്ട് എന്ന് പറയുന്നത് പൂജയ്ക്കെടുക്കാത്ത പൂക്കൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1977 ഈ പാട്ട് ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് കെ രാഘവൻ സംഗീതം നൽകി, എം ബാലമുരളീകൃഷ്ണ പാടിയ പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: സമയം 7 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട മടക്കത്താനം സ്വദേശിയായിട്ടുള്ള റെജി പറയുന്നത് ഇങ്ങനെയാണ്, ഒരുപാട് നാളായി ഞാൻ സ്വാഗതം കൊച്ചിയിലെ ഒരു സ്ഥിരം ശ്രോതാവാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കത്തയക്കുന്നത്, ഇത് പരിഗണിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഓക്കെ, പരിഗണിച്ചിരിക്കുന്നു. നമ്മൾ എൻ്റെ ചേച്ചിക്കൊരു സർപ്രൈസ് കൊടുക്കാനാണ് ഞാനിത് അയക്കുന്നത്. ചേച്ചിയും സ്ഥിരം ശ്രോതാവാണ്, പേര് ലീല. അപ്പോൾ നമുക്ക് ഈ ലീല ചേച്ചി സർപ്രൈസ് ആയോ എന്ന് നമുക്ക് നോക്കാം. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ?
1: ഹലോ,
0: ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
1: കേൾക്കുന്നുണ്ട്.
0: എന്താണ്, സർപ്രൈസ് ആയോ?
1: ആ സർപ്രൈസ് ആയി.
0: ആ റെജി, റെജിയുടെ വീട് എവിടെയാ?
1: റെജി എന്റെ സ്വന്തം വീട് മടക്കത്താനത്താണ്, അവിടെയാണ് റെജി താമസിക്കുന്നത്. എന്റെ ഇളയ അനീത്തിയാ.
0: ഇളയ അനീത്തിയാണ് അത്?
1: ആ, ഞങ്ങള് എന്റെ വീട്ടിലെ ഞങ്ങള് 5 പെൺകുട്ടികളാണ്, അതിലെ ഏറ്റവും ഇളയാളാണ് റെജി.
0: റെജി, ഓക്കെ. അപ്പൊ റെജി ഒരു സർപ്രൈസ് തന്നതാണ് ഈ പാട്ടുകൾ മൊത്തം. ഈ റെജി ഒരു സർപ്രൈസ് തന്നതാണ് ഈ പാട്ടുകൾ മൊത്തം.
1: റെജി ഒരു സർപ്രൈസ് തന്നെ. റെജി എന്ന് പറയുമ്പോ എന്റെ അനിയത്തി മാത്രമല്ല, മകളെ പോലെയാ. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു 15 വയസ്സ് ഡിഫറൻസ് ഉണ്ട്, അപ്പൊ എനിക്കൊരു മകളും കൂടിയാണ് റെജി.
0: ആ, അടിപൊളി.
1: അനീസിയുടെ സ്നേഹവും മകളോടുള്ള വാത്സല്യം എല്ലാം ഉണ്ട്,
0: എല്ലാം ഉണ്ട്
1: റെജിയോട്.
0: ഓക്കെ, റെജി എന്താ ചെയ്യുന്നേ?
1: റെജി വീട്ടമ്മയാ. ഞങ്ങൾ 5 പേരില് റെജി വീട്ടമ്മയാ. ഞങ്ങള് 4 പേര് എംപ്ലോയീസ് ആയിരുന്നു, എല്ലാരും റിട്ടയർ ചെയ്തു.
0: ഓക്കെ, ഈ ലീല എന്താ ചെയ്തിരുന്നേ? ലീല എന്താ ചെയ്തിരുന്നേ?
1: ഞാന് മുനിസിപ്പൽ സർവീസിലായിരുന്നു. ഞാനും എന്റെ ഭർത്താവ് അനിലും മുനിസിപ്പൽ സർവീസിലായിരുന്നു. ഞാൻ റിട്ടയർ ചെയ്തിട്ട് 12 വർഷമായി. പിന്നെ എനിക്കൊരു മോനാണുള്ളത്, രാഹുൽ. അവന്റെ ഭാര്യ അഞ്ജിത്.

0: പിന്നെ രണ്ട് പേരക്കുട്ടികളുണ്ട്, സിദ്ധാർത്ഥും ശങ്കരിയും. 7 വയസ്സും 1 വയസ്സും. അങ്ങനെ പോകുന്നു. ഇപ്പൊ ഞാൻ വീട്ട ഫുൾ വീട്ടമ്മയായിട്ട് അങ്ങനെ
1: പോകുന്നു. ഓക്കെ, പിന്നെ പറയൂ വിശേഷങ്ങൾ, പറയൂ വിശേഷങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലിസണേഴ്സ്.
0: ഭയങ്കര ഇഷ്ടാ, വളരെ ഇഷ്ടം. ഞാനും ഇളയനി റെജിമോളും ആണ് കൂടുതൽ ഇത്
1: കേൾക്കുന്നത്.
0: ഞങ്ങൾ എന്നും പറയും ഓരോരുത്തരുടെ അവതരണത്തിന്റെ. കിരണ് വിളിച്ചപ്പോ ഭയങ്കര
1: സന്തോഷം.
0: എനിക്ക് പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എന്റെ അച്ഛനും അതെ, പണ്ട് മുതലേ അച്ഛൻ ചെറുപ്പത്തിലൊക്കെ നന്നായിട്ട് പാട്ടൊക്കെ
1: പാടുമായിരുന്നു. അപ്പൊ ഈ അച്ഛൻ അന്നത്തെ കാലത്ത് പാടിയ ഒരു പാട്ട് ഓർമ്മയിലുണ്ടെങ്കിൽ ഒന്ന് പാടാമോ?
0: അയ്യോ, പാടാനൊന്നും അറിയില്ല.
1: എന്നാൽ ഏതാണ് പാട്ടെന്നെങ്കിലും പറയാമോ? ഈ അച്ഛന്റെ ഒരു ഫേവറേറ്റ് പാട്ട് ഏതായിരുന്നു എന്നൊന്ന് പറയാമോ?
0: അച്ഛന്റെ ഫേവറേറ്റ് പാട്ടെന്ന് പറയുമ്പോ എല്ലാം തന്നെ ഫേവറേറ്റ് ആണ്.
1: എന്നാലും ഒരു പാട്ട് സ്ഥിരമായിട്ട് പാടുമായിരുന്നല്ലോ.
0: അച്ഛൻ ഞങ്ങളെ പാട്ട് പാടി ഉറക്കാം, നല്ല പാട്ടൊക്കെ പാടി ഉറക്കുമായിരുന്നു. അതായിരുന്നു അതും. പിന്നെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം തന്നെ പ്രിയപ്പെട്ട
1: പാട്ടുകളാ. അപ്പൊ ഈ ലീലയുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാ?
0: ചെമ്മീനിലെ പാട്ടുകൾ ഉണ്ടല്ലോ, മാനസമൈനെ വരൂ, അതൊക്കെ അച്ഛന് പ്രിയപ്പെട്ട പാട്ടുകളായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഈ റെജിക്കും ലീലക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഏതാ? ഇല്ല, ഏതാണെങ്കിലും കുഴപ്പമില്ല, അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നമുക്ക് നോക്കാം. ആകെ കൺഫ്യൂഷൻ ആക്കി. ശേ, വേണ്ട കിരണ, വേണ്ട ഇത്തരം ചോദ്യങ്ങൾ. അത് വലിയ ഇഷ്ടമാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു. റെജിയോടും പറയണം ഇത്രയും നല്ല പാട്ടുകൾ നമുക്ക് അയച്ചു തന്നതില്.
0: നല്ല കഴിഞ്ഞ് കേട്ടത്ര നല്ല പാട്ടുകളാ, എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടുകള്.
1: ഓക്കെ, എന്തായാലും ചേച്ചിക്ക് സർപ്രൈസ്, ചേച്ചി അമ്മക്ക് സർപ്രൈസ് തന്നതല്ലേ? ഓക്കെ,
0: ചേച്ചിയാണെങ്കിലും അമ്മയുടെ സ്ഥാനത്താ, മൂത്ത ചേച്ചി ആയതുകൊണ്ട്.
1: അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്, ചേച്ചി അമ്മക്ക്. ഓക്കെ, ഈ റെജിയുടെ വീട്ടിൽ ആരെല്ലാം ഉണ്ട്?
0: അവിടെ എന്റെ അച്ഛൻ, അച്ഛനിപ്പോ 90 വയസ്സായി. അച്ഛനും പിന്നെ റെജി, റെജിയുടെ ഹസ്ബൻഡും രണ്ട് പെൺകുട്ടികളും.
1: ഓക്കെ, അപ്പൊ അച്ഛൻ ഈ പാട്ടുകൾ കേൾക്കണ്ട്?
0: അച്ഛൻ കേൾക്കും. അച്ഛൻ പഴയ പാട്ടുകള് തന്നെ കേട്ടോണ്ടിരിക്കും, നാടകഗാനങ്ങളും പാട്ടുകളും ഒക്കെ ഈ ഫോണില്.
1: ഓക്കെ, റെജിയുടെ മക്കളുടെ പേര്? റെജിയുടെ മക്കളുടെ പേര്?
0: റെജിയുടെ മക്കള് മൂത്തവള് ലക്ഷ്മി പ്രിയ, രണ്ടാമത്തെ കൃഷ്ണനന്ദ.
1: ഓക്കെ, ഹസ്ബൻഡ്?
0: ഹസ്ബൻഡ് മണികണ്ഠൻ.
1: മണികണ്ഠൻ
0: ഹസ്ബൻഡ് എന്റെ ഹസ്ബൻഡിന്റെ അനിയനാണ്.
1: അടിപൊളി,
0: അങ്ങനെ ഒരു റിലേഷൻ കൂടി.
1: വേറെ എങ്ങോട്ടേക്കും വിട്ടുകൊടുക്കില്ല, നീ എന്റെ കുടുംബത്തിട്ട് തന്നെ വന്നാ മതി.
0: ഓക്കെ, വളരെ സന്തോഷം.
1: അപ്പോ ഈ ഈ പാട്ടുകളൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ സ്പെഷ്യലായിട്ട്?
0: സ്പെഷ്യലായിട്ട് അച്ഛന്, പിന്നെ അനിയത്തിക്ക്, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
1: കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടിയും ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജിലൂടെ, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ. അപ്പൊ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്ക്, അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും, പിന്നെ നമ്മൾ ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ക്ലൂസും അതിന്റെ ആൻസറും ഒക്കെ അവരവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നമുക്കിനി മറ്റൊരു സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം, കേട്ടുമുട്ടാം. തീർച്ചയായും. ഓക്കെ, അപ്പൊ അതും ഞാൻ തന്നെ ചെയ്യാൻ ഭാഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ സമയം 8 മണിയായിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കില്. ഇതുപോലെ നിങ്ങൾക്കും കത്തുകൾ എഴുതി അയക്കാം, വാട്സപ്പിലൂടെ അയക്കാം, ഇമെയിലിലൂടെ അയക്കാം. കത്തുകൾ എഴുതി അയക്കാൻ സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21 എന്ന അഡ്രസ്സിലാണ്. കത്തുകൾ അയക്കേണ്ടത്.

ഉള്ളത്. വാട്സപ്പിലൂടെ അയക്കാൻ ആദ്യം സ്വാഗതം കൊച്ചി എന്ന ഹെഡിങ് കൊടുക്കണം. തുടർന്ന് നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ അയക്കാനായിട്ട് ശ്രമിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ സെലക്ട് ചെയ്യാം. 1980 മുമ്പുള്ള പാട്ടുകളായിരിക്കണം എന്ന ഒറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ. അയക്കേണ്ട നമ്പർ 8547341075 ഈ നമ്പറിലേക്കാണ് അയക്കേണ്ടത്. ഇനി മെയിലിലൂടെ അയക്കണമെങ്കിലും സബ്ജക്റ്റായിട്ട് സ്വാഗതം കൊച്ചി എന്ന് കൊടുക്കുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ, എന്നിട്ട് അയക്കേണ്ട അഡ്രസ് fmrainbowinbox@gmail.com. അപ്പോൾ വേഗം വേഗം അയച്ചോളൂ, വേഗം വേഗം നമ്മളത് സെലക്ട് ചെയ്യും, വേഗം വേഗം നിങ്ങൾക്ക് പാട്ടുകൾ തരും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പാട്ടിലേക്ക് പോകാം അല്ലേ. പഞ്ചാമൃതം എന്ന ചിത്രത്തിലെ പാട്ടിലേക്കാണ് പോകുന്നത്. 1977 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. അപ്പോൾ ഈ സിനിമയിലെ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ പാട്ടാണ് ഇനി കേൾക്കാനായിട്ട് പോകുന്നത്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയെ വിശേഷ സന്ദേശ്.
2: അൾട്ടിമേറ്റ് ഗോൾ എക്സാം കെ നമ്പർ നഹീ ഹോ സക്താ, അൾട്ടിമേറ്റ് ഗോൾ സമ്പൂർണ ജീവൻ കെ വികാസ് കാ ഹോനാ ചാഹിയേ.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई

0: ഒരു മതാലസനൃതി ബന്ധുവാൻ ഒഴുകുമെങ്കിലോ ഞാൻ നിത്യകൃത്തന.
1: അണിയറ എന്ന ചിത്രത്തിലെ പാട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. കെ ജെ യേശുദാസ് പാടിയ നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞു 50 മിനിറ്റും 50 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ 11-ാമത്തെ ചോദ്യത്തിലേക്ക് അല്ലെങ്കിൽ 11-ാമത്തെ പാട്ടിലേക്ക് വരികയാണ്. യെസ്, ഈ ചിത്രം സംവിധാനം ചെയ്തത് കെ എസ് സേതുമാധവനാണ്. ഈ പാട്ട് വയലാർ ദേവരാജൻ, കൂട്ടുകെട്ടിൽ പി ജയചന്ദ്രൻ പാടിയതാണ്. ഈ ചിത്രത്തിൻ്റെ പശ്ചാത്തല സംഗീതം ആർ കെ ശേഖറാണ്. ഈ ചിത്രത്തിൻ്റെ കഥ തകഴി ശിവശങ്കരപിള്ളയും തിരക്കഥ സംഭാഷണം തോപ്പിൽ ഭാസിയുമാണ്. മധുവും ഷീലയുമാണ് ഈ ചിത്രത്തിലെ നായികാ നായകന്മാർ. ഇതായിരുന്നു ഞാൻ തന്ന ക്ലൂ. നമ്മളുടെ ശ്രോതാക്കൾ, ഈ പഴയകാല ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയകാല മലയാള സംഗീതത്തിൻ്റെ ഒരു എൻസൈക്ലോപീഡിയ തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം എത്ര ടഫായി കഴിഞ്ഞാലും എത്ര ഈസി ആയാലും എന്തായാലും അവർ കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കും. ഇന്നും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജിലേക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൊത്തം കമൻ്റ് എല്ലാവരും കറക്റ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, സിനിമ ഇതാണ്. 1973 പുറത്തിറങ്ങിയ ചുക്ക്. ഇതിലെ പാട്ട് എല്ലാവർക്കും അറിയാലോ, ഇഷ്ടപ്രാണേശ്വരി എന്ന് പറയുന്ന പാട്ടാണ്. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ പാട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്ലി yours.

സമയം 8 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആകുമ്പോൾ ഇന്നത്തെ സ്വാഗതം കൊച്ചി വൈൻഡപ്പ് ചെയ്യുന്നു. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇനി കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: സുവേന്ദു അധികാരി ടു ടേക്ക് ഓത്ത് ആസ് ഫസ്റ്റ് ബിജെപി ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ദിസ് മോർണിംഗ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ആൻഡ് ഹോം മിനിസ്റ്റർ അമിത് ഷാ ടു അറ്റൻഡ് ദ സ്വേറിംഗ് ഇൻ സെറിമണി. Uncertainty continues over government formation in Tamil Nadu. Lieutenant General N.S. Raja Subramani appointed new Chief of Defence Staff. IMD forecasts heavy rainfall over Keralam, South Interior Karnataka, Tamil Nadu and Puducherry during next 2 days. And in football, India scripts history by qualifying for AFC Under-17 Women's Asian Cup quarter-finals for the first time. സുവേന്ദു അധികാരി വിൽ ടേക്ക് ഓത്ത് ആസ് ഫസ്റ്റ് ബിജെപി ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ ദിസ് മോർണിംഗ്. ദ ഓത്ത് ടേക്കിംഗ് സെറിമണി വിൽ ബി ഹെൽഡ് അറ്റ് ദ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് ഇൻ കൊൽക്കത്ത. വി ഹാവ് മോർ ഡീറ്റെയിൽസ് ഓൺ ദിസ് ഫ്രം അവർ കോറസ്പോണ്ടന്റ്.
1: Within few hours from now, senior BJP leader Shubhendu Adhikari, who was elected leader of the BJP legislature party, is set to take oath as the new

0: റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 8 മണി കഴിഞ്ഞ് 31:32 നമ്മൾ ഇനി കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്കാണ് പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരവും അതിന്റെ ഒരു പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ആദ്യം പറയാൻ പോകുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അപൂർവമായി ഉണ്ടാകുന്ന ഈ രോഗം നിഗ്ലോറിയ ഫോളേറി എന്ന ഏകകോശ ജീവിയാണ് പരത്തുന്നത്. സാധാരണയായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുന്നവരിലും നീന്തുന്നവരിലുമാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത്. മൂക്കിനെയും മസ്തിഷ്കത്തെയും വേർതിരിക്കുന്ന നേർത്ത പാളിയിലുള്ള സുഷിരങ്ങൾ വഴിയോ കർണപടലത്തിലെ സുഷിരങ്ങൾ വഴിയോ ഈ അമീബ തലച്ചോറിലേക്ക് കടന്നാണ് രോഗമുണ്ടാകുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട്, വെളിച്ചത്തിലേക്ക് നോക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയാണ് ഇതിന്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കാനുള്ള വിമുഖത, നിഷ്ക്രിയരായി കാണപ്പെടുക, സാധാരണമല്ലാത്ത പ്രതികരണങ്ങൾ എന്നിവ കുഞ്ഞുങ്ങളിൽ പൊതുവായി കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. ഇതിന് നമ്മൾ പാലിക്കേണ്ടത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തവർ ആ വിവരം ഡോക്ടറെ നിർബന്ധമായും അറിയിക്കുക. പ്രതിരോധ മാർഗങ്ങൾ നിശ്ചലവും ശുദ്ധീകരിക്കാത്തതുമായ ജലാശയങ്ങളിൽ ചാടുന്നത്, മുങ്ങുന്നത് എല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ്. പൊതുജല സ്രോതസ്സുകൾ കൃത്യമായ ഇടവേളകളിൽ ക്ലോറിനേഷൻ ചെയ്യുക. നീന്തുമ്പോൾ അല്ലെങ്കിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ നോസ് പ്ലഗ് ഉപയോഗിക്കുക അല്ലെങ്കിൽ മൂക്ക് വിരലുകളാൽ മൂടുക. ശുദ്ധീകരിക്കാത്ത ജലാശയങ്ങളിൽ നീന്തുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ഉള്ള ഒരു പ്രതിവിധി. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ജില്ലയിൽ പലയിടത്തും എലിപ്പനി റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഈ എലിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കടുത്ത പനിയുണ്ടാകും, തലവേദനയുണ്ടാകും, ശക്തമായ ശരീരവേദനയുണ്ടാകും, കണ്ണിന് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറം, കാൽവണ്ണയിലെ പേശിവേദന, മൂത്രത്തിന്റെ അളവ് കുറഞ്ഞ് മൂത്രത്തിന് മഞ്ഞ നിറം, ചുവപ്പ് നിറം എന്നിവ എലിപ്പനി ഗുരുതരമാകുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ ഓട, കുളം, തോട് ഇതൊക്കെ വൃത്തിയാക്കുന്നവർ, വയലിൽ ജോലിയെടുക്കുന്നവർ, പട്ടി, പൂച്ച തുടങ്ങിയ വളർത്തു മൃഗങ്ങൾ, കന്നുകാലികൾ ഇവയെ പരിചരിക്കുന്നവർ, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ, കുളം, തോട് എന്നിവിടങ്ങളിൽ നിന്നും മീൻ പിടിക്കുന്നവർ, തൊഴിലുറപ്പ് ജോലികളിൽ ഏർപ്പെടുന്നവർ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുകയോ കുടിക്കുകയോ ചെയ്യുന്നവർ, എലിമൂത്രം കലരാനിടയുള്ള സ്ഥലങ്ങളിൽ ഇടപഴകുന്നവർ, ഇവർക്കൊക്കെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിലുള്ളവർ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഇവർക്കൊക്കെ എലിപ്പനി സാധ്യത കൂടുതലാണ്. കൈകാലുകളിലെ മുറിവ്, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലൂടെയാണ് എലിപ്പനി രോഗാണു ശരീരത്തിലെത്തുന്നത്. അതുകൊണ്ട് തന്നെ കൈകാലുകളിൽ മുറിവോ വിണ്ടുകീറലോ ഉണ്ടെങ്കിൽ വെള്ളക്കെട്ടിലും മലിനമായ മണ്ണിലും ഇറങ്ങരുത്. ജോലിക്കായി ഇറങ്ങേണ്ടി വന്നാൽ മുറിവുകൾ വെള്ളം കടക്കാത്ത വിധം പൊതിഞ്ഞ് സൂക്ഷിക്കണം. കൈയുറകളും കാലുറകളുമൊക്കെ ധരിക്കുക. തോട്, കുളം എന്നിവിടങ്ങളിലെ വെള്ളം കൊണ്ട് മൂക്കും വായും ഒന്നും കഴുകരുത്. കന്നുകാലികളെ കുളിപ്പിക്കുന്ന തോട്, കുളം എന്നിവിടങ്ങളിൽ കുളിക്കരുത്, കളിക്കരുത്. ജോലിക്കായി ഇറങ്ങുമ്പോൾ കൈയുറ, കാലുറ തുടങ്ങി വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് എലിപ്പനിയുടെ ലക്ഷണങ്ങളും അതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനും ഉള്ള ഒരു സംഭവം. അതുപോലെ തന്നെ മലിനജലം, പ്രത്യേകിച്ച് കെട്ടിക്കിടക്കുന്ന ജലവുമായിട്ട് സമ്പർക്കം ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുട്ടികളെ ജലത്തിൽ കളിക്കാൻ അനുവദിക്കരുത്. ശരീരത്തിൽ മുറിവുള്ളവർ ശുദ്ധീകരണ പ്രവർത്തനത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ജില്ലയിൽ ബാധിക്കുന്നതാണ് കോളറ. അത് കോളറയും കുറച്ചധികം എന്താണ് വന്നു തുടങ്ങിയിട്ടുണ്ട്. കോളറ ബാധിച്ച വ്യക്തിയുടെ മലത്തിൽ നിന്ന് രോഗാണുക്കൾ കുടിവെള്ളത്തിലൂടെയും ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങളിൽ തയ്യാറാക്കുന്ന ആഹാരത്തിലൂടെയും ഒക്കെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത്. രോഗാണുക്കൾ ശരീരത്തിലെത്തിയാൽ 1 മുതൽ 5 ദിവസത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കാണപ്പെടും. ഛർദി, വയറിളക്കം, മലം, കഞ്ഞിവെള്ളം പോലെയാവുക തുടങ്ങിയാണ് പ്രധാന ലക്ഷണങ്ങൾ. കോളറ ബാധിച്ചാൽ രോഗിയിൽ നിന്ന് അതിവേഗം ജലാംശം നഷ്ടപ്പെടുകയും മരണം വരെ സംഭവിക്കുകയും ചെയ്യും. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സ നേടണം. അതുവരെ ORS ലായനിയോ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാവെള്ളമോ രോഗിക്ക് നൽകിക്കൊണ്ടിരിക്കുകയും വേണം. കോളറ ഉൾപ്പെടെയുള്ള വയറിളക്ക രോഗങ്ങൾക്കെതിരെ നമ്മൾ പ്രതിരോധിക്കേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട യൂട്ടിലിറ്റി വാർത്തകൾ. അപ്പോൾ ഇനി നമുക്ക് സവാരി ടൈമിലേക്ക് പോകാം. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റും 23 സെക്കൻഡും ആയിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ പലരും വീട്ടിലിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കറങ്ങാൻ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേക്കാണ് കറങ്ങാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിച്ച് പറയേണ്ട നമ്പർ 0484242810 എന്ന നമ്പറാണ്. 0484242810 എന്ന് പറയുന്ന നമ്പറിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നിങ്ങൾ യാത്ര പോകാനിരിക്കുന്ന ആ ഒരു സഞ്ചാരത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സവാരി ടൈമിലൂടെ. ഇനി നിങ്ങളെ എവിടെയെങ്കിലും യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വിളിക്കാം കേട്ടോ. വിളിക്കുക 0484242810. കൂടെയുണ്ട് ആർ ജെ കിരൺ ബേബി, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി, കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ സവാരി ടൈമിലെ ആദ്യ കോളർ എത്തിയിരിക്കുകയാണ്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണത്?
1: ജെസ്സി.
0: ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ജെസ്സി എങ്ങോട്ടേക്കാണ് യാത്ര പോകുന്നത്? ആനന്ദപുരം. ആനന്ദപുരം എന്ന് പറയുന്നത് എവിടെയാണ്? തൃശ്ശൂർ തന്നെയാണോ? കേൾക്കുന്നില്ല. ഹലോ, ആ പറയൂ. ആ, ഇടയ്ക്ക് റേഡിയോയിലേക്ക് ഒന്ന് ശ്രദ്ധിക്കണ്ടല്ലേ? ആ, അങ്ങനെ ശ്രദ്ധിക്കാൻ പാടില്ല. അങ്ങനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അമ്പുള്ളു. ഹലോ,
1: ഹലോ,
0: ആ പറഞ്ഞോളൂ. ഓക്കെ, വിഷസ് പറഞ്ഞോളൂ.
1: ഒരു മറവത്തൂർ കനക എന്ന സിനിമയിലെ കരുണാമയനെ കാവൽ വിളക്ക് എന്നുള്ള പാട്ട്.
0: വിശ്വസില്ലേ?
1: വിശ്വസ്.
0: ഹലോ, ഓക്കെ, അപ്പോൾ എന്തായാലും വിഷസ് പറഞ്ഞില്ല, പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810104842410 0484242410 എന്ന് പറയുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ മാത്രം വിളിച്ചാൽ മതി. അപ്പോൾ വിളിക്കേണ്ട നമ്പർ പറഞ്ഞല്ലോ, കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

0: ഹലോ, ആരാണ് സംസാരിക്കുന്നത്?
1: ആ പേര് ജോബ് ഷിൽട്ടാണ്.
0: ജോൺ? ഹലോ, കേട്ടില്ല, പേര് കേട്ടില്ല.
1: ആ പേര് ജോബ്സിൽ നിന്നാണ്, കൊച്ചി നിന്നാണ് വിളിക്കുന്നത്.
0: ഓക്കെ, ആ റേഡിയോയിലേക്ക് ശ്രദ്ധിക്കരുത് കേട്ടോ.
1: റേഡിയോ ഓഫാണ്.
0: റേഡിയോ ഓഫാണ്. ഓക്കെ, ഇപ്പോ ഇപ്പൊ എവിടെയാണ്?
1: ഇപ്പം ഞാൻ വെണ്ടുരുത്തിപ്പാലം.
0: വെണ്ടുരുത്തി പാലത്തിൽ ബ്ലോക്ക് ആണോ അവിടെ?
1: അല്ല, ബ്ലോക്കൊന്നുമല്ല.
0: ബ്ലോക്കൊന്നുമല്ല, ഈസി ആയിട്ട് പോകുന്നുണ്ട്. സൈഡിൽ നിർത്തിയേക്കുവാണ്. ഓക്കെ, ആ അല്ല, വെണ്ടുരുത്തി പാലത്തിന്റെ മുകളിൽ സൈഡിൽ നിർത്താൻ പറ്റുമോ?
1: അല്ല, പാലം കഴിഞ്ഞിട്ട് സൈഡിൽ.
0: ഓക്കെ, എങ്ങോട്ടേക്കാണ് യാത്ര?
1: വെല്ലിംഗ്ടൺ ഐലൻഡിലേക്കാണ്.
0: വെല്ലിംഗ്ടൺ ഐലൻഡ്. അവിടെ
1: അവിടെ ചുമ്മാ ഇന്നൊരു ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി.
0: ഓ, വെല്ലിംഗ്ടൺ ഐലൻഡിലാണ് ഇന്ന് സ്പെൻഡ് ചെയ്യുന്നത്. ഫാമിലി മൊത്തം ഉണ്ടോ?
1: ആ ഫാമിലി ഉണ്ട്.
0: ഫാമിലി ഉണ്ട്. ഓക്കെ, അപ്പോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം.
0: ഫാമിലിയില് ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നു?
1: വൈഫ് ഹൗസ് വൈഫ് ആണ്, രണ്ട് മക്കളുണ്ട്, ജോഹൻ ആൻഡ് ജോഹാന.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് വേണ്ടത് നമ്മുടെ പെട്ടെന്ന് റേഡിയോയിൽ കണക്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാൻ ഓർത്തിരുന്നൊക്കെ മറന്നുപോയി.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങള് പാട്ട് തരാം.
1: ഓക്കെ, അത് മതി, ഇഷ്ടമുള്ള പാട്ട്.
0: ഓക്കെ, അപ്പൊ അടിപൊളി പാട്ട് ഒരെണ്ണം കേൾക്കാം. ഓക്കെ
1: ഓക്കെ, താങ്ക് യു.
0: അപ്പൊ അടുത്ത പാട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് കേട്ടോ നിങ്ങൾക്ക്. ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആകുമ്പോൾ മറ്റൊരു യാത്രയുടെ കാര്യമാണ് പറയുന്നത്. ഈ യാത്രക്കാരുടെ എണ്ണത്തിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും വലിയ വർധനയുമായിട്ട് നമ്മളുടെ കൊച്ചി മെട്രോ. 2024 മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം വെറും 3,49,24,955 പക്ഷെ അത് 2025 3,64,12,924 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാരുടെ എണ്ണത്തിൽ ഓരോ മാസവും വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2024 അപേക്ഷിച്ച് കഴിഞ്ഞ വർഷം 14,88,019 യാത്രക്കാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓരോ വർഷവും മെട്രോയിലെ യാത്രക്കാരുടെ എണ്ണം ഇങ്ങനെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്ടർ മെട്രോയും മെട്രോ സ്റ്റേഷനുകളിൽ നിന്നുള്ള തുടർയാത്രയ്ക്കായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഇലക്ട്രിക് ഫീഡർ ബസ്സും ഒക്കെ യാത്രക്കാർക്ക് വളരെ ഗുണകരമാണ്. പുതുവർഷാഘോഷത്തിനൊപ്പം ഇത്തവണ ബിനാലെയും യാത്രക്കാരുടെ എണ്ണത്തിലെ വർധനയ്ക്ക് വളരെ കാരണമായിട്ടുണ്ട് എന്നാണ് മെട്രോ അധികൃതർ പറയുന്നത്. അപ്പോൾ മെട്രോയിൽ യാത്രക്കാർ കൂടുന്നു, യാത്രകൾ കൂടുന്നു. സമയം 9 മണിയായിരിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ നിങ്ങൾ ഒരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101. യാത്രയിലാണെങ്കിൽ മാത്രമേ വിളിക്കാവുള്ളൂ, യാത്ര പോവാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട. ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: സമയം 9 മണി കഴിഞ്ഞ 10 മിനിറ്റ് ആകുമ്പോൾ സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ FM കൊച്ചി 107.5 ആണ്. മറ്റൊരു യാത്രക്കൻ ഇതാ നമ്മളുടെ കൂടെയുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ ഇത് ആരാണ് സംസാരിക്കുന്നത്? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. രംഗനാഥൻ ഫ്രം ഓക്കെ ഓക്കെ. ആ എങ്ങോട്ടേക്കാണ് യാത്ര? ആരൊക്കെയുണ്ട് കൂടെ?
1: ഞങ്ങള് തിരുവനന്തപുരത്തേക്ക്
0: യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹലോ. ഇടയ്ക്ക് റേഞ്ചിന്റെ എന്തോ പ്രശ്നങ്ങളുണ്ട്. ഹലോ ഹലോ ഓക്കെ. അപ്പോൾ എന്തൊക്കെയോ റേഞ്ച് കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കോള് മുഴുവിപ്പിക്കാനായിട്ട് പറ്റിയില്ല. സമയം 9 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ആണ്. നമ്മുടെ KSRTCയിലെ സ്ത്രീ യാത്രക്കാർക്ക് ഇനി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാം എന്നുള്ളൊരു വാഗ്ദാനമാണല്ലോ തന്നിരിക്കുന്നത്. അത് ശരിക്കും യാഥാർത്ഥ്യമാകാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ സൗജന്യ യാത്രയ്ക്ക് മുന്നോടിയായി ജെൻഡർ ടിക്കറ്റിംഗ് സൗകര്യം ഏർപ്പെടുത്താനുള്ള ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ വനിതാ യാത്രക്കാരുടെ കണക്കെടുത്തുകൊണ്ടാണ് ഈ ജെൻഡർ ടിക്കറ്റിംഗ് സംവിധാനവുമായി KSRTC മുന്നോട്ട്.

വന്നിരിക്കുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 11:50. സ്റ്റേറ്റ് യൂൺ ടു ആകാശവാണി. കൊച്ചി എഫ് എം റെയിൻബോ 107.5. മ്യൂസിക്കലി യുവേഴ്സ്.

സമയം 9 മണി കഴിഞ്ഞ് 20 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242-8101 എന്ന നമ്പറാണ്. അപ്പോൾ ഇങ്ങനെ യാത്രയിലായിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു അലേർട്ട് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സംഭവം ഇതാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് 9 ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴയ്ക്കൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. നാളെ വരെ മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത്. കന്യാകുമാരി, ലക്ഷദ്വീപ്, മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്ന ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മീൻപിടുത്തക്കാർ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ വിളിക്കേണ്ട നമ്പർ അറിയാലോ.

സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റ് 35 സെക്കൻഡ് ആയിരിക്കുന്നു. സ്റ്റുഡിയോ ക്ലോക്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം ആണ്. അപ്പോൾ നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ എന്നെ വിളിക്കാൻ, വിളിക്കേണ്ട നമ്പർ 0484242

8101. എന്നിട്ട് നമുക്ക് യാത്രയിൽ കുറച്ചങ്ങ് സംസാരിക്കാന്നേ, എന്തെങ്കിലുമൊക്കെ കാര്യമില്ലേ നമുക്ക് സംസാരിക്കാനായിട്ട്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484 242 8101. ഓക്കെ, അപ്പോൾ ഈ യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എന്താ പറയുക, ഈ പെട്രോളിനൊക്കെ വില കൂടിയാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷേ അതിനു മുമ്പ് ഹലോ ഹലോ ഹലോ കേൾക്കാൻ പറ്റും? റേഡിയോയുടെ വോളിയം കുറയ്ക്കൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ഹലോ, നിങ്ങൾ റേഡിയോയിലേക്ക് ശ്രദ്ധിച്ചിട്ടാണ്, റേഡിയോയിലെ വോളിയം കുറയ്ക്കൂ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ആ ഓക്കെ, പറയൂ, ആരാണ് വിളിക്കുന്നത്? ഹാ, ഇന്ന് വരുന്ന കോൾ എല്ലാം റേഞ്ച് ഇല്ലാത്ത കോളുകളാണല്ലോ. നിങ്ങൾ എവിടെയാണ്? വണ്ണപ്പുറത്ത് എത്തിയിരിക്കുകയാണ്. ആ, അങ്ങോട്ടേക്ക് റേഞ്ച് കുറവാണോ? ആ, അതാണ്, കറക്റ്റായിട്ട് ക്ലിയർ ആവുന്നില്ല. എന്താണ് വണ്ണപ്പുറം യാത്രയുടെ ഉദ്ദേശം? നേരെ ഇടുക്കി വഴി തേക്കടിയാണോ? ഹലോ, ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ കോളും നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ ആഗോളതലത്തിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയരുന്ന ഒരു സാഹചര്യത്തിലുണ്ടല്ലോ. എണ്ണ വിപണന കമ്പനികൾ പ്രതിമാസം ഏകദേശം ഒരു 30,000 കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടം നേരിടുന്നതിനാൽ മെയ് 15 മുതലേ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വിലകൾ വർദ്ധിപ്പിക്കുമെന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ലിറ്ററിന് ഏകദേശം 4 രൂപ മുതൽ 5 രൂപ വരെയാണ് ഉയരുമെന്ന് പറയുന്നത്. അതേസമയം ഗാർഹിക LPG സിലിണ്ടറുകളുടെ വിലയിൽ 40 മുതൽ 50 രൂപ വരെ വർധനവ് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഏകദേശം 4 വർഷത്തിനിടെ പെട്രോൾ ഡീസൽ വിലയിൽ വരുന്ന ആദ്യത്തെ വിലക്കയറ്റമാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ സമയം 9:34. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവർ.

0: യെസ് ഫോണിന്റെ കാര്യത്തിൽ നമ്മൾ ചോദിക്കേണ്ട വരും, എന്തൂട്ടത് റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് വിളിക്കൂ. ഇപ്പോൾ വിളിച്ച മിക്കവാറും കോളുകളൊന്നും റേഞ്ച് ഇല്ലാത്ത സ്ഥലത്ത് നിന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ റേഞ്ച് ഉള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾ വിളിക്കുക. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ദാ ഇങ്ങനെ കണക്ട് ചെയ്യും. ഹലോ, ഇതാരാണ്
1: കിരൺ ബേബി
0: സംസാരിക്കുന്നത്?
1: അല്ലേ?
0: അതേ, കിരൺ ബേബിയാണ്.
1: ഞാൻ സുമ ചേച്ചി പുത്തൻചിറയിൽ.
0: സുമ ചേച്ചി? പുത്തൻചിറ.
1: ഇന്നലെ മിനിയാന്ന് വിളിച്ചിട്ട് കിട്ടിയില്ല.
0: അതെന്താ വിളിച്ചിട്ട് കിട്ടാത്തത്?
1: റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തായിരുന്നു.
0: റേഞ്ചിൽ? ഇപ്പൊ റേഞ്ച് ഉള്ള സ്ഥലത്ത് വന്നല്ലേ.
1: ഇപ്പൊ വീട്ടിലേക്ക് വന്നപ്പോഴാണ് വിളിക്കാൻ കിട്ടിയത്.
0: വീട്ടിലെത്തിയപ്പോഴാണ് വിളിക്കാൻ പറ്റിയത്.
1: അതെ, ഇന്നലെ രാത്രി ഞങ്ങൾ ലാൻഡ് ചെയ്തു 12 മണിക്ക്.
0: ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തു. അപ്പൊ എവിടെയായിരുന്നു യാത്ര? ആ യാത്രാ വിശേഷമൊക്കെ ഒന്ന് പറഞ്ഞേ.
1: ഞങ്ങൾ 7-ാം തീയതി രാവിലെ പോയി, വെളുപ്പിന് പോയി ഇവിടുന്ന് ഇടുക്കിയിലേക്ക്. ഇടുക്കി രാമക്കമ്മയുടെ താമപ്പാറ, പമ്പം തേനി, അങ്ങനെ ചുറ്റിക്കറങ്ങി ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയത്. മരിച്ചു പോയി. അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വിളിച്ചു സവാരിയിലേക്ക്. ഞങ്ങൾക്ക് കിട്ടിയില്ല, എല്ലാവർക്കും കൂടെ സംസാരിക്കാൻ വേണ്ടിട്ട്
0: കിട്ടിയില്ല.
1: ഇനി ഞാൻ വിളിച്ചു അത് പറയാൻ വേണ്ടിട്ട്.
0: അപ്പൊ ഈ ആരൊക്കെയാണ് പോയത്?
1: ഏ,
0: ആരൊക്കെയാണ് പോയത്?
1: ഞങ്ങള് ഒരു 11 പേരുണ്ടായിരുന്നു.
0: ഈ 11 പേരുടെ പേര് ഓർമ്മയുണ്ടോ?
1: ഓർമ്മയുണ്ട്. മനോജ്, ഷിജു, പിന്നെ കവിതേച്ചി,
0: ഓക്കെ,
1: പിന്നെ സുപ്രിയ, ഷിബു, മനോജ്, വേറൊരു മനോജ്, പിന്നെ ഞങ്ങളുടെ വണ്ടിക്കാരൻ സുജിത്ത്.
0: ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു യാത്ര? എങ്ങനെ ഉണ്ടായിരുന്നു രാമക്കൽമേട്? അതിന്റെ മുകളിലൊക്കെ കയറിയോ ആ കല്ലിന്റെ?
1: രാമപ്പാറയുടെ മുകളിലേക്ക് കയറി ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കൂടെ പുനർജനി നൂറണ പോലെ
0: നൂണ്ട്.
1: യോഗ, എല്ലാ ആസനങ്ങളും അവിടെ ചെയ്തു. യോഗാസനം എല്ലാനും ആ ഗുഹയെ കൂടെ ഞങ്ങൾ ചെയ്ത് പോന്നു.
0: പിന്നെ പിന്നെ കുറവൻ കുറത്തീനെയൊക്കെ കണ്ടോ? കുറവൻ കുറത്തി ഒക്കെ കണ്ടോ?
1: കുറവനെയും കുറത്തീനേയും കണ്ടു. അണക്കെട്ട് കണ്ടു, നമ്മുടെ ചെറുതോണി അണക്കെട്ട്.
0: എങ്ങനെയുണ്ട് അണക്കെട്ടൊക്കെ? എങ്ങനെയുണ്ട്?
1: എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു. എല്ലാം ഞങ്ങൾക്ക് കാണാനുള്ള സൗകര്യങ്ങളും എല്ലാം ഇഷ്ടമായി. അവിടെ പോരാൻ തോന്നുന്നുണ്ടായിരുന്നില്ല.
0: എന്റെ ദൈവമേ, ഇതാണ് പല ട്രിപ്പുകൾ പോയി കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു പോരാൻ തോന്നുന്നില്ല. ഒരു 2 ദിവസവും കൂടി കഴിഞ്ഞിട്ട് പോയാലോ എന്ന് വിചാരിക്കും. ഇനി എങ്ങനെയുണ്ട്? ചൂട് എങ്ങനെയുണ്ടായിരുന്നു? അതെന്താന്ന് പറയട്ടെ, അത് ട്രിപ്പില് പോയത് കൊണ്ടാ, അല്ലെങ്കിൽ ട്രിപ്പായി പോയത് കൊണ്ടാണ് ചൂടില്ലാതെ വന്നത്. അതെ, അപ്പൊ ഏത് പാട്ടാ ഏറ്റവും കൂടുതൽ പ്ലേ ചെയ്തത്? നല്ല അടിപൊളി പാട്ട്.
1: ഞങ്ങൾ രാമക്കൽമേടിന്റെ അടുത്ത് തന്നെ ഞങ്ങൾ അവിടെ ഒരു വീടെടുത്തു താമസിച്ചു. ഒരു 4 അയ്യോ താമസിച്ചു. അയ്യോ, ആ വീടിന്റെ പേര് മറന്നു. ഈ ടൈം ഒരു സ്റ്റബരിയാണ്, നല്ലൊരു പേരായിരുന്നു.
0: അത് സാരമില്ല,
1: മറന്നു.
0: അത് സാരമില്ല,
1: അത്രയ്ക്ക് അടിച്ചു പൊളിച്ചാണല്ലോ. അതുകൊണ്ട്
0: ഓക്കെ. അപ്പൊ ഈ അടിച്ചു പൊളിച്ച സമയത്തെ ഒരു പാട്ടൊക്കെ പ്ലേ ചെയ്തിട്ടില്ലേ?
1: ഇടുക്കിക്കാഴ്ച മലവേനെ തിരിവെച്ചു എന്നുള്ള പാട്ടില്ലേ? ആ പാട്ടെന്ന് വെക്കുക. അവിടുത്തെ ട്രക്ക് ഡ്രൈവർമാർക്കും എല്ലാവർക്കും വേണ്ടിട്ട്, ഇടുക്കിക്കാർക്ക് എല്ലാവർക്കും, പിന്നെ എന്റെ കൂടെ വന്ന എല്ലാവർക്കും, കിരണിനിയും എല്ലാവർക്കും വേണ്ടിട്ട് നല്ലൊരു പാട്ട്.
0: ഓക്കെ, ഇപ്പൊ ഒരു പാട്ട് വരും, അത് കഴിഞ്ഞിട്ട് ഇടുക്കിയിലെ പാട്ട് വരും. ഓക്കെ, ഓക്കെ, ദാ വരുന്നു പാട്ട്.

സമയം 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ ഇന്നത്തെ സവാരി ടൈം വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഇത്രയും സമയം സവാരി ടൈമുമായി നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ കിരൺ ബേബി. ഇനിയും ഞാൻ കുറച്ച് നേരം കൂടി നിങ്ങളുടെ കൂടെ ഉണ്ടാകും, കൂടെ എൻ്റെ കൂടെ ശ്രീജിത്തും ഉണ്ടാകും. അപ്പോൾ വാട്സപ്പാണ് അടുത്ത പ്രോഗ്രാം. വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള നമ്പർ 8547341075. നിങ്ങളുടെ വിശേഷങ്ങൾ പറയാം, നിങ്ങളുടെ ഇഷ്ടമുള്ള അടിപൊളി പാട്ടുകളും ചോദിക്കാം. അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 7 സെക്കൻഡ്. കേട്ടുകൊണ്ടിരുന്നത് സവാരി ടൈമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതം എന്ന കാഴ്ചപ്പാടിനെ രവീന്ദ്രനാഥ ടാഗോറിന്റെ കൃതികളിലൂടെ ശക്തിപ്പെടുത്തിയതായി രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമം.

0: ത്തിൽ കുറിച്ചു. പുതിയ സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജസുബ്രഹ്മണ്യയെ കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ May 30 സ്ഥാനമൊഴിയുന്നതിനെ തുടർന്നാണ് നിയമനം. വൈസ് അഡ്മിറൽ കൃഷ്ണ സ്വാമിനാഥനെ അടുത്ത നാവികസേനാ മേധാവിയായി കേന്ദ്ര ഗവൺമെന്റ് നിയമിച്ചതായി രാജ്യരക്ഷാ മന്ത്രാലയം. നിലവിൽ കൃഷ്ണ സ്വാമിനാഥൻ വെസ്റ്റേൺ നേവൽ കമാൻഡിംഗ് ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫായി സേവനമനുഷ്ഠിക്കുകയാണ്. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്നെ ഒരാഴ്ചത്തെ സന്ദർശനത്തിന് ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന മക്കന്നെ തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇമ്പോർട്ടേഴ്സും ആസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ അതിഥിയാകും. കരീബിയൻ രാഷ്ട്ര സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ട്രിനിഡാഡ് ആൻഡ് ടോബോഗോയിലെത്തി. ഇന്ത്യയും ട്രിനിഡാഡും തമ്മിലെ ബന്ധം പുതിയ ഉയരങ്ങൾ കൈവരിച്ചതായി ജയശങ്കർ പറഞ്ഞു. അസമിൽ പുതിയ ഗവൺമെന്റിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായി 3 സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. MV ഹോണ്ടിയസ് എന്ന ക്രൂയിസ് കപ്പലിന്റെ ഹാൻഡ വൈറസ് ബാധ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. കപ്പലിൽ 8 ഹാൻഡ വൈറസ് ബാധിച്ചതായാണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട്. 3 മരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് 2 വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെയും രാത്രി 7:30 ജംഷഡ്പൂർ ബംഗളൂരുവിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. WhatsApp on Rainbow FM Kochi 107.5, musically yours.

0: പത്ത് മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കും സമയത്തില് കിരണും ശ്രീജിത്തും ദേ വാട്സപ്പിൽ റെഡിയാണ്. ജിൽ ജിൽ പോലത്തെ പാട്ടുകളൊക്കെ ഒന്ന് കേൾക്കാനുള്ള ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജിലൂടെ നമ്മൾക്ക് ഒരുമിച്ച് ഇങ്ങോട്ടേക്ക് അയച്ച് കേൾക്കാനുള്ള നേരമാണ് കേട്ടോ.
1: അതെ, നമ്മളുടെ സിഗ്നേച്ചർ ട്യൂണിൽ പറഞ്ഞ പോലെ വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സപ്പിലൂടെ കേൾക്കാം. ഓക്കെ, അപ്പോ വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075. ആർക്കും ഒന്നും മനസ്സിലായില്ല.
0: 8547341075. പക്ഷെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ കിരാ സ്ക്രീനിൽ ഇങ്ങനെ മെസ്സേജ് നിറയുവാണ് കേട്ടോ.
1: അതെ അതെ, അല്ല അത് ഞാൻ കാണുന്നുണ്ട്. ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ, ഒത്തിരി ഒത്തിരി പാട്ടുകൾ. അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, നിങ്ങളുടെ ഇഷ്ട വിശേഷങ്ങൾ പറയാം, പിന്നെ ഞങ്ങളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം.
0: അപ്പൊ അതുപോലെ ഇഷ്ട ഗാനങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളോ എന്തെങ്കിലുമൊക്കെ ചേർത്തിണ്ടെങ്കിൽ അതും കൂടെ
1: പറയാം.
0: ചിലപ്പോ
1: ഇന്ന് വെഡിങ് ആനിവേഴ്സറി ഉള്ളവരുണ്ടാവും, ഹാപ്പി ബർത്ത്ഡേ ഉള്ളവരുണ്ടാവും. ശരിക്കും ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും നാളെ എന്റെ ബർത്ത്ഡേ ആണെന്ന് പറയില്ല, നമ്മൾ പറയുന്നത് നാളെ എന്റെ ഹാപ്പി ബർത്ത്ഡേ ആ. അല്ലെ, ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: സന്തോഷം.
1: അതെ, അല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും പറയുന്നത് എന്റെ ഹാപ്പി ബർത്ത്ഡേ നാളെ? അതെ, അങ്ങനെ അങ്ങനെയുള്ള കുറേ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം, ഞങ്ങളത് ഈ ലോകരെ മുഴുവൻ കേൾപ്പിച്ചു കൊടുക്കും.
0: ആ കാര്യം നമ്മൾ ഏറ്റു അല്ലെ. അപ്പോ അങ്ങനെ ലോകരെ മുഴുവനും കേൾപ്പിക്കാനായിട്ട് കിരണും ശ്രീജിത്തും സ്റ്റുഡിയോയിലുണ്ട്. വിശേഷങ്ങളെ പറ്റി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ കുറച്ച് ദിവസങ്ങളായിട്ട് കിട്ടുന്ന വേനൽ മഴ ഒരു വിശേഷമാണല്ലേ.
1: അതെ, വിശേഷമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മഴ?
0: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അത്രമാത്രം ചൂട് അനുഭവിച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോ നമ്മൾ ഓരോ സ്ഥലത്തും പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും മഴ പെയ്തേക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ചെറുതായിട്ട് നമ്മുടെ ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് നമ്മുടെ മനസ്സ് ഒന്ന് തണുത്തൊക്കെ കഴിയുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്.
1: സന്തോഷം തന്നെയാണ്. പക്ഷേ ഇതേ സന്തോഷം തന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഉൾട്ടയടിക്കും.
0: അതെ,
1: അതായത് ഈ നശിഞ്ഞ മഴയൊന്നും മാറുന്നില്ലല്ലോ.
0: നമ്മൾ എപ്പോഴും അങ്ങനെയാണല്ലോ, വെയിൽ കൊണ്ട് കൂടി കൂടി വരുമ്പോ എങ്ങനെയെങ്കിലും ഒന്ന് മഴ പെയ്താ.
1: മഴ പെയ്താ
0: മഴയാണ് ഫുൾ ടൈം എങ്കിൽ പറയും സൂര്യ എവിടെയാ.
1: അതെ, ഒന്ന് ഒന്ന് വാടോ.
0: അതാണ്,
1: ശരിയാണ്. ഓക്കെ, അപ്പോ എന്തായാലും നമുക്ക് അടുത്ത ബല്ലേ ബല്ലേ ബല്ലാഹേ എന്ന് പറയുന്ന ആ പാട്ടിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിന്റെ പാട്ടുകളൊക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോ കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. വാട്സപ്പിലൂടെ നിങ്ങൾക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 8547341075. ചിലവർക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല ശ്രീത്തെ.
0: ഇപ്പൊ
1: എന്നെ സംബന്ധിച്ച്

0: എടുത്തോളം എന്നോട് ഒരു ഫോൺ നമ്പറും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതാൻ എനിക്ക് ഭയങ്കര പാടാ, ഫോൺ നമ്പറിന്റെ കാര്യത്തിൽ മാത്രം.
1: പക്ഷെ എനിക്ക് മറ്റൊരു കാര്യം കേട്ടോ, ഈ പറയുന്നത് കറക്റ്റാ. എന്തുകൊണ്ട് നമ്മൾ ഈ മലയാളത്തിൽ ഇംഗ്ലീഷിൽ മാറി മാറി പറയുന്നത് വെച്ചാല്, ഇപ്പൊ ഞാൻ ഈ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ചില ഹിന്ദി മെസ്സേജസ് കൂടി വന്നിട്ടുണ്ട്.
0: വന്നിട്ടുണ്ട്.
1: അപ്പൊ അതിനർത്ഥം മലയാളത്തിൽ കേട്ടുകൊണ്ട് മലയാളം കൂടി മനസ്സിലാവുന്ന ആളുകളായിരിക്കുമല്ലോ വെച്ചിരിക്കുന്നത്. പക്ഷെ ഹിന്ദിയിലാണ് മുഴുവൻ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക് ആരൊക്കെയാണെന്ന്.
0: ഓക്കെ, അപ്പൊ വേഗം ടൈപ്പ് ചെയ്തോളൂ, സെൻഡ് ചെയ്തോളൂ 8547 34107.5.

0: പഠിക്കുന്ന കാലഘട്ടത്തിലുണ്ടല്ലോ, ഈ ഹിന്ദി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് SSLC കറക്റ്റ് 18 മാർക്കേ ഹിന്ദി
1: കിട്ടായിരുന്നു.
0: കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹിന്ദി വാല നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്താണ്, സപ്രീം നമസ്കാർ, ഫിലിം ലഹമേ സോറി ബോൾ ഏ ലംഹ ഏ പൽ ഹം ബർസോം യാദ് കരേംഗേ. ഓക്കെ, പിന്നെ പസന്ദ് കർത്ത ദത്തരംഗി ഭാട്ടപാര അല്ലേ? അതെ, ഓക്കെ. ഛത്തീസ്ഗഡ് സെ ഹിരമാണി വർമ്മ പരസമാണി വർമ്മ പുഷ്പേന്ദ്രമാണി വർമ്മ
1: എനിക്ക് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ പറഞ്ഞ ആൾക്കാർ ഇനിയിപ്പോ മെസ്സേജ് അയക്കാൻ നിർത്തുമെന്നുള്ളതാണ്. പക്ഷെ എന്നിരുന്നാലും അങ്ങനെ നിർത്താതിരിക്കാൻ വേണ്ടിട്ടേ ഈ പറയുന്ന ലംഹേല പാട്ട് തീർച്ചയായിട്ടും ഇനി വരുന്നതിലെ ആദ്യത്തെ പാട്ട് എനിക്ക് പ്ലേ
0: ചെയ്യാം.
1: പ്രശ്നമില്ലല്ലോ.
0: തീർച്ചയായും. അതുപോലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. പ്രണയമായി രാധ എന്ന ആമി ഫിലിമിലെ സോങ് വെച്ച് തരാമോ? എൻ്റെ പേര് അനിത പരവൂർ നിന്നാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട പാട്ടാണത്.
1: ആണോ? ഓക്കെ. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് റെയിൻബോ, കാത്തിരുന്ന പെണ്ണല്ലെ പാട്ടൊന്ന് പ്ലേ ചെയ്യാവോ എന്ന് ആതിര അടിവാരത്തുനിന്ന് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ.
0: ഓക്കെ. ഹായ്, ഞാൻ വനജ, കടമ്പഴിപ്പുറത്ത് നിന്നാണ്. ധ്രുവം സിനിമയിലെ തുമ്പി പെണ്ണേ വാവാ എന്ന് പറയുന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: അതുപോലെ എന്നും കൂടെ തന്നെ ഉണ്ട്. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് തരാമെന്ന് സരോജ പുത്തൻകുരിശെന്ന് കാത്തിരിക്കുന്നു. അനാദി യുഗങ്ങളായ പാട്ടൊന്ന് പ്ലേ ചെയ്യോ എന്നായി വെച്ചിരുന്നു.
0: ഓക്കെ. ഹലോ വാട്സ്ആപ്പ്, നമസ്കാരം. സുമാ രമേശ് ആണ് വെള്ളൂർ പുത്തൻചിറ. ഇന്ന് ആമി മലയാളം ചിത്രത്തിലെ നീർമാതല പൂവിനുള്ളിൽ നീഹാരമായ നേരം എന്ന ഗാനം. അബുദാബിയിലുള്ള എൻ്റെ മകൾ നിള, മരുമകൻ ബിബിൻ, ചെറുമകൾ തനുശ്രീ, തൃഷിക് നാഥിനും കൂടാതെ എല്ലാ
1: എന്താണത്
0: ശ്രോതാക്കൾക്ക്. പിന്നെ വാട്സ്ആപ്പ് ഇന്ന് അവതരിപ്പിക്കുന്ന RJ'sനുമായിട്ടാണ്. ഒറ്റ ദിവസവും എനിക്ക് പാട്ട് കിട്ടാറില്ല, സങ്കടമുണ്ട് കേട്ടോ.
1: വളരെ വിഷമത്തോടു കൂടിയാണ് അത് പറഞ്ഞിരിക്കുന്നത്.
0: എന്തെങ്കിലും പാട്ട് കിട്ടുമോ കണ്ടറിയണം, ഉറപ്പായിട്ടും ഞാൻ വെച്ചു തരും.
1: അപ്പോ ഏറ്റവും അക്കാര്യം. അതുപോലെ തന്നെ വാട്സപ്പേ, ഞാൻ ദിവ്യ മോബിഷാണ്, ഇല്ലത്തുപടിയിൽ നിന്നാണ് കേട്ടോ. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന സുഭാഷ് ഏട്ടനും ജാസ്മിൻ ചേച്ചിക്കും ആശംസകൾ. കൂടാതെ ഇവരുടെ മകൾ അഞ്ജുവിന്റെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പൊ ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് രാഷ്ട്രം മൂവിയിലെ നല്ലൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ദിവ്യ മൂബീഷ്
0: ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോ സമയം ഏകദേശം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആണ്. സ്റ്റുഡിയോ ക്ലോക്കില് ശ്രീജിത്തും കിരൺ ബേബിയുമാണ് വാട്സപ്പിൽ നിങ്ങളോട് കൂടെയുള്ളത്. സോ നിങ്ങള് വാട്സപ്പിലെ വേഗം മെസ്സേജ് അയച്ചോളൂ, ഞങ്ങൾ വേഗം വേഗം വായിക്കാം. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ നിങ്ങൾക്കായിട്ട് പ്ലേ ചെയ്തു തരാം.

0: സമയം 10 മണി കഴിഞ്ഞ് 29 മിനിറ്റ് 55 സെക്കൻഡ് ആയിരിക്കുന്നു. ശ്രീജിത്ത്,
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് തുടങ്ങിയിട്ട് അരമണിക്കൂറിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ ശരിക്കും പകുതി അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ?
0: അതെ, പകുതി സമയം അങ്ങോട്ട് കഴിഞ്ഞു. ഇനിയിപ്പോ ഈ മെസ്സേജുകൾ മുഴുവൻ നമുക്ക് വായിക്കണം അല്ലേ? ഓക്കെ, ഗുഡ് മോർണിംഗ് വാട്സപ്പ്. അനാർക്കലി മൂവിയിലെ വാനം ചായും തീരം താരാട്ടും എന്ന് പറയുന്ന റൊമാൻറ്റിക് സോങ് എന്ന സോങ് പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി വെച്ച് തരുമോ എന്നാണ് വിനീത ചോദിച്ചിരിക്കുന്നത്.
1: അതുപോലെ ഗുഡ് മോർണിംഗ്, ഞാൻ ജിനീഷ് ആണ് എറണാകുളത്ത് നിന്ന്. എനിക്ക് വെള്ളിത്തിര മൂവിയിലെ കുടമുല്ലക്കടവിൽ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ?
0: ഇന്നെല്ലാവരും ഒരു പ്രണയമാണല്ലോ പിടിച്ച്,
1: പണ്ട്
0: നമ്മളുടെ
1: പ്രണയസ്ഥലത്തിന്റെ
0: പാട്ടുകൾ.
1: ഈ അനാർക്കലിയിലെ പാട്ട് ശരിക്കും പറഞ്ഞാൽ വാനംചായും ശരിക്കും ഒരു ആ ഒരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഏത് സമയത്തും പ്രത്യേകിച്ചും കുറച്ചും കൂടി രാത്രി സമയത്തും കൂടി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷൻ തിങ്ങി നിറഞ്ഞുള്ള ഒരു
0: പാട്ടാണ്.
1: കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രണയത്തിന്റെ ഒരു എക്സ്ട്രീം ഇതിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാട്ടുകളൊന്നാണ്.
0: എന്റെ പ്രിയപ്പെട്ട പാട്ടുകളിൽ നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒരു പാട്ടാണ് വാനംചായും.
1: അപ്പൊ അടുത്തത് തീർച്ചയായിട്ടും നമുക്ക്
0: ഉണ്ടാവും. ഹലോ, എന്റെ നെയിം ജോ. ഇന്ന് വിജയ് ഇല്ല, വിജയുടെ ഒരു നല്ല സോങ് വെച്ച് തരാമോ? ഞാൻ വിജയുടെ ഒരു നല്ല ഫാനാണ് എന്നാണ് പറയുന്നത്. വിജയ് ഫാൻസിന് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, ഞാൻ അശ്വതിയനിലാണ് നോർത്ത് പറയുന്നുണ്ട്. എനിക്ക് തെങ്കാശിപ്പട്ടണം സിനിമയിലെ കടമൊഴിയിൽ പാട്ട് അല്ലെങ്കിൽ കമലദത്തിലെ പാട്ടാണെങ്കിലും ഒന്ന് കൊടുത്താൽ മതി. എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഇത് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള.
0: ഹലോ ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. കിരണുണ്ട് ഇവിടെ, ഞാൻ സോണിക നോർത്ത് പറവൂരിൽ നിന്നാണ്. പ്ലീസ് പ്ലേ ദ സോങ് വാനിൽ മെല്ലെ മൂവി ഫിദ ഓർ ഹിസിലോ ഹിസിലോ ഹിസലസ എന്ന് പറയുന്ന തെൻട്രൽ, പിന്നെ അല്ലെങ്കിൽ എന്തൊരു പാട്ടാ ചോദിച്ചിരിക്കുന്നു, ഒരു പാട്ട് ചോദിച്ചാ മതി.
1: ഓപ്ഷൻ ഓപ്ഷൻ
0: എം സി എയിലെ പാട്ട്, അങ്ങനെ കുറെ പാട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏക് ദിൻ, അങ്ങനെ. പ്ലീസ് പ്ലേ ദ സോങ് ടുഡേ ആക്ടർ സായി പല്ലവിസ് ബർത്ത്ഡേ, ഹാവ് എ നൈസ് ഡേ. എന്തായാലും സായി പല്ലവിക്ക് നമ്മൾ ഒരു ഹാപ്പി ബർത്ത്ഡേ കൊടുത്തിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സായി പല്ലവിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്.
1: എന്റെ പേര് കൗലത്താണ്, സ്ഥലം പനേപ്പിള്ളിയാണ്. എനിക്ക് വാഴ ടൂവിലെ നല്ലൊരു അടിപൊളി പാട്ട് പ്ലേ ചെയ്ത് തരാമോ? എന്റെ പേരക്കുട്ടികൾക്ക് വേണ്ടിട്ട് കൊടുക്കാവോ എന്ന്
0: പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വാഴ ടൂവിലെ പാട്ട് ഞാൻ കഴിഞ്ഞ പ്രോഗ്രാമിൽ സവാരി
1: കൊടുത്തു,
0: സവാരി ടൈമിൽ പ്ലേ ചെയ്തതാണ്. ഹായ്, ഞാൻ ദക്ഷ ഫ്രം പുത്തൻചിറ. പ്ലീസ് ഡെഡിക്കേറ്റ് എ സോങ് ടു മൈ സിസ്റ്റർ വേദു ആൻഡ് അല്ലു ആൻഡ് മൈ ഫാമിലി. സോങ് എലവത്തൂർ

0: കായലിലെ ഫ്രം ദ മൂവി മീശ മാധവൻ.
1: സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള
0: ടൈറ്റിൽ
1: മിന്നാരം മൂവിയിൽ നല്ലൊരു പാട്ട് കൊടുക്കാവോ, അല്ലെങ്കിൽ യോദ്ധയിലെ പാട്ട് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടാണ് കുനുകുനെ എന്ന പാട്ട്, അല്ലെങ്കിൽ ഗോഡ് ഫാദറിലെ പാട്ടാണെങ്കിലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. വിനീതയാണ് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിനീത കുറെ പ്രാവശ്യം റിക്വസ്റ്റ്
0: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഗുഡ് മോർണിംഗ്, ഇവിടെ എനിക്ക് ഒരു കുറുമ്പത്തി കുട്ടിയുണ്ട്, എന്റെ പേരക്കുട്ടിയാണ്, അഡ്രിയൽ എന്നാണ് നെയിം. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അഡ്രിയലിന് വേണ്ടിയിട്ട് മണിക്കുട്ടിക്കുറുമ്പുള്ള ഒരു അമ്പിളിപ്പൂവാലി എന്ന് പറയുന്ന സോങ് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: അതുപോലെ സിനി ശിവദാസ് കോതപ്പറമ്പിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് രാപ്പകൽ എന്ന സിനിമയിലെ അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന പാട്ട്, പിന്നെ എല്ലാ അമ്മമാർക്കും പിന്നെ എൻ്റെ ചേട്ടൻ സിദ്ധാർത്ഥനും കൂടി കൊടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
0: റെയിൻബോയുടെ സ്ഥിരം ശ്രോതാക്കളായ ഞങ്ങൾക്ക് ഇന്നൊരു ഗാനം തരുമെന്ന് കരുതുന്നു. ഗമനം എന്ന ചിത്രത്തിലെ സിന്ദൂര പൂ മനസ്സിൽ എന്ന ഗാനം കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ സഹൃദയവാണിയിലെ എല്ലാ ചങ്സിനും വേണ്ടി ഒന്ന് കേൾപ്പിച്ച് തരയണമേ എന്നാണ് ജയങ്കർ, സലിത, ശ്രീനന്ദ ചോദിച്ചിരിക്കുന്നത്.
1: അതുപോലെ തന്നെ കിര, ഒത്തിരി സ്പെഷ്യലായിട്ട് കിരൺ വേണ്ടിട്ട് ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. സീമാക്കണ്ണനാണ് തൃശ്ശൂർ നിന്നാണ്. ഏതായാലും നമ്മുടെ കിരൺ ബേബിയുടെ ഹിന്ദി ലെറ്റർ വായിക്കുന്നത് കണ്ടപ്പോ എനിക്കൊരു മെസ്സേജ് അയക്കാൻ തോന്നി, എനിക്ക് രാജീവൻ വിടരുന്ന പാട്ട് വെച്ചു തരാമോ എന്ന് പറഞ്ഞിരിക്കുന്നു.
0: എനിക്ക് വയ്യ, ഞാൻ റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് പേര്, എന്റെ പേര് ശ്രീദേവി എന്നാണ്. മാണിക്യമംഗലം എന്ന സ്ഥലത്ത് നിന്നാണ് ടെക്സ്റ്റ് ചെയ്യുന്നത്. എന്റെ ബർത്ത്ഡേ ഈ വരുന്ന മെയ് 18 ആണ്. എനിക്ക് വേണ്ടി വിഷ് ചെയ്യണം. ആരും വിഷ് ചെയ്യാൻ ആരുമില്ലാട്ടോ, ഞങ്ങളുണ്ട്. ഉറപ്പായിട്ടും വിഷ് ചെയ്യാൻ ഞങ്ങളുണ്ട്.
1: ഞങ്ങളുടെ രണ്ടുപേരും ഒപ്പം റെയിൻബോ എഫ്എമ്മിന്റെ മുഴുവൻ ആളുകളും ചേർന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള വിഷ് ദയാ കൂടെ അറിയിക്കണം കേട്ടോ.
0: അതുകൊണ്ട് ഞാൻ എന്റെ മെസ്സേജ് സ്വയം അയക്കുന്നു. എന്റെ ഇഷ്ടപ്പെട്ട സോങ് സമൂഹം എന്ന മൂവിയിലെ തൂമന്നിൻ.
1: എന്താ ഈ വിഷമത്തോട് വിഷമം വിഷമടി കണക്ട് ചെയ്തിട്ടാണ് ഈ വേർഡിലേക്ക് പാട്ട് വെച്ചിരിക്കുന്നത്.
0: ധർമ്മം എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സൽമ ചോദിച്ചിരിക്കുന്നത്, ഹായ് കിരൺ ആൻഡ് ശ്രീജിത്ത്, പ്ലീസ് പ്ലേ ദ മൂവി പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം. ആ പാട്ടാണ് ഫ്രം ദ മൂവി നമ്പർ 20 മദ്രാസ് മെയ്.
1: ഞാൻ സുൽഫിയാണ് കേട്ടോ. എനിക്ക് കണ്ണെഴുതി പൊട്ടും തൊട്ടുന്ന സിനിമയിലെ ഒരു പാട്ട് കേൾക്കാനായിട്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്.
0: കണ്ണാടിക്കൂടും കുട്ടിയല്ല,
1: എല്ലാവർക്കും കൂടി ചേർത്തിട്ടെന്നാ പിന്നെ പാട്ട് കൊടുത്താലല്ലേ.
0: ആ പാട്ടല്ല കേട്ടോ,
1: അതല്ല.
0: ഓക്കെ, എന്നാ നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മെസ്സേജ് വായന തുടരാം. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ശ്രീതേ,
1: എന്തോ
0: ഇന്ന് പതിവിന് വിപരീതമായിട്ട് ഇഷ്ടം പോലെ മെസ്സേജാണ് വരുന്നത്. ഇത്
1: സത്യം
0: എപ്പ വായിച്ചു തീരുമെന്നാണ് എന്റെ കൺഫ്യൂഷൻ.
1: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജ് ഒരിക്കലും വായിച്ച് തീരില്ല എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ എല്ലാ ശ്രോതാക്കളോടും നേരത്തെ തന്നെ ഒന്ന് പറയുവാണ്, കാരണം അത്രമാത്രം ഇന്ന് പതിവിലും കൂടുതൽ മെസ്സേജ് നമുക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്കൊന്ന് ശ്രമിക്കാം.
0: അതെ, ഹലോ വാട്സപ്പ്, സുഖമാണോ? ഞാൻ രേണുക മോഹൻ, ഞാൻ ഉദയംപേരൂർ പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചറാണ്. ഓ, കുഞ്ഞു കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന ടീച്ചർ.
1: അതെ അതെ.
0: ഓക്കെ, അപ്പോൾ എനിക്ക് നമ്പർ 20 മദ്രാസ് മെയിലിലെ പിച്ചകപ്പും കാവുകൾക്കുമപ്പുറം ആ പാട്ടാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പോൾ എന്ന് പറയുന്ന ആ പാട്ട് വെച്ച് തരാമോ, മോഹൻലാൽ സോങ് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: അതുപോലെ സാജിദ റഹീം വൈപ്പിൻ നല്ലൊരു ഗാനം എന്റെ മകൾ ഷിജില ജബ്ബാറിന് വേണ്ടിയിട്ട് കൊടുക്കാമോ, നാടോടി ഫിലിമിലെ പാട്ട്. ഒപ്പം തന്നെ ഒരു വിഷു പറയണേന്നും കൂടി പറഞ്ഞിട്ടുണ്ട്
0: കേട്ടോ. ഹായ് റെയിൻബോ, എനിക്ക് നയം വ്യക്തമാക്കുന്നു എന്ന സിനിമയിലെ താലിപ്പു തുമ്പി, അല്ലെങ്കിൽ നീലഗിരി സിനിമയിലെ മഞ്ഞുവീണ പുൽത്താരയിൽ എന്ന പാട്ട് തരാമോ? കിരൺ, എനിക്ക് ഒരു പാട്ട് കിട്ടിയാൽ പിന്നെ കുറച്ച് ദിവസം പാട്ടൊന്നും ചോദിക്കൂല. തരുമോ തരുമോ
1: എന്നാണ് ചോദിച്ചിരുന്നത്.
0: അതെ, ജെസി കൊടുങ്ങല്ലൂർ,
1: നല്ലൊരു പാട്ട് തന്നെ നമുക്ക് വെച്ചുകൊടുക്കാം.
0: അതെ,
1: ഞാൻ അബ്ദുൽ കരീമാണ് SN പുരത്ത് നിന്ന്. എന്റെ പേരമകൾ റാണിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, അപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് തിങ്കൾ പൂവിൻ എന്ന പാട്ട് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ? അവൾക്ക് ആയുസ് ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായും ഞങ്ങൾ
1: പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒപ്പം റാണിക്ക് എല്ലാവിധ ആശംസകളും.
0: അതെ, ഞാൻ സജിത റഹീം വൈപ്പിൻ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എന്റെ മകൾ ഷിജീല ജബ്ബാറിന് നാടോടി ഫിലിമിലെ കുഞ്ഞു വാ വെക്കുന്നല്ലോ നല്ല നാള് പിറന്നാള് എന്ന ഗാനം വെച്ച് തരാമോ? ഒരു വിഷ് പറയണേ. എന്തായാലും ഷിജില ജബ്ബാറിന് ഹാപ്പി ബർത്ത്ഡേ.
1: ഒപ്പം തൃപ്രയാറിൽ നിന്നും ഒരു മെസ്സേജ് ഉണ്ട്, എന്റെ ഹസ്ബൻഡ് രോഹിത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഗാനം കൊടുക്കാവോ എന്ന് ചോദിച്ചിട്ട് നിച്ചിയുടെ മെസ്സേജ് ആയിരുന്നു.
0: എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. പളങ്ക് സിനിമയിലെ മരത്ത് വെള്ളി വിധാനിച്ച കൊട്ടാരം ഈ ഗാനം വെച്ച് തരാമോ എന്നാണ് മാളയിൽ നിന്ന് വിജയശ്രീ ചോദിച്ചിരിക്കുന്നത്.
1: ചേർത്തല കളവും കൊടുത്തു നിന്ന് സിബി സ്വപ്ന മകൾ അദ്വൈത ഇതെല്ലാവരും നമുക്ക് അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കിരണും ശ്രീതിനും വേണ്ടിയിട്ട്, പിന്നെ ഒപ്പം എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് നല്ല ദിവസം നേർന്നുകൊണ്ട് തൊമ്മനി മക്കളും സിനിമയിലെ നല്ലൊരു ഗാനം പ്ലേ ചെയ്യാവോ എന്നാ ചോദിച്ചിട്ടുള്ളത്.
0: ഓക്കെ, നമസ്തേ ഓയാറാ ദില്ല ഗാന
1: എന്റെ ബലമായ സംശയം ഈ പാട്ടൊന്നും ഞങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാൻ പറ്റില്ല, പകരം ഞാൻ
0: പാടിത്തരുന്നുണ്ടല്ലോ. ഓക്കെ, ഫ്രം ദ മൂവി അഗ്നിസാക്ഷി, വൈഷ്ണവി തൃപ്പൂണിത്രയാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്.
1: ഓക്കെ, ഷഹീൻ മലപ്പുറത്ത് നിന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ഷഹീനാണ്, നല്ലൊരു ഗാനം എല്ലാവർക്കും ആയിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള.
0: ഓക്കെ, ഗുഡ് മോർണിംഗ് റെയിൻബോ, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ പാട്ട് വെച്ച് തരുമോ എന്നാണ് രേഖ അഭിമോൻ ചേർത്തലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നത്.
1: ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഞങ്ങളുടെ മമ്മിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ? ഐ ലവ് യു മമ്മി പാട്ട് കൊടുക്കാവോ എന്ന് ചോദിച്ചിരിക്കുന്നത്. നീർക്കോട് നിന്ന് സാൽവിയോ ജെസ്ലി.
0: ഓക്കെ, ഐ ലവ് യു മമ്മി ആ പാട്ടല്ലേ. ഓക്കെ, ഞാൻ തുമ്പോളിയിൽ നിന്ന് രാജീവാണ്, എനിക്കൊരു പാട്ട് വേണം. പേരിടാത്ത കഥ എന്ന ചിത്രത്തിലെ രാഗിണി കൂട്ടിലെ എന്ന് ആരംഭിക്കുന്ന ഗാനമാണ് എനിക്ക് വേണ്ടത്. ഈ പരിപാടി കേൾക്കുന്ന എല്ലാ ലിസണേഴ്സിനും വേണ്ടി ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹലോ സുഖമല്ലേ, ഹലോ സുഖമല്ലേ, ഞാൻ തുമ്പോ രാജീവാണ്, എനിക്കൊരു പാട്ട് വേണം.

0: പാട്ട് വേണം. എന്ന സിനിമയിൽ, ഏത് സിനിമയാണ്? ഓക്കെ,
1: നല്ലൊരു പാട്ട് തന്നെ വെച്ചു കൊടുക്കാം.
0: മൗനമായി പിന്നെയും വന്നു തുടങ്ങി എന്ന് പറയുന്ന ഒരു പാട്ട്.
1: ഞാൻ സന്തോഷമാണ് കേട്ടോ, തൃപ്പൂണിത്തറിൽ നിന്നും പുതിയകാവിൽ നിന്നുമാണ്. എനിക്ക് നല്ലൊരു പാട്ട് നന്ദനത്തിലെ വെച്ച് തരാമോ, ആരും ആരും എന്ന് തുടങ്ങുന്ന ഗാനം. ഇതെന്റെ ഭാര്യ സംഗീതയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി സ്നേഹത്തോടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള.
0: അതെ, പ്ലീസ് പ്ലേ ദ സോങ് തിനക്ക് തിന താന മൂവി മന്നൻ. ഓക്കെ, അപ്പൊ ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസന്റേഷൻ ഓഫ് യുവർ ബോത്ത് ആർ സൂപ്പർബ്. ഇസചേരാനെല്ലൂർ.
1: ഓക്കെ ഇസ, കല്യാണരാമൻ.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്.
1: അടിപൊളി പാട്ടൊരെണ്ണം പ്ലേ ചെയ്യാവോ? കൈത്തുടി താളം അല്ലെ? അപ്പൊ പിന്നെ ചോദിച്ചിട്ടുണ്ട് ആ ഒരു പാട്ട്, ചേട്ടായിസിലെ പാട്ടും കൂടി ഒന്ന് പ്ലേ ചെയ്യണം, ഇല്ലെങ്കിൽ കല്യാണരാമന്റെ പാട്ട് പ്ലേ ചെയ്യണം. കസിൻ സിസ്റ്റർ ആയിട്ടുള്ള അലീന ചേച്ചിക്കും എഡ്വിൻ ചേട്ടായിക്കും വേണ്ടിട്ട് കൊടുക്കണമെന്നാണ് ഹാൽവിൻ.
0: ഗുഡ് മോർണിംഗ് കിരൺജി ആൻഡ് ശ്രീജിത്ജി. ഓക്കെ, സനം എന്ന് പറയുന്ന പാട്ടാണ്, പരദേശിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ലീപ്പ, പിന്നെ
1: എന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട്, എന്റെ അമ്മയെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അമ്മമാർക്കും വേണ്ടി എല്ലാവിധ പ്രാർത്ഥനകളോടും കൂടി മുണ്ടംവേലിയിൽ നിന്നും ജൂഡി നല്ലൊരു ഗാനത്തിനായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്
0: കേട്ടോ.
1: അപ്പം നാളെ നമുക്ക് സ്പെഷ്യൽ ആയിട്ടും കൂടി കൊടുക്കാം, ഒപ്പം എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു നല്ലൊരു ഗാനം.
0: മേഘ സന്ദേശം എന്ന ഫിലിമിലെ മധുമാസം വിരിയണ വിരിയണ എന്ന് പറയുന്ന സോങ് വേണം എന്ന് ആരോ ഒരാള് പറഞ്ഞിട്ടുണ്ട്.
1: അതെന്താണ് ആരോ ഒരാള്?
0: ബാക്കി മുഴുവൻ വോയിസ് മെസ്സേജ് ആണ്. നിങ്ങൾ വോയിസ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ
1: നമുക്ക്
0: പ്ലേ ചെയ്യാനായിട്ട് പറ്റത്തില്ല, സാധിക്കില്ല, ഒക്കത്തില്ല.
1: നമുക്ക് അതും കൂടി കേൾക്കാനുള്ള ബുദ്ധിമുട്ട് വരും. ആ സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ആയിട്ട് തന്നെ അയക്കാനായിട്ട് നോക്കുക.
0: അതെ, അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ വാട്സാപ്പിൽ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു പ്രാവശ്യം മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും അതിനകത്ത് മെസ്സേജ് അയക്കരുത്. കാരണം നമ്മൾ ആദ്യത്തെ ആ പ്രിഫറൻസ് നോക്കിയാണ് മെസ്സേജുകൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്.
1: അപ്പോൾ ഓർഡർ ചേഞ്ച് ആയി പോകും.
0: അപ്പോൾ പറയും എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നൊക്കെ പറയും. അങ്ങനെ പരാതി പറയാൻ ഇടവരുത്തരുത്, നിങ്ങൾ തന്നെ അതിൻ്റെ കാര്യം ശ്രദ്ധിക്കണം.
1: നേരത്തെ നമ്മൾ മാതൃദിനത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പേ, ഇപ്പം ശ്രീജിത്തെ കിര ഇന്നെൻ്റെ അമ്മച്ചിയുടെ 11-ാം ഓർമ്മദിനമാണ്. അപ്പോൾ അമ്മച്ചിക്കായിട്ടൊരു പാട്ട് വെച്ച് തരണം കേട്ടോ, എല്ലാ അമ്മമാർക്കുമായിട്ടും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പാട്ടുണ്ടായിരുന്ന എല്ലാ അമ്മമാർക്കുമായിട്ട് പാട്ട് എന്നുള്ളതെല്ലാം ജിഷ ജോൺസിന്റെ ആയിരുന്നു. തിരുമുപ്പത്തൊന്ന്.
0: ഓക്കെ, ഞാൻ അൻസാർ കലാഭവൻ. എനിക്ക് ഓട്ടില്ല ഓട്ടില്ല കടുവ പെട്ടിക്ക് ഓട്ടില്ല എന്ന പഴയ ആ പാട്ടില്ലേ, ആ പാട്ട് വെച്ച് തരാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്.
1: അതുപോലെ തന്നെ ഷഹീബയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരണം. വേഷങ്ങൾ എന്ന പാട്ട് ഒത്തിരി ഇഷ്ടത്തോടെ കാത്തിരിക്കുന്നു.
0: ഇസ ഇഷ ഇഷ ഫ്രം എടപ്പള്ളി, പ്ലീസ് പ്ലേ ദ സോങ് ദുൻ ഫ്രം സയ്യാറ മൂവി, ഡെഡിക്കേറ്റഡ് ടു മൈ ഏട്ടൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
1: ആനി ബിജു കൊരട്ടി എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, മുഖചിത്രം സിനിമയിൽ നല്ലൊരു ഗാനം പ്ലേ ചെയ്ത് തരാമോ? ഞാനിത് മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് ചോദിക്കുന്നത്, ക്ഷമയൊക്കെ ഇതായിട്ട് ചോദിക്കുവാണെന്ന് തോന്നുന്നുണ്ട്. മെസ്സേജ് വായിച്ചിട്ടുണ്ട്, മെസ്സേജ് നല്ലൊരു ഗാനം തന്നെ പ്ലേ ചെയ്ത്.
0: ഓക്കെ, നമസ്കാരം റെയിൻബോ എഫ് എം കൊച്ചി, ഞാൻ മോഹനൻ നെന്മാറ. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. ഇന്ന് എൻ്റെ രണ്ടാമത്തെ ഓൾ വിദ്യയുടെ പിറന്നാളാണ്. സത്യത്തിൽ ഈ വിഷയം ഞാൻ കഴിഞ്ഞ രാത്രി ഒരു ദൂരയാത്ര കഴിഞ്ഞ് രാവിലെ എത്തിയതിനാൽ മറന്നുപോയി. അവൾ തന്നെയാണ് അച്ഛൻ എൻ്റെ ബർത്ത്ഡേ മറന്നൂലേ എന്ന് ഓർമ്മിപ്പിച്ചത്. പക്ഷേ ഇത് ഇങ്ങനെയാണ് പതിവ്, സത്യത്തിൽ ഇക്കാര്യം മറക്കും എന്ന് അറിയാവുന്നതുകൊണ്ട് ആകാശവാണി തൃശൂർ നിലയത്തിലൂടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നേരത്തെ കത്ത് അയച്ചു. ഇന്നലെ അവർ ആശംസകൾ അറിയിച്ചിരുന്നു. ആയതിനാൽ നിങ്ങൾ ആകാശവാണി കൊച്ചിയിലൂടെ അവൾക്കും ഇന്ന് പിറന്നാൾ മറ്റ് വിശേഷങ്ങൾ ആഘോഷിക്കുന്ന എല്ലാവർക്കുമായി മറന്നുപോയ പരിഭവം തീർക്കാൻ ഒരു നല്ല ആശ്വാസ ഗാനം കേൾപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. സ്നേഹപൂർവം അച്ഛൻ മോഹനൻ, അമ്മ ബിനുമോൾ, ചേച്ചി ഡോക്ടർ ദിവ്യ മോഹൻ, അച്ഛമ്മ അംബുജം, മുത്തശ്ശയൻ ശങ്കുണ്ണി മാസ്റ്റർ, അമ്മാമ സുകുമാരി ടീച്ചർ, അമ്മായി അമ്പിളി, അനുജത്തി, അൻവി തുടങ്ങിയ എല്ലാ കുടുംബാംഗങ്ങളും നെന്മാറയിൽ നിന്ന്.
1: ഒത്തിരി പേർക്ക് എല്ലാവർക്കും ആയിട്ട്. ഓക്കെ, അതിനൊപ്പം തന്നെ കിര, ഏതായാലും കിരണ്ട ഹിന്ദി ഇന്നത്തോടെ ഫേമസ് ആയിട്ടുണ്ട്. രാഖി മെസ്സേജ് അയച്ചിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്ന്, കിരണ്ട ഹിന്ദി എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. അതുപോലെ പുഷ്പ കണ്ണൻ എടപ്പള്ളി നിന്ന് കിര ഒത്തിരി സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആ ഹിന്ദി അത്രമാത്രം എഫക്റ്റീവ് ആയെന്ന് ഇന്നത്തോടെ മനസ്സിലായി.
0: ഓക്കെ, പതിവിന് വ്യത്യസ്തമായി ആർ ബിയിലെ അവതാരകരായ രണ്ട് താരങ്ങൾക്ക് നമസ്കാരം എന്നാണ് സുരേഷ് സി ജി എൻ ഡി.
1: നമ്മൾ സ്ഥിരം ശ്രോതാവാണ് അല്ലേ?
0: അതെ. അതുപോലെ സൽമ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ഷിനി ശിവദാസ് കോതപ്പറമ്പിൽ നിന്ന്, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് രാപ്പകൽ എന്ന സിനിമയിലെ അമ്മ മനസ്സ്, തങ്ക മനസ്സ്, അമ്മയുടെ പേര് അല്ലി ബാബു, പിന്നെ എല്ലാ അമ്മമാർക്കും, പിന്നെ ചേട്ടൻ സിദ്ധാർത്ഥന് വേണ്ടിയിട്ടാണ് പാട്ട്.
1: ഓക്കെ, അപ്പോൾ ഭൂൽബുലയിലെ പാട്ട് ഒന്ന് കൊടുക്കണം. എൻ്റെ മെസ്സേജ് വായിച്ചു പോലും ഇല്ലെന്ന് മാഗി ജോർജ് വൈപ്പിൽ നിന്നും കൂടി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി മെസ്സേജ് ഉണ്ട് കേട്ടോ നമ്മൾ നേരത്തെ.

0: പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം
1: അതെ.
0: മെസ്സേജും വായിച്ച് തീരുമെന്ന് തന്നെ.
1: അപ്പോൾ ഒരു പാട്ടും കൂടെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കൂടെ വായിച്ചിട്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം. ഹായ് നമസ്കാരം വാട്സപ്പ്, ഞാൻ രഘുരാമനാമം, അങ്ങനെയായിരിക്കുമല്ലേ പേര്, കിരൺജി ശ്രീജി, എനിക്ക് മൗനം വീണേ പാടൂ എന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി കേൾപ്പിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
0: ചോദിച്ചിട്ടുള്ളത്
1: അപ്പോൾ നമുക്ക് പാട്ടുകൾ ഇനി നിങ്ങളുടെ അടുത്തേക്ക് ബാക്ക് ടു ബാക്ക് വരും. സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: അപ്പൊ സമയം 10 മണി കഴിഞ്ഞ് 58 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടെ
1: കൊടുക്കാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഇഷ്ടപ്പെട്ടു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിരാ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുള്ള ഒത്തിരി മെസ്സേജ് ഉണ്ട്. പക്ഷെ ഓരോരുത്തരുടെ ഇടുത്തെടുത്ത് പേര് പറയുന്നില്ല. കാരണം വെച്ചാൽ നേരത്തെ പറഞ്ഞ ഹിന്ദിയുടെ കാര്യമാണ്, പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ നേരം പോകുന്ന അറിയത്തില്ല.
0: പലരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്.
1: അതുപോലെ
0: നമുക്ക് അമ്മമാർക്ക് വേണ്ടിയിട്ട്
1: ഒരു പാട്ടും കൂടി ഇട്ടുകൊണ്ട്
0: ഞങ്ങൾ രണ്ടുപേർ ഇവിടെ നിന്ന് വിട പറയുന്നില്ല. ഞാൻ മാത്രമേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. വാട്സാപ്പിലൂടെ നിങ്ങൾ ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് ആർ ജെ കിരൺ ബേബിയുടെയും
1: ശ്രീജിത്തിന്റെയും
0: ശബ്ദമാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. എല്ലാ അമ്മമാർക്കും വേണ്ടിയിട്ട് ദാ പാട്ട്.

0: റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165 ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. അസാധാരണമായ പ്രതിഭാശാലിയും എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോറെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബംഗാളിൽ മമതാ ബാനർജിയുടെ 15 വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ച് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP മന്ത്രിസഭ അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിലാണ് ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വികസനം, സുരക്ഷ, മെച്ചപ്പെട്ട ഭരണം എന്നിവയ്ക്കായി പുതിയ പ്രതീക്ഷയോടെയാണ് BJP ഭരണം തുടക്കം കുറിക്കുന്നതെന്ന് പാർട്ടി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ. ബംഗാളിൽ പുതിയൊരു പ്രഭാതത്തിന്റെ തുടക്കമാണിതെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ കേന്ദ്രമന്ത്രിമാരും NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും മുതിർന്ന BJP നേതാക്കളും കൊൽക്കത്തയിലെത്തി. ബംഗാളിന് മാത്രമല്ല രാജ്യത്തിനാകെയും പ്രധാനപ്പെട്ട ദിവസമാണ് ഇന്ന് എന്ന് രാജ്യസഭാംഗം ഹർഷവർദ്ധൻ ശൃംഗ്ല പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഗയാന, ആരോഗ്യമന്ത്രി ഡോക്ടർ ഫ്രാങ്ക് ആന്റണിയുമായി ഇന്ത്യ ഗയാന ആരോഗ്യബന്ധത്തിന്റെ പുരോഗതിയെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡോക്ടർ S. ജയശങ്കർ കരീബിയൻ ദ്വീപുകളിലെ 3 രാജ്യങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. നാഷണൽ ലീഗ് സർവീസ് അതോറിറ്റി ഇന്ന് ഈ വർഷത്തെ 2-ാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിക്കും. പങ്കാളിത്തപരവും ജനകേന്ദ്രീകൃതവുമായ സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് സൗഹാർദ്ദപരമായ പരിഹാരം നൽകുക, കോടതികളുടെ ഭാരം കുറയ്ക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. UDFന് അധികാരം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച എല്ലാവർക്കും മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. മുഖ്യമന്ത്രി പദവിക്ക് ക്ലെയിം ഉന്നയിക്കാൻ VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അവകാശമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ജയ്പൂരിൽ വൈകിട്ട് 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
2: Musically yours.

ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൌജന്യ നിയമസഹായം തേടാവുന്നതാണ്.

ന്യായബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 ലോ www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 29 മിനിറ്റും 40 സെക്കൻഡും. അല്പസമയത്തിനകം കേൾക്കാം സ്റ്റംപ്ഡ് ഡെയിലി റിലേ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

രേവതിക്കൊരു പാവക്കുട്ടി എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ ആദ്യം കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ്. യുവർ ചോയ്സിന്റെ സമയമാണ്. ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കൾക്ക് ഫോണിലൂടെ ആവശ്യപ്പെടാനുള്ള നേരമാണ്. 0484 2 4 2 8 1 0 1 ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ 2 മണി വരെ സമയമുണ്ട്. ഈ സമയത്ത് ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, ഒപ്പം നേരിട്ട് തന്നെ നമ്മളോട് സംസാരിച്ച് ആർക്കെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള വിശേഷങ്ങളോ ഡെഡിക്കേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിതൊക്കെ ചെയ്യാം. അതിനുവേണ്ടി 0484 2 4 2 8 1 0 1 യുവർ ചോയ്സുമായിട്ട് ഇന്ന് കൂടെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ.

0: സുഗമോദേവിയിലെ പാട്ട് അങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോ ദേ നമുക്കൊരു ശ്രോതാവ് വന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമ്മുടെ എല്ലാ ശ്രോതാക്കളോടും ഒരിക്കൽ കൂടി പറയട്ടെ, 0484-2481 ഇതാണ് ട്ടോ നമ്പർ. ഇതിൽ നമുക്ക് ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: പ്രശാന്ത.
0: പ്രശാന്ത
1: കളവശ്ശേരിയിൽ നിന്ന്.
0: നമുക്ക് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ശ്രോതാവാണല്ലേ.
1: അതെ അതെ.
0: ഞാൻ ഈ പേര്,
1: എനിക്ക് ഭയങ്കര സന്തോഷമായി.
0: ആണോ? ഒത്തിരി സന്തോഷം നമുക്കും.
1: ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഫോൺ പരിപാടിയാണല്ലോ.
0: അതെ അതെ.
1: ഒന്നും കിട്ടുന്നില്ല വിളിച്ചിട്ട്.
0: എല്ലാരും ശ്രമിക്കുന്നോണ്ടാ അല്ലേ.
1: അതെ അതെ.
0: അതൊക്കെ അറിയാലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു വിഷമം ഷോ കിട്ടുന്നില്ലല്ലോ എന്നുള്ളതൊന്നും ഓർക്കണ്ട. ഇന്നായിരുന്നു ആ ദിവസം.
1: അതെ.
0: ഞാൻ ഈ മെസ്സേജ് വരുമ്പേ സ്ഥിരമായിട്ട് ഞാൻ ശ്രദ്ധിക്കാറുള്ളതാണ് പ്രശാന്ത ഹരികുമാർ എന്നുള്ള പേര് വന്നപ്പേ. പ്രശാന്ത് എന്ന് കേട്ടിട്ടുണ്ട്, ശാന്ത എന്ന് കേട്ടിട്ടുണ്ട്. പ്രശാന്ത എന്ന് പറഞ്ഞ് ഇടുന്നതിന്റെ പിന്നിൽ എന്താണ്? ഒരു പേരിട്ട ആളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ?
1: അതെന്താണെന്ന് അറിയത്തില്ല. അച്ഛനിട്ട പേരാണ്.
0: ശാന്തമായിട്ടുള്ള സ്വഭാവം ഉള്ളോണ്ടായിരിക്കും.
1: അത്രയ്ക്ക് ശാന്തമൊന്നുമല്ല
0: അല്ലേ.
1: എന്തായാലും കുഴപ്പമില്ല.
0: അപ്പൊ നമ്മള് റേഡിയോയിലേക്കൊക്കെ വിളിക്കുന്ന സമയത്ത് ഇത്തിരി ശാന്തമായി സംസാരിക്കുന്നു ഉള്ളു. ആളത്ര ശാന്തയല്ല.
1: ഞങ്ങള് ട്വിൻസ് ആണേ.
0: ട്വിൻസ് ആണോ? ഓക്കെ.
1: അപ്പൊ പ്രസീത എന്നാണ് മറ്റാളുടെ പേര്.
0: പ്രസീത, പ്രശാന്ത.
1: അതെ.
0: ഓക്കെ ഓക്കെ.
1: വീട്ടിൽ വിളിക്കുന്ന പൊന്നു ചിന്നു.
0: പൊന്നു ചിന്നു.
1: അതാണ് പൊന്നു പ്രശാന്ത ഇട്ടേക്കുന്നെ.
0: ഓക്കെ, പൊന്നു പ്രശാന്ത അല്ലേ.
1: അതെ.
0: ചിന്നു പ്രശാന്ത ആയിരുന്നെങ്കിൽ ഇപ്പം പറഞ്ഞേ. ചിന്നുക്കുട്ടി തൊട്ട് മുമ്പ് ഒരു പാട്ട് പോയിട്ടുണ്ടായിരുന്നു നമ്മള്, രേവതിക്കൊരു പാട്ട്. രേവതിക്കൊരു പാവക്കുട്ടിയില്ലേ ചിന്നുക്കുട്ടി?
1: അതെ അതെ,
0: ആദ്യത്തെ തന്നെ. അപ്പൊ ചിന്നു ആണ് അനിയത്തി അല്ല, ട്വിൻസ് ആണ്.
1: ഞങ്ങള് ട്വിൻസ് ആണ്, എന്നാലും മൂത്ത ഞാനാണ്.
0: ഓക്കെ, അപ്പൊ അനിയത്തിയാണ് ചിന്നു.
1: അതെ.
0: ഓക്കെ, അപ്പൊ ഇന്ന് കളമശ്ശേരിയിലുള്ള എല്ലാവർക്കും ആയിട്ടാണോ പാട്ട്?
1: കളമശ്ശേരിയുള്ള എല്ലാവർക്കും കൂടാതെ നാളെ എന്റെ സിസ്റ്ററിന്റെ, അതായത് ചിന്നുവിന്റെ

0: മോളുടെ ബർത്ത്ഡേ ആണ്.
1: മോളുടെ ബർത്ത്ഡേ ആണ്. എന്താ പേര്?
0: നീള.
1: നീള.
0: നീള.
1: അപ്പൊ നീളയ്ക്ക് ഇതേ നേരത്തെ തന്നെ റെയിൻബോയുടെ എല്ലാവിധ ആശംസകളും.
0: ഓ താങ്ക് യു.
1: അപ്പൊ ഏത് പാട്ട് ഇന്ന് വേണ്ടേ?
0: എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ, ഞാൻ എപ്പോഴും വിളിക്കും, എനിക്ക് കിട്ടത്തില്ല, അപ്പൊ ഭയങ്കര സങ്കടം.
1: ഇന്ന് എന്തായാലും സങ്കടമൊക്കെ പോയില്ലേ?
0: അതെ അതെ.
1: അത് നമ്മൾ എപ്പോഴും പറയുമല്ലോ, ഓരോന്ന് നമുക്ക് ഓരോന്നിനും അതിന്റേതായ സമയമുണ്ടെന്ന് നേരത്തെ തന്നെ നമ്മള് നമ്മുടെ ശ്രീകേട്ടൻ പറഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് അതൊന്നും വിഷമിക്കണ്ട.
0: ഇത് ഡെഡിക്കേഷൻ ഉണ്ടല്ലോ, ശ്രീജിത്തിനും ഉണ്ട്, അതുപോലെ ഉഷസ്സില്ലേ ആ ചേച്ചിക്ക്, വിജി ചേച്ചിക്ക്,
1: ഉഷസ്സിനും
0: ജുവലിന്,
1: ജുവലിനും എല്ലാവർക്കും
0: എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണേ.
1: തീർച്ചയായിട്ടും എടുത്തു പറഞ്ഞേക്കാം. ഇവരൊക്കെ കാണുമ്പോ കേട്ടോ, ഒരാള് പൊന്നു പ്രശാന്ത വിളിച്ചിട്ടുണ്ട് കളമശ്ശേരി നിന്ന്, ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് എടുത്തു പറഞ്ഞേക്കാം. അപ്പൊ ഇന്ന് പാട്ട് ഏതാ വേണ്ടേ?
0: പാട്ട്
1: കൊടുക്കാം കൊടുക്കാം തീർച്ചയായിട്ടും. അവിടെ ഒരാള് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, പെട്ടെന്ന് തന്നെ വാട്ടിലേക്ക് പോവാം
0: കേട്ടോ.
1: ഒത്തിരി സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞതിന്.
0: ഓക്കെ
1: ഓക്കെ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें। माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസീ കേ സഹാരേ കീ സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: जिंदगी परीक्षा के लिए नहीं है, हमारे जीवन को बनाने के लिए शिक्षा एक माध्यम है।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
4: പന്ത്രണ്ട് മണി കഴിഞ്ഞ 22 മിനിറ്റ് ആയിരിക്കുവാണ് സമയം. നമ്മുടെ ഒപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ
5: ഹലോ
4: ഹലോ, നമസ്കാരം, സ്വാഗതം യുവർ ചോയ്സിലേക്ക്.
5: നമസ്കാരം,
4: ഇതാരാണ്?
5: ഞാൻ മാളയിൽ നിന്ന് വിജയശ്രീയാണ്.
4: ആ വിജയജി, ആ ഒരു ശബ്ദം നമ്മുടെ റേഡിയോയുടെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ശബ്ദം ഒന്ന് കുറച്ച് വെക്കാവോ? ബാക്ക്ഗ്രൗണ്ടിൽ ഒരു എക്കോ ഉണ്ട്. ആ പറഞ്ഞോളൂ, മാളയിൽ എന്തൊക്കെയുണ്ട് വിശേഷം?
5: സുഖമായിരിക്കുന്നു. ഇപ്പൊ ചൂട് ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരുവിധം മഴ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല ചൂട് തന്നെയായിരുന്നു.
4: ചൂടിന് ചെറിയൊരു ശമനമുണ്ട് അല്ലേ?
5: അതിലൊരു സന്തോഷമുണ്ട്.
4: അതിലൊരു സന്തോഷമുണ്ട്. ശരിക്കും വെയിൽ കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ വേനൽ

0: കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്.
1: അതെ.
0: ഈ ഈ സന്തോഷത്തിനോടനുബന്ധിച്ച് വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കാനുണ്ടോ?
1: ഇതിപ്പോ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴത്തെ ആവശ്യപ്പെട്ടത്. സ്നേഹയുടെ എന്ന സിനിമയിലെ അമൃതമായി അഭയമായി എന്ന ഗാനം അമ്മേന്റെ കൂടെ ഉണ്ട്. മലേഷ്യയാണല്ലോ അമ്മയുടെ പേര്. വനജ.
0: വനജ. അപ്പൊ വനജ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കേണ്ടത്.
1: അതെ.
0: മദേഴ്സ് ഡേയും കൂടി ആയിട്ട് ഇനിയിപ്പോ നാളെ കിട്ടിയില്ലെങ്കിൽ ഇന്ന് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഇപ്പൊ തന്നെ വിളിച്ചാണല്ലേ. അപ്പൊ ഒരു ദിവസം മുന്നേ തന്നെ നമ്മൾ പറയണം അത്രമാത്രം സ്നേഹ കൂടുതലുള്ളതുകൊണ്ടാന്ന് അമ്മതെ കേക്കണ്ടാവില്ലല്ലേ.
1: തീർച്ചയായിട്ടും അമ്മ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു സ്നേഹം കൊണ്ട്,
0: ആ സ്നേഹം കൊണ്ട് നമുക്ക് അമൃതമായി എന്നൊരു പാട്ട് കൊടുക്കാം അല്ലേ. കൊടുത്തു കളയാം. ഏതായാലും നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒത്തിരി സന്തോഷം. അമ്മേനോട് പ്രത്യേകിച്ച് എടുത്ത അന്വേഷണം പറയാം കേട്ടോ. ഒത്തിരി സന്തോഷം. എന്നാൽ പാട്ട് കേൾക്കാം. ഹലോ. ആ പാട്ട് വയ്ക്കാം വയ്ക്കാം തീർച്ചയായിട്ടും.
1: ഓക്കെ.

0: എം ജി ശ്രീകുമാറും സുജാതയും ചേർന്ന് പാടിയ പാട്ടാണ് കേട്ടോ നമ്മുടെ ഒരു മുത്തശ്ശിക്കഥയിലെ പാട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതുപോലത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ വർഷങ്ങൾ ഒത്തിരി നമ്മൾ പിന്നിലേക്ക് പെട്ടെന്ന് കൊണ്ടുപോകുന്ന പറയും. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതുപോലത്തെ പാട്ടുകളാണ് ശരിക്കും മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ആ ഒരു എന്താ പറയുക ആ ഒരു സന്തോഷം. അല്ലെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അതിലേക്ക് തന്നെ ഓടിയെത്തി മനസ്സ് വർഷങ്ങൾക്ക് പിന്നോക്ക് കൊണ്ടുപോയി എത്ര നാൾ കഴിഞ്ഞാലും പിന്നെയും പിന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പാട്ടുകളിലെ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഇതുപോലെ തന്നെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യുവർ ചോയ്സിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. 0484241031 ഇതാണ് നമ്പർ. അങ്ങനെ വിളിച്ച ഒരു ശ്രോതാവ് ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ആരെ നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ഇത് ആരാണ്?
1: എന്റെ പേര് സീമ.
0: സീമ? ആ, സീമ കണ്ണൻ ആണോ?
1: അതെ അതെ അതെ.
0: നമ്മള് സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കുന്ന ആളാണ്.
1: അതെ.
0: ആ, നമ്മള് ഏതായാലും സംസാരിച്ചിട്ടില്ല, ആദ്യമായിട്ട് സംസാരിക്കുന്നത് അല്ലേ?
1: അതെ, ഞാൻ വിളിച്ചിട്ടുണ്ട് ഒരു വട്ടം. അത് വിഷ്ണുപ്രിയ ആയിരുന്നു അന്ന്.
0: അന്ന് വിഷ്ണുപ്രിയ ആയിരുന്നു. അപ്പൊ ഒരു വട്ടം കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇന്നാണ് കിട്ടുന്നത്. ഓ, ഒത്തിരി സന്തോഷം. നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മെസ്സേജിലൂടെ മാത്രമാണ് നമ്മൾ പല ശ്രോതാക്കളുമായിട്ടും ഇങ്ങനെ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ നേരിട്ട് തന്നെ വിശേഷങ്ങൾ പറയുമ്പോ അതൊരു സന്തോഷം
1: കേട്ടോ.
0: എന്തുണ്ട് അവിടെ വിശേഷങ്ങൾ? ഇത് എവിടെ? തൃശ്ശൂർ അല്ലേ സ്ഥലം?
1: അതെ, തൃശ്ശൂർ ജില്ലയിലെ പഴവിൽ.
0: ആ, അവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖം.
0: ഇന്ന് അവിടെ എല്ലാവർക്കും കൂടിയാണോ ഈ ഒരു പാട്ട്?
1: അതെ, ഹസ്ബൻഡ് മോൻ രണ്ടുപേരും ഇല്ലേ ഇവിടെ.
0: ആ,
1: ഞാൻ ഒറ്റയ്ക്കുള്ളൂ വന്നാണ്. ആ, എല്ലാവർക്കും വേണ്ടി.
0: പേരൊന്ന് പറയാവോ ഹസ്ബൻഡിന്റെയും മോന്റെയും?
1: ഹസ്ബൻഡ് പേര് കണ്ണൻ.
0: കണ്ണൻ? ആ, സീമ കണ്ണൻ. ഓക്കെ.
1: മോന്റെ പേര് തന്മയ്.
0: തന്മയ്. അപ്പൊ കണ്ണൻ ചേട്ടനും തന്മയ്ക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് പാട്ട്.
1: അതെ അതെ.
0: ഒപ്പം നേരത്തെ പറഞ്ഞ തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും കൂടി.
1: ആ, പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും.
0: കേൾക്കുന്ന എല്ലാവർക്കും കൂടി ഇരിക്കട്ടെ. ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് ക്ഷണക്കത്തിലെ മംഗളങ്ങളരുളും മഴനീർ കണങ്ങളെ.
0: നമുക്ക് ദാസേട്ടൻ പാടി ആ പാട്ട് തന്നെ. ക്ഷണക്കത്തിലെ പാട്ടുകളെല്ലാം അടിപൊളിയാണല്ലേ?
1: നല്ല പാട്ടുകളാണ്.
0: എന്താ ക്ഷണക്കത്ത് സിനിമയോടുള്ള ഇഷ്ടമാണോ ഓർ ഈ ഒരു പാട്ടിനോടുള്ള ഇഷ്ടമാണോ, എന്താണ് ഈ ക്ഷണക്കത്തിലെ ചോദിക്കാൻ
1: കഴിയും?
0: ശരത് സാറിനോടുള്ള ഇഷ്ടമാണ്. സംഗീതത്തിന്റെ ഇതിലാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ? ക്ഷണക്കത്തിലെ എല്ലാ പാട്ടുകളും അടിപൊളി പാട്ട്.
1: അപ്പൊ
0: നേരത്തെ പറഞ്ഞ എല്ലാവർക്കും ആയിട്ട് നമുക്ക് ക്ഷണക്കത്തിലെ പാട്ട് കൊടുക്കാം. വിളിച്ചാലും ഒത്തിരി സന്തോഷം കേട്ടോ.
1: ഓക്കെ,
0: ശരി.

0: യുവർ ചോയ്സ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് 0484 2 4 2 8 1 0 1 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ വിളിക്കേണ്ടത്. 2 മണിവരെയാണ് സമയമുള്ളത്. ഈ നേരത്ത് നമുക്ക് വിശേഷങ്ങളൊക്കെ പറയാം, ഒപ്പം ഇഷ്ട ഗാനങ്ങളൊക്കെ കേൾക്കുകയും ചെയ്യാം ഒരുമിച്ച്. അപ്പോൾ ഏതായാലും നമ്മോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ.
1: ഹായ്, ഹലോ, നമസ്കാരം.
0: ഹായ്, ഹലോ, നമസ്കാരം. ഈ ശബ്ദം കേട്ടാൽ തന്നെ അറിയാം ഇൻസിനേറ്റനാണല്ലേ. എല്ലാ തവണയും ഇടയ്ക്ക് വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്നോട് പറയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദം പെട്ടെന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി കേട്ടോ.
1: ഓക്കെ, താങ്ക് യു. ശബ്ദം തിരിച്ചറിയുന്നുണ്ടോ?
0: ഇന്ന് അവിടെ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടോ? ഇന്ന് ചാലക്കുടിയിൽ അവിടെ എന്തെങ്കിലുമൊക്കെ പാട്ട്?

0: ഇങ്ങനെ ഈ സീറ്റുണ്ടോ?
1: നമുക്ക് ചാലക്കുടിയില് പാർക്കില് കരക്ടേ ഉണ്ട്, നമുക്ക് ക്ലീനിങ് ആയിട്ടുള്ളവരുടെ. അപ്പൊ അതിൽ നിന്ന് ഹോളിഡേ ചെയ്തിട്ട് ഒരു പാർട്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നത് ഇലക്ഷൻ പ്രോട്ടോകോൾ കഴിഞ്ഞ് റെയിൻബ്രിഡ്ജ് ഒന്ന് വിളിച്ചു നോക്കാറോ?
0: എന്നാ ഒന്ന് വിളിച്ചു കളയാന്ന് വിചാരിച്ചു. ഒത്തിരി സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, ഇത് ഇതെങ്ങനെ ഈ ജോലി? എന്റെ ഓർമ്മയില് സർവീസിലാണെന്നാണ് പറഞ്ഞത് എനിക്ക് ഓർക്കുന്നത്. അപ്പം ഈ ജോലിക്കിടയിൽ എങ്ങനെ സമയം കണ്ടെത്തി ഇതെല്ലാം ചെയ്യുന്നു? ഏതായാലും അത്രയും പാട്ടിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് ഏതായാലും പാട്ടൊക്കെ പാടി മനസ്സൊക്കെ സന്തോഷമായി അടിപൊളിയായിട്ട് പോകുന്നത് കേൾക്കുമ്പോൾ നമുക്കും സന്തോഷം കേട്ടോ. ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാട്ട് പാടി
1: കൊടുക്കുന്നുണ്ടോ?
0: ആ ഏത് പാട്ടാ വേണ്ടത് പിന്നെ?
1: കല്യാണ
0: പൊൻകിനാവല്ലേ? ആ ഇല്ല, ചെറുതായിട്ട് ഡിസ്റ്റർബൻസ് അവിടെ റേഞ്ചിന്റെ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാ, കുഴപ്പമില്ല. നമുക്കിത് ഒറിജിനൽ ട്രാക്ക് തന്നെ ഇപ്പൊ അവിടെ ഒരുമിച്ച് കേൾക്കാം.
1: കേട്ടോ,
0: ഇന്നപ്പോ പരിപാടി എല്ലാം ഉഷാറാവട്ടെ അവിടെ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ഈ ഒരു ഗാനം നമുക്കിത് വെച്ച് തരാം.

ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:17. അല്പസമയത്തിനകം കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ യുവർ ചോയ്സ് 1 മണിക്ക് തുടരും.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ പങ്കെടുത്തു. ബി ജെ പി അധ്യക്ഷൻ നിതിൻ നബിൻ, കേന്ദ്രമന്ത്രിമാർ, NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു.
1: ঈশ্বরের নামে শপথ করিতেছি যে বিধি দ্বারা স্থাপিত ভারতের সংবিধানের প্রতি আমি অকৃত্রিম নিষ্ঠা ও আনুগত্য পোষণ করিব। আমি ভারতের সার্বভৌমত্ব ও অখণ্ডতা রক্ষা করিব।
0: കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഡൽഹിക്ക് മടങ്ങിയ AICC നിരീക്ഷകർ ദേശീയ നേതൃത്വവുമായി നടത്തുന്ന ചർച്ചകൾക്ക് ശേഷമാകും പാർലമെന്ററി പാർട്ടി നേതാവിനെ പ്രഖ്യാപിക്കുക. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ നിയമസഭാ കക്ഷി നേതാവിനെ പ്രഖ്യാപിച്ചേക്കും. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ച പ്രഖ്യാപനവും നാളെ ഉണ്ടാകുമെന്നാണ് സൂചന. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. TVK പിന്തുണ നൽകില്ലെന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അറിയിച്ചതിന് കേവല ഭൂരിപക്ഷം നേടാനുള്ള വിജയുടെ നീക്കത്തിന് തിരിച്ചടിയായി. ഇതേ തുടർന്ന് ഇന്ന് നടത്താനിരുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് മാറ്റിവച്ചിരുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണത്തിനുള്ള ഭരണഘടനാപരമായ നടപടികൾ ഗവർണർ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. നിയുക്ത MLA മാരുടെ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ സഭ നിലവിൽ വരുന്നതിനും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സർക്കാർ രൂപീകരണം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3rd തവണയാണ് ഇവിടെ അധികാരത്തിലെത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തിരഞ്ഞെടുക്കുന്നതിനായി BJP നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗിന്റെ 45th വാർഷിക ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി അദ്ദേഹം ഗുജറാത്തിലെ ജാംനഗറിലെത്തും. മറ്റന്നാൾ രാവിലെ സോമനാഥ്

0: ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ ശ്രീ മോദി പങ്കെടുക്കും. തുടർന്ന് വഡോദരയിലേക്ക് തിരിക്കുന്ന പ്രധാനമന്ത്രി സർദാർധാം ഹോസ്റ്റൽ ഉദ്ഘാടനം ചെയ്യും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. നാളെ ഡൽഹിയിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
1: തിങ്കളാഴ്ച ഫോറം ഓഫ് ഇന്ത്യൻ ഫുഡ് ഇംപോർട്ടേഴ്സും അസോവും സംഘടിപ്പിക്കുന്ന ബിസിനസ് മീറ്റുകളിൽ ചിലി വിദേശകാര്യമന്ത്രി അതിഥിയാകും. ചൊവ്വാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം CII സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ സംസാരിക്കും. ബുധനാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മക്കന്ന ചർച്ച നടത്തും. ഇന്ത്യ ചിലി ബിസിനസ് സംഘത്തിന്റെ സംയുക്ത യോഗത്തിലും പങ്കെടുക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സംബന്ധിച്ച ചർച്ചകൾ സന്ദർശനത്തിൽ നിർണായകമാകും. ചിലിയുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെടുന്നത് രാജ്യത്തിന്റെ വളർച്ചയ്ക്കും വ്യാവസായിക മേഖലയ്ക്കും ഏറെ ഗുണം ചെയ്യുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹാൻ വൈറസ് ബാധയെന്ന് സംശയിക്കുന്ന രണ്ട് പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. MV ഹോണ്ടിയോസ് എന്ന ക്രൂയിസ് കപ്പലിൽ ആരംഭിച്ച വൈറസ് ബാധ നിയന്ത്രിക്കാൻ ശ്രമം തുടരുന്നതിനിടെയാണ് സ്പെയിനിലും ദക്ഷിണ അറ്റ്ലാന്റിക് ദ്വീപായ ക്രിസ്റ്റ്യൻ ഡാക് കുൻഹയിലും പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. കപ്പലിലുള്ള രണ്ട് ഇന്ത്യൻ പൌരന്മാർ രോഗലക്ഷണങ്ങളില്ലെങ്കിലും നിരീക്ഷണത്തിലാണ്. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം നിരീക്ഷണവും മുൻകരുതൽ നടപടികളും ശക്തമാക്കി. പൌരന്മാർക്ക് സാമൂഹിക സുരക്ഷാ പരിരക്ഷ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന, അടൽ പെൻഷൻ യോജന എന്നീ പദ്ധതികൾ 11 വർഷം പൂർത്തിയാക്കി. ജീവൻ ജ്യോതി ബീമാ യോജനയിൽ 27 കോടിയിലധികം പേരും PM സുരക്ഷാ ബീമാ യോജനയിൽ 58 കോടി, അടൽ പെൻഷൻ യോജനയിൽ 9 കോടിയിലധികം പൌരന്മാരും ചേർന്നിട്ടുണ്ടെന്ന് പദ്ധതികളെ കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പദ്ധതികൾ വൻ വിജയമാക്കിയ ബാങ്കുകളുടെയും ഇൻഷുറൻസ് കമ്പനികളുടെയും ഫീൽഡ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. അടുത്ത സംയുക്ത സൈനിക മേധാവിയായി ലഫ്റ്റനന്റ് ജനറൽ NS രാജാ സുബ്രഹ്മണിയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. ചുമതലയേൽക്കുന്ന തീയതി മുതൽ അടുത്ത ഉത്തരവുണ്ടാകുന്നതുവരെ സൈനികകാര്യ വകുപ്പിന്റെ സെക്രട്ടറി ചുമതല കൂടി ഇദ്ദേഹം വഹിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. നിലവിലെ CDS ജനറൽ അനിൽ ചൌഹാൻ ഈ മാസം 30 വിരമിക്കുന്നതിനെ തുടർന്നാണ് പുതിയ നിയമനം. അതേസമയം ഇന്ത്യൻ നാവികസേനാ മേധാവിയായി വൈസ് അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥനെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിലെ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഈ മാസം 31 വിരമിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോറിന്റെ ജന്മദിനാഘോഷമായ പോക്ഷേ ബൊയ്ഷാക് വേളയിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാഹിത്യമേഖലയ്ക്ക് അപ്പുറത്തേക്കും ടാഗോറിന്റെ സംഭാവനകൾ വ്യാപിച്ചിട്ടുണ്ടെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസാധാരണമായ പ്രതിഭയുള്ള എഴുത്തുകാരനും ചിന്തകനും കവിയുമായിരുന്നു ടാഗോർ എന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലക്ഷദ്വീപിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റിനും മഴക്കും സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയുമായി ലക്ഷദ്വീപിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ മുൻനിർത്തി ഈ കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു കാരണവശാലും കടലിൽ പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകി. കൂടാതെ കാലാവസ്ഥയിൽ ശമനമുണ്ടാവുന്നതുവരെ ദ്വീപുകൾക്കിടയിൽ സർവീസുകൾ നടത്തി വരുന്ന ഹൈസ്പീഡ് വെസലുകളുടെ യാത്രകൾ മുഴുവനായും റദ്ദു ചെയ്തു. അത്യാഹിത ഘട്ടങ്ങളിൽ പറക്കാൻ അനുമതിയുള്ള ഹെലികോപ്റ്ററുകളും പരിമിതമായ ഓൾ വെതർ യാത്രാ കപ്പലുകളുമാണ് നിലവിൽ സഞ്ചാരികൾക്കുള്ള ഏക ആശ്രയം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. രാത്രി 7:30 ജയ്പൂരിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് വൈകിട്ട് 5 ഗോവ മോഹൻ ബഗാനെ നേരിടും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ ബംഗളൂരുവുമായും ഏറ്റുമുട്ടും. രാജ്യത്തുടനീളം സെൻസസ് 2027 നല്ല പ്രവൃത്തികൾ ഊർജിതമായി പുരോഗമിക്കുന്നു. കൂടുതൽ സുതാര്യവും സാങ്കേതിക വിദ്യയിലധിഷ്ഠിതവുമായ സെൻസസ് പ്രക്രിയ ഉറപ്പാക്കാനായി ഉത്തർപ്രദേശിൽ ജില്ലാ ഗ്രാമതലങ്ങൾ വരെ അവബോധ ക്യാമ്പയിനുകൾ ആരംഭിച്ചു. മന്ത്രിമാരും MPമാരും ഉൾപ്പെടെയുള്ളവർ സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. ഇസ്രയേൽ ലെബനൻ ചർച്ചകൾ പുനരാരംഭിക്കുന്നു.

ഈ മാസം 14-15 തീയതികളിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ 2 ദിവസത്തെ ചർച്ചകളാണ് നടക്കുക. ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ പരിഹരിക്കുന്ന സമഗ്ര സമാധാന സുരക്ഷാ കരാർ രൂപീകരിക്കുന്നതിനായാണ് യോഗം ചേരുന്നതെന്ന് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കോസ്റ്റോറിക്കയിൽ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിദേശകാര്യ സഹമന്ത്രി പവിത്ര മാർഗരേറ്റ പങ്കെടുത്തു. രാഷ്ട്രപതി, പ്രധാനമന്ത്രി, രാജ്യത്തെ ജനങ്ങൾ എന്നിവരുടെ ആശംസകൾ കോസ്റ്റോറിക്ക പ്രസിഡന്റിനെയും സർക്കാരിനെയും അറിയിച്ചതായും എല്ലാ വിജയങ്ങളും ആശംസിച്ചതായും വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞു. ദ്വിദിന ഇന്ത്യൻ മഹാസമുദ്ര സംഭാഷണം ഇന്നലെ ന്യൂഡൽഹിയിൽ സമാപിച്ചു. പരിവർത്തനമുണ്ടാകുന്ന ലോകവും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയും എന്ന പ്രമേയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പശ്ചിമബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാൻ ശ്രമം തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെയും മറ്റന്നാളുമായി കർണാടക, തെലങ്കാന, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരസ് മക്കന്ന ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30. Musically, you're

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

0: 90-ലിറങ്ങിയ ഇന്ദ്രജാലം എന്ന സിനിമയിലെ ഈ ഒരു പാട്ട് ഇന്നും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മനസ്സ് ഇത്രയും വർഷങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ നമുക്ക് വേണ്ടി മലയാളികൾക്ക് വേണ്ടി എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ കലാകാരന്മാരെ നമുക്ക് സമ്മാനിച്ചതാണ് അല്ലേ. അപ്പം ഇതുപോലെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കാനായിട്ട് ഒപ്പം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് യുവർ ചോയ്സിലേക്ക് ഇനിയിപ്പോൾ 2 മണിവരെ സമയമുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കാം 0484242801 എന്ന നമ്പറിലേക്ക്. ശ്രോതാക്കളുടെ കൂടെ തന്നെയുണ്ട് ഞാൻ ശ്രീജിത്ത് എസ് മോഹൻ. നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം.
1: നമസ്കാരം.
0: ഇതാരാണ്?
1: ഞാൻ ജെന്നി.
0: ജെന്നി? ജെന്നി എവിടെന്നാ വിളിക്കുന്നേ?
1: ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട.
0: ആഹാ, ഇന്ന് കൊറേ തൃശ്ശൂരുകാരുടെ ദിവസമാണല്ലോ. ചാലക്കുടി, മാള, ഇപ്പൊ ഇരിങ്ങാലക്കുട, ഇന്ന് തൃശ്ശൂരുകാരുടെ ദിവസമാണ് കേട്ടോ. ജെന്നി ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണ്. അപ്പൊ പറഞ്ഞോളൂ വിശേഷങ്ങളൊക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എന്റെ വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ അമ്മ അച്ഛനുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നേക്കാം. അപ്പൊ എന്റെ അമ്മ സ്ഥിരം
0: വിളിക്കുകയൊക്കെ കേൾക്കാറുണ്ട്. അമ്മ പറഞ്ഞിട്ട് വിളിച്ചാണ്?
1: അമ്മയുടെ വീട്ടിൽ വിളിക്കാറുണ്ട് പറഞ്ഞു.
0: അപ്പൊ അമ്മയ്ക്ക് വേണ്ടിട്ടാണ് ഇന്ന് പാട്ട്?
1: അമ്മയ്ക്ക് വേണ്ടിട്ട്, പാട്ട് അമ്മയ്ക്ക് വേണ്ടിട്ട്. പിന്നെ നാളെ ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണ്.
0: ചേച്ചിയുടെ മോന്റെ ബർത്ത്ഡേ ആണല്ലേ?
1: എബ്രഹാം.
0: എബ്രഹാം. അപ്പൊ ദേ റെയിൻബോയുടെ വക എബ്രഹാമിന് സ്പെഷ്യൽ ആയിട്ടുള്ള ആശംസകൾ. എബ്രഹാമിന് വേണ്ടിട്ട് അപ്പൊ ഏത് പാട്ടാ ഇന്ന് കൊടുക്കണ്ടേ?
1: അവന് മറുവത്തൂർ കനവിലെ കരുണാമയനെ കാവ്യങ്ങളൊക്കെയുള്ള പാട്ട്.
0: കരുണാമയനെ എന്ന പാട്ടാണ് ഒത്തിരി ഇഷ്ടമുള്ളത് അല്ലേ? കൊടുത്തുകളയാം, കൊടുത്തുകളയാം. എബ്രഹാമിന് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാം. ഈ ഒരു ഗാനം തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് വേണ്ടിട്ടും സ്പെഷ്യൽ ആയിട്ട് ഇരിക്കട്ടെ.
1: പിന്നെ എന്റെ മോനെ, എന്റെ മോനെ ഇസ്ഹാക്ക്, അവന് കൂടി വേണ്ടിട്ട്.
0: ഇസ്ഹാക്കിനും കൂടി കൊടുക്കാം കേട്ടോ. അമ്മേനോടും എല്ലാവരോടും അന്വേഷണം പറയണം.
1: ഓക്കെ,
0: എന്നാ പാട്ട്
1: കേൾക്കാം.
0: ചിരിക്കണ്ടോ നോക്കിയാ, മൊത്തക്കും നോക്കിയേ. അമ്മേനോട് അന്വേഷണം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, എന്നാ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഇത് തൃശ്ശൂര്, തൃശ്ശൂര് അവിടെ തന്നെയാണോ സ്ഥലം?
1: മനസ്സിലായില്ല.
0: ആ എനിക്കൊന്നും റേഞ്ച് ഇത്തിരി പോകേണ്ടതുണ്ടല്ലേ, യാത്രയിൽ വല്ലതും ആണോ?
1: ആ ഞാൻ ട്രാവലിംഗിലാണ്.
0: ട്രാവലിംഗിലാണല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പൊ കൊരട്ടി എത്തിന്നാണോ ഉദ്ദേശിച്ചിരുന്നത്? ഹലോ.
1: ആ ഹലോ.
0: ആ എനിക്ക് തോന്നുന്നു യാത്രയിലായതുകൊണ്ട് ചെറിയ ഡിസ്റ്റർബൻസ് വരുന്ന കേട്ടോ. ഇപ്പൊ കൊരട്ടി എത്തിയല്ലേ?
1: ആ കൊരട്ടി എത്തി. നല്ല ബ്ലോക്കാണ് ഇവിടെ.
0: നല്ല ബ്ലോക്കാണ്. അപ്പൊ അതിനിടയിലാണ് ഒരു പാട്ട് കേൾക്കണം എന്ന് തോന്നി, ഇതല്ലേ പരിപാടി കേട്ടപ്പോ.
1: അതെ അതെ.
0: ഇന്ന് ഏത് പാട്ടായിരിച്ചു കേൾക്കണ്ടേ?
1: എന്താ
0: ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മറ്റേ ഒരു തുടക്കഥ എന്നുള്ള ഫിലിമിലെ എരറാന്തൽ പൊന്നും പൂ എന്നുള്ളൊരു പാട്ട്.
0: ആ എം ജി ശ്രീകുമാർ പാടിയതല്ലേ.
1: അതെ അതെ, ഈയിടെ അനുസരിച്ച തുളസിദാസ് സാറ് മ്യൂസിക് ഡയറക്ട് ചെയ്ത പാട്ടാണത്.
0: തീർച്ചയായിട്ടും നമുക്ക് ആ പാട്ട് തന്നെ കൊടുത്തു കളയാം. അപ്പോ ആ തുടർക്കഥയിലെ പാട്ടാണ് ചേട്ടന് വേണ്ടത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ, അപ്പം തുടർക്കഥയിലെ പാട്ട് തന്നെ കൊടുക്ക. ഈ പാട്ടിനോട് ഒത്തിരി അല്ലാതുള്ള വേറെന്തെങ്കിലും കാര്യങ്ങൾ ചേർത്ത് വെച്ച് പറയാനുണ്ടോ?
1: ഇല്ല, ഞാൻ സ്കൂൾ കാലഘട്ടത്തില് ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടാണ്.
0: ആ
1: അന്ന് വളരെ ഇഷ്ടമായിരുന്നു
0: ഈ ഒരു പാട്ടല്ലേ.
1: ആ ഒരു അപ്പൊ ഒരു നൊസ്റ്റു കിട്ടാൻ വേണ്ടിട്ടാണ്.
0: അത് ഈ യാത്രയിൽ തന്നെ ഈ ഒരു നൊസ്റ്റുടെ കാര്യം എന്താണ് ഓർത്തത് ഈ സിനിമയോട് ചേർത്ത് വെച്ചിട്ട്? യാത്രയിൽ തന്നെ ആയിക്കോട്ടെ ഈ ഒരു നൊസ്റ്റിയോട് കൂടി കേട്ടുകൊണ്ട് അല്ലേ. ഒറ്റയ്ക്കാണോ അതോ ഫാമിലി ആയിട്ടാണോ?
1: ഇല്ല, ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കാണ്.
0: ഇപ്പൊ ഒറ്റയ്ക്കാണ്. അപ്പൊ അങ്ങോട്ട് പോകണ വഴിക്ക് നമുക്കിത് കേൾക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വിളിച്ചതാണ് അല്ലേ. കൊടുത്തു കളയാം, കൊടുത്തു കളയാം.
1: ഞാനൊരു മാരേജ് അറ്റൻഡ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്തിരി ലേറ്റ് ആയി ബ്ലോക്ക് കാരണം. പാട്ട് കേട്ടിട്ട് ബോർഡിൽ മാറ്റാണ്.
0: തീർച്ചയായിട്ടും പാട്ടൊക്കെ കേട്ടുകൊണ്ട് ബ്ലോക്കൊക്കെ വരുമ്പോ ബ്ലോക്കിന്റെ അസ്വസ്ഥതകളൊക്കെ പോട്ടെ, പാട്ട് നമുക്ക് അടിച്ചുകൊണ്ട് കേൾക്കാം കേട്ടോ. വിളിച്ച ഒത്തിരി സന്തോഷം. ഏതായാലും ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നമുക്ക് തുടർക്കഥയിലെ പാട്ടും വെച്ച് തരാം കേട്ടോ. ഒത്തിരി സന്തോഷം. നമുക്കപ്പോ തുടർക്കഥയിലെ പാട്ട് കേൾക്കാം. എം ജി ശ്രീകുമാറാണ് ഈ പാട്ട് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റേതാണ് വരികൾ, എസ് പി വെങ്കടേഷിന്റേതാണ് സംഗീതം.

0: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अगर टाइम मैनेजमेंट सीख ली और समय का प्रोडक्टिव यूज सीख लिया तो आप देखिए, आप कभी भी प्रेशर नहीं लगेगा, थकान नहीं लगेगी।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാൻ മാറണമെന്ന്. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: സ്വാഗതം യുവർ ചോയ്സിലേക്ക്. ഇതാരാണ്?
3: എന്റെ പേര് ഹരി.
2: ഹരി, ഹരി ചേട്ടാ, എവിടെ നിന്നാ വിളിക്കുന്നേ?
3: ഞാൻ കൊരട്ടി.
2: എവിടെയാണ്?
3: കൊരട്ടി. കൊരട്ടി
2: കൊരട്ടി ഞാൻ ദേ കുറച്ച് തൊട്ടുമുമ്പത്തെ കോളറിനോടും പറയുമായിരുന്നു, ഇന്ന് വിളിക്കുന്നവരെല്ലാരും തന്നെ തൃശ്ശൂരിൽ നിന്നാണല്ലോ വിളിക്കുന്നതെന്ന്.

0: ഒരു മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ യുവർ ചോയ്സിലേക്ക് നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്. നമുക്ക് ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്തും ഉണ്ടായിരിക്കുവാണല്ലേ ഒറ്റിക്കാൻ. ഇതാരാണ്? ആന്റണി. ആന്റണി ചേട്ടാ, ഇത് എവിടെ സ്ഥലം? ഇപ്പൊ വിളിച്ച ആളാണ് ആന്റണി ചേട്ടൻ. എവിടുന്ന? നമ്മുടെ തൃശ്ശൂർ സ്ഥലത്തു നിന്നാണോ വിളിക്കുന്നേ? ആഹാ, ഞാനേ ഞാൻ കുറച്ചു മുമ്പ് മുതലേ പറയണേ, ഇന്ന് ആദ്യത്തെ കോള് കളമശ്ശേരി നിന്ന് ഒരാൾ വിളിച്ചതിന് ശേഷം പിന്നെ ഫുൾ തൃശ്ശൂരുകാരാണ്. ഇരിങ്ങാലക്കുടയും ചാലക്കുടിയും കൊരട്ടിയും. ഇപ്പൊ ഇത് കറക്റ്റ് എവിടെയാ സ്ഥലം എക്സാക്ട് ആയിട്ട് പറയുമ്പോ?
1: ഇത് കുന്നപ്പള്ളി.
0: ചാലക്കുടി അടുത്താണോ?
1: അതെ അതെ അതെ,
0: ചാലക്കുടി അടുത്താണ്. അപ്പൊ ഇന്ന് തൃശ്ശൂരുകാർക്ക് വേണ്ടിട്ട് BSNL ഏതായാലും ഒരു കൂടുതൽ സ്നേഹം നൽകിയിട്ടുണ്ട് കേട്ടോ.
1: അതെ അതെ.
0: ആന്റണി ചേട്ടാ, ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ? വഴിയോര കാഴ്ചകളുടെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. വഴിയോര കാഴ്ചയിലെ പാട്ട് തന്നെ ചോദിക്കാൻ എന്തെങ്കിലും വേറെ വിശേഷങ്ങൾ ഉണ്ടോ നമ്മളോടൊക്കെ ഷെയർ ചെയ്യാനായിട്ട്? അത്ര ഉള്ളു, കൊടുത്തു കളയാം കൊടുത്തു കളയാം. ആന്റണി ചേട്ടൻ ആദ്യമായിട്ട് വിളിക്കുവാണോ? വിളിച്ചിട്ടുണ്ട് അല്ലേ, സന്തോഷം സന്തോഷം. പരിപാടിയൊക്കെ കേട്ടിട്ട് ഇടയ്ക്ക് വിളിക്കുന്നതിന് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ഏതായാലും വഴിയോര കാഴ്ചയിലെ പാട്ട് ആന്റണി ചേട്ടന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് വിട്ടേക്കാം. ഒത്തിരി സന്തോഷം വിളിച്ചതിന്. കേൾക്കാം നമുക്ക് പാട്ട്.
1: ശരി ശരി,
0: ഓക്കേ.

0: प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश।
1: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए।
0: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे। अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें।
2: 1:32 ആയിരിക്കുമാണ് സമയം. ഏതായാലും കുറച്ചു നേരം കൂടി ഉള്ളൂ. 2 മണിവരെയാണ് ശ്രോതാക്കൾക്ക് ഇഷ്ട ഗാനങ്ങൾക്കായിട്ട് വിളിക്കേണ്ടത്. 0404-242-8101 ഇതാണ് നമ്പർ. ഏതായാലും നമ്മോടൊപ്പം ഒരു ശ്രോതാവ് എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
3: ഹലോ,
2: നമസ്കാരം.
3: നമസ്കാരം.
2: ഇതാരാണ്, ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഇത്
2: അങ്കമാലിന്ന് തങ്കരാജപ്പൻ. ഓ തങ്കേച്ചി, ഞങ്ങള് കുറച്ചു മുമ്പ് കൂടി പറഞ്ഞോണ്ടിരിക്കുന്ന തൃശ്ശൂരാടെ വിശേഷങ്ങളൊക്കെ കേട്ടുള്ളൂ അല്ലേ?
3: ആ തൃശ്ശൂര് ആലപ്പുഴ ഒക്കെ ഞങ്ങളുടെ സൈഡ് കൂടെ.
2: കാര്യം പറഞ്ഞു വരുമ്പോ അങ്കമാലി എറണാകുളത്ത് ആണെന്നുണ്ടെന്നില്ലെന്ന്, ഇത് കഴിഞ്ഞിട്ട് വേണമല്ലോ അപ്പുറത്തേക്ക് പോവാനല്ലേ? ഏതായാലും കിട്ടിയല്ലോ. ആണോ, കൊറേ നേരമായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. ഏതായാലും ദൈവം വെച്ചിരിക്കുന്ന ഒരു സമയം ദൈവം ഇതാണ് സംസാരിക്കാൻ. ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണോ അതോ ഇടക്കിടക്ക് വിളിക്കാനുള്ള ആളാണോ?
3: ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്.
2: ഒരു തവണ കിട്ടിയിട്ടുള്ളൂ അല്ലേ? അപ്പൊ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അടുത്ത തവണ കിട്ടിയപ്പോ ഇപ്പൊ പറയാനായിട്ട്
3: നല്ല വിശേഷം. ഞാൻ അങ്കമാലിയില് അടുത്ത് തയ്യൽ ഷോപ്പ് എടുത്തു.
2: തയ്യൽ ഷോപ്പ് എടുത്തുവാണ്. ഇന്നിപ്പോ ഷോപ്പിൽ നിന്നാണോ വിളിച്ചേക്കുന്നേ?
3: എന്തോ,
2: ഇന്നിപ്പോ ഷോപ്പിൽ നിന്നാണോ ഇപ്പൊ വിളിച്ചേക്കുന്നേ? ക്ലാരിറ്റി ഇല്ല അല്ലേ? എനിക്കാണ് ചെറിയ ചെറുപ്പം ഈ പറയുന്ന പോലെ ലൈനിലുള്ള പ്രശ്നം. തൃശ്ശൂരുകാരെ ഒത്തിരി സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുമ്പോ ഇടക്ക് ചെറിയ പ്രശ്നങ്ങൾ വന്നതാണ്. ഇന്ന് ഏത് പാട്ടെന്ന് കേൾക്കണ്ടേ?
3: മറന്നു പോയത് എന്തേന്നുള്ള

0: ഓക്കെ, കൊടുത്തു കളയാം. ഒത്തിരി ഇഷ്ടമുള്ള ഗാനമാണല്ലേ.
1: അത് ചേട്ടനും ഹസ്ബൻഡും കഴിച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞു.
0: ഒരു വർഷമായി ഇപ്പോ.
1: ചേട്ടൻ ഇഷ്ടമുള്ള പാട്ടാ.
0: ആ, ചേട്ടന്റെ പേരെന്താ?
1: എന്തോ
0: ചേട്ടന്റെ പേര്?
1: ചേട്ടന്റെ പേര് രാജപ്പൻ.
0: രാജപ്പൻ, ഓക്കെ.
1: ചേട്ടന് മകന്റെ പേര് ശ്യാംരാജ്, മരുമകളുടെ പേര് അഞ്ജന, മകൻ ഡിഡിആർസിയിൽ മാനേജറെ പറഞ്ഞു.
0: ഓക്കെ, ഇവർക്കെല്ലാവർക്കും
1: മകളുടെ പേര് മെയ്മോൾ, മരുമകളുടെ പേര് സനൂപ്, കൊച്ചുമക്കളുടെ പേര് അതി ശിവ.
0: ആരെയും വിട്ടുപോകണ്ട അല്ലേ?
1: എന്തോ
0: ആരെയും വിട്ടുപോകാതെ ഓർത്തു വെച്ചേക്കുക. ഒരാളെങ്കിലും വിട്ടുപോയിട്ട് ഇനിയിപ്പോ പറഞ്ഞില്ല എന്നുള്ള പരാതി വേണ്ടല്ലോ.
1: പിന്നെ എന്റെ ട്രോഫി സൈറ്റിലാണ് സെൻസി മാർട്ടിൻ, സെൻസിയുടെ മക്കള് അലീന, എഞ്ചൽ, എല്ലാവർക്കും വേണ്ടി,
0: എല്ലാവർക്കും വേണ്ടി കൊടുത്തു കളയാം.
1: പിന്നെ പറയുമ്പോൾ എല്ലാവരുടെയും അന്വേഷണം പ്രത്യക്ഷം പറയാം.
0: എല്ലാവരുടെയും അന്വേഷണം പറയാം കേട്ടോ. എല്ലാവരോടും പറഞ്ഞേക്ക അന്വേഷണം. ഒത്തിരി സന്തോഷം വിളിച്ചതിന് കേട്ടോ. പാട്ട് കേൾക്കാം?
1: എന്തോ
0: പാട്ട് കേൾക്കാം? ശരി ശരി, ഒത്തിരി സന്തോഷം. ഓക്കെ,
1: താങ്ക് യു.

0: തങ്കചേച്ചി ആയിരുന്നു നേരത്തെ വിളിച്ച ശ്രോതാവ്. ഏതായാലും ചേട്ടന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പാട്ട്. ഈ പാട്ട് നമ്മൾ ഓരോ വിശേഷങ്ങളും നമ്മുടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ട് ഒപ്പം തന്നെ ഈ പാട്ട് കേൾക്കുമ്പോൾ അതേ വിഷമം നമുക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് കേട്ടോ. പക്ഷെ എപ്പോഴും നമ്മൾ ഇതുപോലത്തെ സമയങ്ങൾ വരുമ്പോൾ ഞാൻ എപ്പോഴും എടുത്തു പറയാറുണ്ട്, എപ്പോഴും നമ്മെ വിട്ട് ആരും പോകുന്നില്ല, എല്ലാം നമുക്കിത് കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഏതായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ശ്രോതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. തൃശ്ശൂരിൽ നിന്നാണോ എന്ന് നോക്കാം കേട്ടോ. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. തൃശ്ശൂരിൽ നിന്നാണോ?
1: അതെ, തൃശ്ശൂരിൽ നിന്ന്. കണ്ണൻ,
0: ഇന്ന് തൃശ്ശൂരുകാരുടെ ദിവസമാണ്. കണ്ണൻ,
1: അതെ,
0: കണ്ണൻ ചേട്ടാ, ഇത് സ്ഥലം എവിടെയാണ്?
1: ഇത് തൃശ്ശൂർ ജില്ലയിലെ പഴുവിൽ
0: ആണോ? അവിടെ കണ്ണൻ ചേട്ടൻ ജോലി ചെയ്യുന്ന ആളാണോ?
1: കൂലി പഠിച്ചോ?
0: ഇന്നിപ്പോ പണിക്ക് പോയാണ്. അവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: പണിസ്ഥലത്തുനിന്നാണ്
0: വിളിക്കുന്നേ. അപ്പൊ പണിക്ക് ഇടയിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള സമയത്താണ് റെയിൻബോ കേട്ടത്. ഇന്നിപ്പോ ആ റെസ്റ്റിനോട് കൂടി ഒന്ന് ഒരു ഗ്യാപ്പിൽ ഇത്തിരി ഉഷാറാക്കാൻ വേണ്ടി, ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറാക്കുന്നതിന് കൂടെ തന്നെ മനസ്സും ഒന്ന് ഉഷാറാക്കാൻ ഏത് പാട്ടാ വേണ്ടേ?
1: അതെ അതെ അതെ, അതായത് നമ്മുടെ രാജവംശം പാട്ടില്ലേ,
0: കൊടുത്തുകളയാം കൊടുത്തുകളയാം. അവിടെ പണിസ്ഥലത്ത് വേറെ ആരൊക്കെയുണ്ട്? തൊട്ടടുത്ത് കൂട്ടുകാരന്മാരൊക്കെ ഇരുന്നിട്ട് അവരുടെ പേരൊന്നും പറയുന്നില്ലേ?
1: അവരെ പേര് അനിൽ, പിന്നെ വാടാൻപുള്ളി എന്ന ചേട്ടനാ. അവരൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അവിടെ ഇറയത്തിരിക്കുന്നു.
0: ഏതായാലും പണി തുടങ്ങാനുള്ള സമയം ആവും മുമ്പ് തന്നെ നമുക്ക് ഈ പാട്ടങ്ങട് കേൾക്കാം അല്ലേ?
1: ശരി ശരി,
0: ഏതും കൂട്ടുകാരോടും അന്വേഷണം പറഞ്ഞാൽ മതി.
1: അന്വേഷണം പറയാം.
0: എന്നാ കൊടുക്കാം പാട്ട്.
1: ശരി,
0: ഓക്കെ, സന്തോഷം വിളിച്ചതിന് കേട്ടോ.
1: സന്തോഷം, സന്തോഷം.
0: ഓക്കെ
1: ഓക്കെ.

0: ഒരു മണി കഴിഞ്ഞ 51 മിനിറ്റ് ആയിരിക്കുമാണ് സമയം. ഇനി ഏതായാലും നമുക്ക് ലാസ്റ്റ് കോളറിലേക്ക് കടക്കുവാണ്. വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും നമുക്ക് 2 മണി ആകും. അപ്പോൾ ഏതായാലും ലാസ്റ്റ് കോളർ, നമ്മൾ നേരത്തെ പറഞ്ഞ മത്സരത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഇന്ന് ഇത് മത്സരം, ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റമായിട്ട് തൃശ്ശൂരുകാർ എടുത്തെന്നാ തോന്നണേ. ലാസ്റ്റ് കോളർ നമ്മുടെ എത്തിയിട്ടുണ്ട്. തൃശ്ശൂരാണോന്ന് ചോദിക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, സ്വാഗതം. ഇതാരാണ്? തിരുവില്ലാമല എന്ന് പറയുമ്പോ തൃശ്ശൂര്,
1: നമ്മുടെ തൃശ്ശൂർ ജില്ല ബോർഡർ, പാലക്കാട് തൃശ്ശൂര്.
0: അങ്ങനെ പരിസമാപ്തി കുറിക്കാൻ തൃശ്ശൂരുകാർ ഇന്ന് ഫൈനൽ ലാസ്റ്റ് കോളറും കൂടി എത്തി അല്ലേ?
1: ആ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് തൃശ്ശൂർ ജില്ല എന്ന് പറഞ്ഞപ്പോഴത്തെ ഭയങ്കര സന്തോഷമായി. ഞാൻ എന്നിട്ട് പരിപാടി തുടങ്ങിയപ്പോ മുതലേ വിളിച്ചോണ്ടിരിക്കുകയാണ്, എങ്ങനെയായാലും കിട്ടണം എന്നുള്ളൊരു വാശിയിലായിരുന്നു.
0: അമ്പോ, ആ വാശിപ്പുറത്തായിരുന്നു ഇരുന്ന് വിളിച്ചോണ്ടിരുന്നേ.
1: കിട്ടി, ഓ ഭയങ്കര സന്തോഷമായി.
0: ഇന്നത്തെ ആദ്യത്തെ കോളർ മാത്രം കളമശ്ശേരിന്ന് വിളിച്ചതിന് ശേഷം പിന്നെ എല്ലാം തൃശ്ശൂരായിരുന്നു. ഇന്ന് തൃശ്ശൂരുകാരുടെ ദിവസമാണ്. ഇതൊരു കോമ്പറ്റീഷൻ ഐറ്റം അല്ലാത്തതുകൊണ്ട് കപ്പൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് കിട്ടി എല്ലാവർക്കും. ഓക്കെ, ഇന്നപ്പൊ ഏത് പാട്ടാ കൊടുക്കേണ്ടത് നമ്മള് തൃശ്ശൂരുകാർക്ക് എല്ലാവർക്കും?
1: ഞങ്ങളുടെ നാട്ടിലെ ഉത്സവമാണ് ഇന്നും നാളെയും.
0: ഇന്നും നാളെയും
1: തിരുവില്ലാമല പറക്കോട്ടുകാവ് താലപ്പൊലി.
0: പറക്കോട്ടുകാവ് താലപ്പൊലിയാണോ അവിടെ? അപ്പൊ ഉത്സവക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും തൃശ്ശൂർകാർക്കും.
1: ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും ഉത്സവം ആഘോഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിട്ട്,
0: എല്ലാവർക്കും
1: വിയറ്റ്നാം കോളനിയിൽ ഒരു പാട്ടുണ്ടല്ലോ ഭയങ്കര ആഘോഷമായിട്ടുള്ളത്,
0: ഊരുവലമാണോ ഉദ്ദേശിക്കുന്നത്?
1: അതെ, അതന്നെ.
0: അപ്പൊ ആഘോഷത്തോടൊപ്പം ഈ ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള പ്ലാനാണ്.
1: അതെ, പിന്നെ എല്ലാവരും ക്ഷണിക്കുന്നോട്ട്, എന്റെ കൂട്ടുകാരെല്ലാവരും ഞങ്ങളുടെ വീട്ടിലേക്ക് നാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്.
0: തീർച്ചയായിട്ടും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും, എല്ലാവർക്കും ഉണ്ട് ക്ഷണം അല്ലെ?
1: അതെ, എല്ലാവർക്കും.
0: ഏതായാലും അപ്പൊ നമ്മള് ലാസ്റ്റ് കോളറിലേക്ക് എത്തുമ്പോഴേ ഈ ക്ഷണത്തോടുകൂടി തന്നെ, അതായത് നമ്മള് തൃശ്ശൂരുകാര് എല്ലാ ജില്ലക്കാരെയും നമ്മൾ ഉത്സവത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ടാണ് അപ്പൊ ഫൈനൽ കോൾ നമ്മൾ എന്ത് ചെയ്യാൻ
1: പോകുന്നത്.
0: അപ്പൊ ആരും പേര് പറയുന്നില്ലേ?
1: കൊറേ, അതൊന്നിപ്പോ 2 മണി കഴിയും, പാട്ട് കഴിയും, പാട്ട് കേൾക്കാൻ പറ്റില്ലേ? പേര് പറയുന്നത്.

0: ഇല്ല, കൊറേ ആൾക്കാരുണ്ട്. എന്റെ മൊത്തം കൂട്ടുകാരാ അവിടെയുള്ളവരാ.
1: എന്റെ കൂട്ടുകാരുടെ പേര് പറയാൻ നിന്ന് ഞാൻ രണ്ടു മണി കഴിഞ്ഞും പോകുമല്ലേ.
0: കൊറേ ആൾക്കാരുണ്ട്, അതന്നെ എന്റെ പേര്
1: പറയണ്ടല്ലോ.
0: എനിക്ക് ഓർമ്മയോ മറന്നാലോ.
1: ഇനി ആരെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് വിഷമമുണ്ട്.
0: അതെ, എല്ലാവർക്കും
1: എല്ലാവർക്കും ആയിട്ട് കൊടുത്തു കളയാം. വിയറ്റ്നാം കോളനിയിലും ഇന്നലെ പാട്ട് തന്നെ നമുക്ക്
0: കൊടുക്കാം.
1: ശ്രീജിത്ത് എന്നോട് വിളിച്ചതാണല്ലേ. ഒത്തിരി സന്തോഷം, ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും എപ്പോഴെങ്കിലും അമ്പലത്തിൽ വരുമ്പോ അവിടെ കാണാം. ഉഷ ചേച്ചിനെ പ്രത്യേകിച്ച് അന്വേഷിച്ചേക്കാം അമ്പലത്തിൽ വന്നിട്ട്. വിളിക്കാം വിളിക്കാം, ഒത്തിരി സന്തോഷം. നമ്മളെല്ലാവരും കൂടി ആകാശവാണിന്ന് അങ്ങോട്ട് വന്നേക്കാം അമ്പലത്തിലേക്ക് കേട്ടോ. ഇപ്പൊ നമുക്ക് വിയറ്റ്നാം കോളനിയിലെ പാട്ട് എല്ലാവർക്കും ആയിട്ട് അവിടെ കൊടുക്കാം. ഇന്ന് വിളിച്ച എല്ലാ തൃശ്ശൂർകാർക്കും കൂടി ഒപ്പം ട്രൈ ചെയ്ത എല്ലാവർക്കും കൂടി നന്ദിയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് ഇടാം അല്ലേ.
0: ആയിക്കോട്ടെ, ശരി.
1: തീർച്ചയായിട്ടും പാട്ട്.

തൃശ്ശൂരുകാർക്കും അങ്ങനെ എല്ലാവർക്കും എല്ലാ ജില്ലക്കാർക്കും ഒപ്പം എല്ലാ മലയാളികൾക്കും കൂടി വേണ്ടിയിട്ടുള്ള പാട്ടാണ് ഇന്ന് എല്ലാ ജില്ലക്കാരും ശ്രമിച്ചതെന്ന് നമുക്കറിയാം. ഇന്നത്തെ ദിവസം അനുഗ്രഹിച്ചത് ഏതായാലും തൃശ്ശൂരുകാർക്കാണ്, കാരണം തൃശ്ശൂരിൽ നിന്നുള്ള കുറേ കോളുകൾ നമുക്ക് അങ്ങനെ കിട്ടി അല്ലേ. ഇനി ഏതായാലും ഇനിയുള്ള ഫോണിംഗ് പ്രോഗ്രാമിൽ എല്ലാവരും തന്നെ വിളിക്കുക. ഇന്ന് ഏതായാലും തൃശ്ശൂരുകാരുടെ ദിവസമാണെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള ദിവസം നമ്മൾ എല്ലാ ജില്ലക്കാരും ഉറപ്പായിട്ടും നമ്മൾ അടിച്ചുപൊളിച്ച് നമ്മൾ തകർത്ത് കിട്ടും, അല്ലെങ്കിൽ കിട്ടിയിരിക്കും. അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഏതായാലും വിയറ്റ്നാം കോളിയിലെ ഈ ഒരു പാട്ടും കൂടി കേട്ടത്. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 58:28 ആയിരിക്കുമ്പോൾ ഇന്ന് ശ്രമിച്ച, അതായത് ഫോൺ വിളിക്കാൻ ശ്രമിച്ച എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം വിളിച്ചിട്ട് കിട്ടിയവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ചേർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് യാത്ര പറയുന്നത് നിങ്ങളെ സ്വന്തം ആർജെ ശ്രീജിത്ത് എസ് മോഹൻ.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.

0: ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: परीक्षा एक ऐसा अवसर है और परीक्षा के लिए हेल्दी कंपटीशन की भावना हमारी तैयारी को और बेहतरीन बनाती है.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉग इन करें. Rainbow FM presents

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: माननीय प्रधानमंत्री श्री नरेंद्र मोदी जी का देश के सभी एग्जाम वॉरियर्स के लिए विशेष संदेश.
2: अल्टीमेट गोल एग्जाम के नंबर नहीं हो सकता है, अल्टीमेट गोल संपूर्ण जीवन के विकास का होना चाहिए.
1: NCPCR आयोजित कर रहा है परीक्षा पर्व, जिसके लाइव सेशन के दौरान आप परीक्षा से संबंधित प्रश्न एक्सपर्ट से पूछ सकते हैं, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.

0: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
1: Rainbow FM 107.5, musically yours.
2: Rainbow FM presents Triple Treat. Three songs back to back. Enjoy the tracks and stay tuned. 3, 2, 1, let's go. Triple Treat.

0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്തു. കൊൽക്കത്തയിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനായുള്ള ചർച്ചകൾ ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ ശ്രമം, തുടർന്ന് നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക ബാറ്ററി കഴകം. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസസ്ട്രുമായി കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. സാക്ഷരതാ മിഷന്റെ 4, 7, 10 ക്ലാസുകളിലേക്കും ഹയർ സെക്കൻഡറിയിലേക്കുമുള്ള തുല്യതാ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ ഈ മാസം 25 വരെ സമർപ്പിക്കാം. ചാലക്കുടി പുഴ പാലം അറ്റകുറ്റപ്പണികൾക്കായി പൂർണ്ണമായും അടച്ചു. 20 ദിവസത്തേക്കാണ് നിയന്ത്രണം. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഒളിമ്പ്യൻ വിനേഷ് ഫോഗട്ടിന് ഇന്ത്യൻ ഗുസ്തി ഫെഡറേഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ്. അച്ചടക്കരാഹിത്യവും ഉത്തേജക മരുന്ന് വിരുദ്ധ നിയമലംഘനവും ആരോപിച്ചാണ് നോട്ടീസ്. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം അല്പസമയത്തിനകം. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ സമാപിച്ചു.
0: ന്യൂസ് റെയിൻബോ.

0: Yes. Good evening, Kochi. You're listening to Akashwani from Rainbow 107.5. On the go, OTG. യുടെ സമയമാണ്. കൂടെയുണ്ട് ഞാൻ അഭി.
1: ഞാൻ ശാലിനി. സമയം എന്താ കൃത്യം 5 മണി കഴിഞ്ഞ 8 മിനിറ്റ് കഴിഞ്ഞപ്പോ കൃത്യമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്.
0: യെസ്, ഇന്നൊരു ശനിയാഴ്ച 9 മെയ് എന്ന് പറയുമ്പോൾ നാളത്തെ ദിവസം ഒരു വലിയ പ്രത്യേകത ഉണ്ട്. അതിന്റെ ഉള്ള ഒരുക്കങ്ങളിലൊക്കെ ആയിരിക്കും ഒരുപാട് പേര്.
1: അതെ അതെ അതെ, നാളെ എന്തൊക്കെ സർപ്രൈസുകളായിരിക്കും കിട്ടണേ, എന്തൊക്കെ ഗിഫ്റ്റ് കിട്ടും.
0: എനിക്ക് എപ്പോഴും തോന്നുന്നത് എന്താ വെച്ചാൽ, കൂടുതൽ ആളുകൾ ഇപ്പോൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും അറിയാം, നാളത്തെ സ്റ്റേറ്റസിന് വേണ്ടിയുള്ള ചിത്രങ്ങൾ
1: തിരഞ്ഞെടുക്കുകയായിരിക്കും.
0: കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചിത്രങ്ങളൊന്നും ഇല്ലെങ്കിൽ
1: ആ സമയത്ത് കിടന്ന് ഗാലറി തപ്പി തപ്പി തപ്പി തപ്പി വരികയാണ്.
0: അപ്പൊ നാളെ ഇടാനുള്ള സ്റ്റേറ്റസുകളുടെ ഒക്കെ ചിത്രങ്ങൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും.
0: അയ്യോ, കൈയടിക്കാൻ വേണ്ടി കൈ തന്ന. അപ്പോൾ നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ പക്ഷെ പറഞ്ഞില്ല.
1: നാളെ സത്യത്തിൽ അഭി പറഞ്ഞപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്.
0: നാളെ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞ ദിവസമാണ്, അല്ലെങ്കിൽ അമ്മ എന്നറിയിക്കാതെ ഉയിരില്ലേ എന്ന് പാടിയ ദിവസമാണ്
1: നാളെ. നമ്മുടെ ദിനം
0: നാളെ
1: അല്ല, ഞങ്ങളുടെ ദിനം.
0: ഒരു നിമിഷം, ഞാൻ അതിനെന്ത്, ഓക്കെ, എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ. മദേഴ്സ് ഡേ എന്ന് പറയുന്നത് യെസ്, നാളെ മദേഴ്സ് ഡേ ആണ്, മാതൃദിനമാണ്, അമ്മ ദിനമാണ്. അപ്പൊ എന്തൊക്കെയാണ് ശാലിനിയുടെ പരിപാടികൾ?
1: എന്റെ പരിപാടി, എനിക്ക് എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് കിട്ടുമെന്ന് ഞാൻ ആദ്യം നോക്കും. പിന്നെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മള് എല്ലാ വർഷവും ഇങ്ങനെ മദേഴ്സ് ഡേ വിഷ് അങ്ങോട്ട് ചെയ്യൂലോ.
0: രാവിലെ വിളിച്ചപ്പോൾ തന്നെ
1: ഹാപ്പി മദേഴ്സ് ഡേ. എനിക്ക്
0: തോന്നുന്നു
1: കുറച്ച് സമാധാനം തരുമെന്നൊക്കെ. കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് മദേഴ്സ് ഡേയെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് പകരം അമ്മമാർക്ക് കുറച്ച് സ്വസ്ഥത സമാധാനം കൊടുക്കുക എന്നുള്ള രീതിയിലുള്ള ട്രോളുകളും സ്റ്റാറ്റസുകളും ഒക്കെ ആയിരുന്നു വന്നത്. കാര്യം അമ്മയൊരു സൂപ്പർ വുമൺ എന്ന് പറയുന്നതിനേക്കാൾ പകരമായിട്ട് ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ് എന്നുള്ളൊരു കൺസിഡറേഷൻ മാത്രം മതി അല്ലെ. പലപ്പോഴും നമ്മുടെ കിച്ചണിൽ പല ജോലികളും നടക്കുമ്പോൾ അമ്മമാർ പറയും, വേണ്ട, സഹായിക്കണ്ട എന്ന് പറയും. അത് കേട്ട് അങ്ങോട്ട് പോകും. പക്ഷെ അങ്ങനെയല്ല, ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും, ഈവൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിൽ വരെ ആ ഒരു മാറ്റം വന്നു കഴിഞ്ഞു. ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ഫാമിലി.
0: ഈ അമ്മയെ സഹായിക്കുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് എന്റെ അമ്മയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പറയുമ്പോൾ കുറച്ച് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്, പക്ഷെ നമ്മളൊക്കെ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ട് വീടുകളിൽ പോകില്ല. അപ്പൊ അമ്മ എന്താണ് പറയാന്നറിയോ, നീ ഉപദ്രവം ചെയ്തില്ലെങ്കിലും അല്ല ഉപകാരം ചെയ്തു.

0: ഇല്ലെങ്കിലും
1: ഒന്ന് പോയി തരും,
0: ഉപദ്രവിക്കരുത്, കാരണം നമ്മൾ എന്ത് തൊട്ടാലും കൊളാവും.
1: കൊളാവണല്ല, അതെന്താന്ന് വെച്ചാൽ നമ്മുടെ പെർഫെക്ഷൻ കുറവാണ്. പക്ഷെ അമ്മമാർ ആ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കണം. പക്ഷെ നമുക്കൊരു സ്പേസ് തന്നിരുന്നെങ്കിൽ നമ്മൾ വളരെ നല്ല കുട്ടികളായി മാറിയനെ.
0: അതെ അതെ, അല്ലെ? അന്ന് സ്പേസ് കിട്ടിയിട്ടില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ഭയങ്കര ക്രാങ്കി ആയിരിക്കുമല്ലോ നമ്മുടെ ചെറുപ്പത്തിൽ കുട്ടികളെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ബോയ്സ്. അപ്പൊ നമ്മൾ എന്തെടുത്താലും ഒരു പാത്രം എടുത്താൽ വീഴുന്നു, അത് തട്ടിയ ചില്ലുള്ള ഒരു കുപ്പി വീഴുന്നു, പിന്നെ ഇത് നന്നാക്കാൻ വേണ്ടി നടക്കണം. ശാലിനി വേറെന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം
1: പറയാം. ഞാൻ എന്തോ ആലോചിച്ച് മറന്നുപോയി.
0: മറന്നുപോയി. ഏതായാലും അത് ഓർത്ത് നമുക്ക് തിരിച്ചു വരാം. പാട്ടുകൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ
1: മദേഴ്സ് ഡേ
0: സ്പെഷ്യൽ ആയിട്ട് ഇന്ന് നമ്മളൊന്നും ചെയ്യില്ല, നാളെ നമുക്ക് മദേഴ്സ് ഡേ സ്പെഷ്യൽ
1: പരിപാടികളുണ്ട്.
0: അതിലേക്കുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് നാളെ മദേഴ്സ് ഡേ ആവുന്നതെന്നൊക്കെയുള്ള ചെറിയ ചെറിയ
1: കുഞ്ഞു കുഞ്ഞു കഥകൾ നമ്മൾ പറയുന്നത്.
0: യെസ്, ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അബിയും,
1: ഞാൻ ശാലിനിയും,
0: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി എഫ് എം റെയിൻബോ
1: 107.5.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.

0: റെയിൻബോ എഫ് എം 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ആർ ജെ അഭി ആൻഡ് ആർ ജെ ശാലിനി.
1: യെസ്, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയെ ആദരിക്കുന്ന ദിവസം നാളെയാണെന്നുള്ളതാണ്.
0: മദേഴ്സ് ഡേ.
1: മദേഴ്സ് ഡേ യെസ്.
0: പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങള് ഒരു ഇൻവിസിബിൾ ലേബർ ആയിട്ട് മാറാറുണ്ട്. അത് അവരുടെ ഒരു ഡ്യൂട്ടി ആണ് എന്നുള്ളൊരു സൂപ്പർ വുമൺ പദവി നമ്മൾ അങ്ങോട്ട് കൊടുത്ത്,
1: അത് ടേക്കൺ ഫോർ ഗ്രാന്റഡ്, അല്ലെങ്കിൽ പലപ്പോഴും അതിനെ നമ്മൾ അഡ്രസ് ചെയ്യാറില്ല.
0: അഡ്രസ് ചെയ്യാറേ ഇല്ല അല്ലെ. ചില സമയത്ത് എന്റെ അമ്മ പറയാറുണ്ട്, അതായത് നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടാത്ത ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഹോം മേക്കറുടെ ആണ്. അപ്പോ അമ്മമാർക്ക് ചിലപ്പോ പല സമയത്തും അതൊരു വിഷമം ഉണ്ടാവും അല്ലെ. ഇപ്പൊ ചില സമയത്തെങ്കിലും ഒരു ദോശ ഒന്ന് കരിഞ്ഞു പോയാല്, ചപ്പാത്തി ഒന്ന് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് ഒച്ചപ്പാട് എടുക്കാറുണ്ട്.
1: നമ്മൾ കരിഞ്ഞ ഒരു ചപ്പാത്തിയെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ,
0: അപ്പോ ഞാൻ തിരിച്ച് ഞാനൊരു അമ്മയെ കഴിഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്തു, നമ്മള് അബ്ദുൽ കലാമിന്റെ സ്റ്റോറി എന്റെ മോന് പറഞ്ഞു കൊടുക്കും, അതായത് കരിഞ്ഞ ചപ്പാത്തിയുടെ കഥ. അപ്പോ ഒരു ദിവസം ചപ്പാത്തി നല്ല അസലായിട്ട് കരിഞ്ഞു പോയി. അപ്പോ ഞാനിങ്ങനെ മോന് കൊടുത്തപ്പോ എനിക്കാണെങ്കിൽ നല്ല ചീത്ത കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ചപ്പാത്തി നല്ല നന്നായി കരിഞ്ഞു പോയല്ലോ. അപ്പോ അവൻ പറയാണ്, എനിക്ക് കരിഞ്ഞ ചപ്പാത്തി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ അല്ലാത്ത സമയത്ത് ഒച്ചെടുക്കാരുന്ന അന്ന് എന്തോ പറഞ്ഞു, എനിക്ക് കരിഞ്ഞ ചപ്പാത്തി ഇഷ്ടമാണ് അമ്മേ. ആ ഒരു കഥ റിലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതായിരിക്കാം ചിലപ്പോ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമ്മമാർ ചെയ്യുന്ന പല കാര്യങ്ങളും എപ്പോഴും ആ ഒരു ഇൻവിസിബിൾ ലേബർ തന്നെയാണ്, നമ്മൾ ടേക്കൺ ഫോർ ഗ്രാന്റഡ് ആണ്.
1: അതെ, പലപ്പോഴും നമുക്ക് അറിയില്ല എന്തുമാത്രം അധ്വാനം വീട്ടിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ എന്ന നിലയ്ക്ക് എന്തുമാത്രം കാര്യങ്ങൾ എന്തുമാത്രം സഹിക്കണം എന്നുള്ളതൊക്കെ ഉള്ളത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നുണ്ടോ എന്നുള്ളതുണ്ട്. അത്തരം മറവികൾക്കൊക്കെ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഈ ദിവസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളുടെ അമ്മയെ നിങ്ങൾ പെട്ടെന്ന് മിസ് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോൺ കോളൊക്കെ ചെയ്തിട്ടല്ലേ അമ്മയെ വിളിച്ചൊന്ന്.
0: അതെ അതെ, ഒരു റീല് കണ്ട് കണ്ണ് നിറഞ്ഞുവെങ്കിൽ അല്ലേ.
1: അപ്പം നാളെ മദേഴ്സ് ഡേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ
0: അതെ, ആ ഒരു സർപ്രൈസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ആൾക്കാർ, അമ്മയ്ക്ക് വേണ്ടി ഗിഫ്റ്റുകൾ മാറ്റി വെച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ഒരു ഫോൺ കോൾ ആയിരിക്കാം, ചിലപ്പോൾ അമ്മയെ വിളിച്ചിട്ട് ചിലപ്പോൾ തിരക്കിന്റെ ഇടയിൽ ദിവസങ്ങളായിട്ടുണ്ടാവാം.
1: അതെ, അത് മാത്രമല്ല ഇപ്പം എല്ലാം കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് മദേഴ്സ് ഡേ പോലും പല സൈറ്റുകളിലൊക്കെ ഇപ്പൊ നമുക്ക് മദേഴ്സ് ഡേ സെയിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: മദേഴ്സ് ഡേ സെയിൽ വരുന്നുണ്ട്. ഈവൻ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ അവർക്കൊരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മദേഴ്സ് ഡേ ഗിഫ്റ്റുകൾ അവർ ഓഫർ ചെയ്യാറുണ്ട്. അപ്പോ എന്റെ ഹസ്ബൻഡ് ഒരിക്കലും അങ്ങനെ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്ത് അമ്മയ്ക്ക് ഒരു വാച്ച് കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു ഒരു ഇമോഷണൽ കണക്ട് കൂടിയാണല്ലോ.
1: അപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത്. അതായത് ഡൽഹിയിൽ ഒരു സ്ഥലത്ത് ഒരു കമ്പനിയിൽ ഇതുപോലെ തന്നെ പാരന്റ്സിന് വേണ്ടിയിട്ട്, അതായത് ആ കമ്പനിയിലെ സിഇഒ അവർ അനൗൺസ് ചെയ്തെന്താണ്,

0: കഴിഞ്ഞാൽ നമ്മൾ പല പേർക്സും കൊടുക്കുമല്ലോ കോർപ്പറേറ്റ് ലോകത്ത്. അതായത് നിങ്ങൾക്കിപ്പം യാത്ര ചെയ്യാൻ പേർക്സ് ഉണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പ്രൊക്യൂർ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരുപാട് ഈ റീഇൻവേഴ്സ്മെന്റ് പരിപാടികളുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു റീഇൻവേഴ്സ്മെന്റ് പരിപാടിയാണ് നിങ്ങളുടെ പേരൻസിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾ പേരൻസിനെയും കൊണ്ട് ഒരു ഔട്ടിങ് പോവുക, രണ്ടു ദിവസം എവിടെയെങ്കിലും പോവുക, അത് പോയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബില്ലായിട്ട് 10,000 rupees ക്ലെയിം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കമ്പനിയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അതെ, അത് മാത്രല്ല നമുക്കത് എന്തായാലും സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്ക് റീഇൻവെസ്റ്റ്മെന്റ് കിട്ടണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം. അപ്പൊ ആളുകൾ എന്തായാലും അതിന് താല്പര്യപ്പെടും. അപ്പൊ അതിന്റെ കമ്പനിയുടെ സിഇഒ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇങ്ങനെ ആകുവാൻ വേണ്ടിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത ആളുകളാണ് നിങ്ങളുടെ പേരന്റ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ എഫേർട്സിനൊക്കെ വാല്യൂ ചെയ്യേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് കമ്പനി അതൊരു പോളിസി ആയിട്ട് അങ്ങനെ ഒരു പരിപാടി
1: കൊണ്ടുവന്നിരിക്കുന്നത്.
0: പലർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യം കൂടിയാണല്ലേ.
1: തീർച്ചയായിട്ടും കാര്യം, അല്ലെങ്കിൽ ചില സമയത്ത് തിരക്കിന്റെ ഇടയിൽ അമ്മയും അച്ഛനുമായിട്ടുള്ള ഒരു സമയത്തിന് തന്നെ വാല്യൂ ചെയ്യാറില്ല കുട്ടികളായി കഴിയുമ്പോൾ, അവരുടെ കൂടെ പോകാനായിട്ടായിരിക്കും കൂടുതൽ. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യൂല.
0: അതെ അതെ, അപ്പൊ അതൊരു നല്ല ടച്ചിങ് ആയിട്ടുള്ള ഒരു ചെറിയ മൂവ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് ട്രാക്ക് ഇസ് വെയിറ്റിംഗ്. അപ്പൊ ആ പാട്ടിലേക്കും കൂടെ നമുക്ക് പോയിട്ട് വേറൊരു പാട്ടും കൂടെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇന്നത്തെ ഗെയിം പരിപാടികളിലേക്ക് കടക്കാനുണ്ട്. ആളുകൾ ചോദിച്ചു തുടങ്ങി.
1: അതെ അതെ, നമ്മൾ ആ ഗെയിം അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അബിയുടെ കയ്യിൽ എന്തോ ഒരു ഗമണ്ടൻ ഗെയിം.
0: ഗമണ്ടൻ അല്ല, ഇവിടെ നമ്മൾ പയറ്റി ജയിച്ചിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. വളരെ ഫ്രഷ് ആയിട്ടുള്ള ഐഡിയ ഒന്നുമല്ല. എന്തായാലും ആ ഗെയിമിലേക്കൊക്കെ നമുക്ക് കടക്കാം. ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്, ഐപിഎൽ ക്രിക്കറ്റ് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: യെസ് യെസ് യെസ്, ശരിക്കും സുന്ദരന്റെ വരവ് ഓർത്തിരിക്കുന്ന കാമുകി പെൺകുട്ടികളുടെ കൂടെ ഞങ്ങൾ കുറച്ചുപേരും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഇവിടെ ചായ കൊണ്ട് തരുന്നത് സുന്ദരൻ ചേട്ടനാണല്ലോ.
1: ഓ, അങ്ങനെ നമ്മുടെ സുന്ദരൻ ചേട്ടൻ.
0: യെസ്, അപ്പൊ സുന്ദരൻ ചേട്ടനും കൂടെ വെയിറ്റ്, സുന്ദരന്റെ വരവ് ഓർത്തിരിക്കുന്ന കുറച്ചുപേര് ആകാശവാണിയിലുണ്ട്.
1: കണ്ടില്ലെങ്കിൽ നമ്മൾ വിളിക്കും. സുന്ദരൻ ചേട്ടൻ എവിടെയാ?
0: സുന്ദരൻ ചേട്ടൻ എവിടെയാ? അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മാതൃദിനത്തെ കുറിച്ചാണ്. അപ്പം അങ്ങനെ അമ്മ മഴക്കാറിന്റെ കാര്യങ്ങളൊക്കെ നാളെ ഇനിയിപ്പം
1: മൊത്തം ശോകമായിരിക്കും. അത്രയും ദിവസത്തെ സ്റ്റാറ്റസുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നാളെ നമുക്ക് കാണാം ഫേസ്ബുക്ക് പോസ്റ്റുകളും ഇൻസ്റ്റാ

0: പോസ്റ്റുകളൊക്കെ കാണാനായിട്ട് പറ്റും.
1: യെസ്,
0: അതിന് മൊത്തം അമ്മയായിരിക്കും.
1: അമ്മയായിരിക്കും. അപ്പൊ ഞാനിപ്പം സുന്ദരൻ ചേട്ടന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു, സുന്ദരൻ ചേട്ടൻ എന്താണ് വരാത്ത, എന്താ വരാത്തെ. അപ്പൊ ചിലപ്പോൾ ബ്ലോക്കിൽ കുടുങ്ങിയതാണ്,
0: ആ വഴി കൂടെ നല്ല ബ്ലോക്ക്,
1: കാക്കനാടി കൂടെ ഒക്കെ വരേണ്ടതാണല്ലോ.
0: വരേണ്ടതാണ്. നല്ല ബ്ലോക്ക് കിട്ടിയിട്ട് ഞാൻ അവസാനം യൂബർ വിളിച്ചാൻ പോകുന്നു.
1: ആ ശരി. പക്ഷെ എന്നെക്കാളും മുന്നേ എത്തി
0: എത്തി എത്തി എത്തി ഞാൻ അബി ഒന്ന് വിളിച്ച് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അപ്പോഴേക്കും 4 മണിയായി കഴിഞ്ഞപ്പോ എനിക്ക് ബസ് കിട്ടാണ്ട് യൂബർ വിളിച്ചു പോകും.
1: പക്ഷേ ഇങ്ങനെ നിരന്തരമായിട്ട് ഈ പാലാരിവട്ടം കാക്കനാട് ഭാഗത്ത് കമ്മ്യൂട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ആശ്വാസ വാർത്തയുണ്ട്. എന്താണ് വാർത്ത എന്നറിയോ?
0: എന്താണത്
1: എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം മെട്രോയുടെ പിങ്ക് ലൈനിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ പാലാരിവട്ടത്തിന് നമ്മുടെ ഇവിടെ കാക്കനാട് ആയിട്ടാണ്. അപ്പൊ ആ ലൈനിൽ ഇപ്പൊ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ബാരിക്കേഡുകളൊക്കെ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റുകയാണ് എന്നുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്.
0: അതൊരു സന്തോഷ വാർത്തയാണ്.
1: അതൊരു നല്ല വാർത്ത. കാരണം എന്താ വെച്ചാൽ നമ്മൾ
0: ബ്ലോക്കിന്റെ ഒരു കാഠിന്യം കുറച്ച്
1: കുറയ്ക്കാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് നമ്മുടെ ആ പാലാരിവട്ടം തൊട്ട് ഈ പടമുകൾ വഴക്കാല ഈ ഭാഗത്തൊക്കെ ചെറിയ സ്ഥലം മാത്രമേ ഉള്ളൂ റോഡ്. അപ്പൊ നമ്മൾ ബാരിക്കേഡും കൂടെ കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബസ്സൊക്കെ പോവുകയാണെങ്കിൽ
0: ഒരുപാട്
1: നേരം അവിടെ നിൽക്കണം.
0: ഒരുപാട് നേരം ഈവൻ രാത്രിയിൽ വരെ നമുക്ക് ആ ബ്ലോക്ക്
1: അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ആ ബാരിക്കേഡുകളൊക്കെ മാറ്റിയിട്ട് മീഡിയൻസ് ഒക്കെ വരികയാണ്. അപ്പൊ കുറച്ചുകൂടെ വിരുത്ത് നമുക്ക് റോഡിൽ കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷ.
0: തടസ്സം
1: കുറച്ചൊക്കെ മാറും. അപ്പൊ പലപ്പോഴും അതെ, അത് പക്ഷേ അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മൾ സന്തോഷിക്കേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, പാലാരിവട്ടം ഭാഗത്തുള്ള ബാരിക്കേഡുകൾ ഇപ്പൊ തൽക്കാലം എടുത്ത് മാറ്റുന്നില്ല. വൈന്ന് വെച്ചാൽ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, വയ്യെന്നൊക്കെ വയ്യല്ല, വയ്യ
0: വയ്യ ബ്ലോക്കിൽ കിടക്കാൻ വയ്യ,
1: ബ്ലോക്കിൽ കിടക്കാൻ വയ്യ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ പ്രത്യേകിച്ച് പാലാരിവട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ബോട്ടലിനേക്കാണ്. നമ്മൾ ഈ പാലാരിവട്ടം ബൈപ്പാസിന്റെ ഭാഗത്തു നിന്ന് ആളുകൾ വരുന്നു, അതുപോലെ നമ്മുടെ ചങ്ങമ്പുഴ പാർക്കിന്റെ അവിടെ നിന്ന് ആളുകൾ വരുന്നു. അത് എല്ലാവരും കൂടെ ചേർന്ന്
0: അവിടെ
1: കൂട്ടിമുട്ടാണ്. ആ കൂട്ടിമുട്ടിനടുത്താണ് ഈ ബാരിക്കേഡുകളൊക്കെ വെച്ചിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ആൾക്കാർക്ക് യു എടുക്കും
0: വേണം.
1: അപ്പൊ യു എടുക്കുന്ന ആൾക്കാർ ബാരിക്കേഡിന് ആൾക്കാർ കലൂരിന് പോകാൻ ആൾക്കാർ.
0: അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഞാനൊന്ന് തപ്പിയും തടഞ്ഞൊക്കെ ഞാനൊന്ന് യു എടുക്കാൻ കഷ്ടപ്പെട്ടതാ.
1: അപ്പൊ അവിടെ വലിയ പ്രയാസമാണ്.
0: അതുകൊണ്ട് ഞാൻ സന്തോഷിച്ചതായിരുന്നു അഭി പറഞ്ഞപ്പോ.
1: ഓ, അവിടെ എടുത്തു മാറ്റുന്നല്ലേ?
0: എടുത്തു മാറ്റുന്നു.
1: വരുന്ന വാർത്തകൾ അനുസരിച്ച് അവിടെ എടുത്ത് ഇപ്പോഴും എടുത്തു മാറ്റില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി എടുത്തു മാറ്റിയാൽ
0: വരും ദിവസങ്ങളിൽ മാറുമായിരിക്കും.
1: മാറുമായിരിക്കും. പിന്നെ എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് സംഭവിക്കാൻ കുറച്ചൊക്കെ നമ്മൾ സഹിച്ചാലേ പറ്റുള്ളൂ.
0: നമ്മുടെ
1: ഒന്ന് ഓർത്ത് നോക്കുക, നമ്മുടെ 2013-14 ആ കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഈ കൊച്ചി മെട്രോയുടെ
0: പണി നടക്കുന്ന സമയത്ത്
1: നമ്മൾ എന്തോരം അനുഭവിച്ചിരുന്നു.
0: അതെ അതെ. ആ ബ്ലോക്കിൽ കിടക്കുമ്പോ അപ്പൊ ആ സമയത്ത് പ്രൊമോസ് ഒക്കെ നല്ല രസമായിരുന്നു. ഇനി കുറച്ച് നാള് കൂടെ അല്ലേ ഉള്ളൂ, ബ്ലോക്കൊക്കെ ഇപ്പൊ തീരില്ലേ. അപ്പൊ അതൊരു പ്രതീക്ഷയുടെ അഡ്വർടൈസ്മെന്റുകളായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ മെട്രോ വന്നു കഴിഞ്ഞാല് ഓർക്കുന്നുണ്ടോ അത്?
1: ഏറ്റവും കൂടുതൽ ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും നമ്മൾ മെട്രോയിൽ പോകുന്ന സമയത്ത് എന്റെ ഒരു ബൈക്കിലാണ് നമ്മൾ പലപ്പോഴും ഇതിന്റെ താഴെ കൂടെ പോവാ. അപ്പൊ രാത്രി ഒരു 11 മണി 12 മണിക്കൊക്കെ പണി നടക്കുന്ന സമയത്ത് ഇവര് സിമന്റ് ചെയ്യുമല്ലോ മുകളില്. അപ്പൊ നമ്മുടെ സിമന്റ് ചെയ്യുന്നതിലൊക്കെ ലീക്ക് ചെയ്തിട്ട് നമ്മൾ ബൈക്ക് പോകുന്നവരുടെ തലയുടെ മുകളിലൊക്കെ ആവും. അന്ന് ഹെൽമെറ്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഹെൽമെറ്റിന്റെ മുകളിലൊക്കെ സിമന്റ് ഉണ്ടാവും. ഒരു മെട്രോ ഓർമ്മയ്ക്ക് അങ്ങനെ ഹെൽമെറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഷർട്ടിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ സിമന്റ് വീണ്ടും മേലെ നിന്നൊക്കെ ലീക്ക് ചെയ്യുന്നൊക്കെ സിമന്റ്. അപ്പൊ നമ്മൾ ഇപ്പോഴും ആലുവയിൽ നിന്ന് നമ്മൾ തൃപ്പൂണിത്തുറക്കൊക്കെ പോകുമ്പോൾ അതൊക്കെ ഓർമ്മ വരും. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ ഗെയിമിലേക്ക് കടന്നാലോ. യെസ്. അപ്പൊ ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത എന്താണെന്ന് ശാലിനിക്ക് പറയാവുന്നതാണ്. ശാലിനി ഓൾറെഡി ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത ഞാൻ പറയാം. അതായത് നമ്മുടെ ഇതിലൊരു പാട്ടുണ്ട്. ഈ പാട്ടെന്ന് പറയുന്നത് ലയൺ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അഫ്സലും ജോത്സനയും പാടിയിട്ടുള്ള ഒരു പാട്ടാണ്.
0: അതല്ല ചോദ്യം.
1: ആ പാട്ടിന്റെ വോക്കൽ ട്രാക്കിന് താഴെയായിട്ട് വേറൊരു സിനിമയുടെ പാട്ടായിരിക്കും. ഓക്കെ. വേറൊരു സിനിമയുടെ ബീജവും വേറൊരു സിനിമയിലെ പാട്ടും കൂടെ ചേർത്തിട്ട് പുതിയൊരു പാട്ടായിട്ട് പ്രസന്റ് ചെയ്യും.
0: മറ്റൊരു റസൂൽ പൂക്കുട്ടി ഇവിടെ ജനിക്കുന്നു.
1: മിക്കവാറും ഇവിടെ തന്നെ മരിക്കും. അപ്പൊ ഈ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അതായത് താഴെ കൂടെ പോകുന്ന പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗെയിം അല്ലേ?
0: വളരെ സിമ്പിൾ ആണ്.
1: അപ്പൊ ആദ്യത്തെ ട്രാക്ക് നമുക്ക് കൊടുത്താലോ?
0: കൊടുക്കാം.

0: പാട്ട് കിട്ടിയോ?
1: പാട്ട്
0: ഏകദേശം കിട്ടി. അപ്പൊ ഇതില് ഫസ്റ്റ് ട്രാക്ക് എന്ന് പറയുന്നത് മേൾ കൂടെ പോകുന്ന വോക്കൽ ട്രാക്ക് എന്ന് പറയുന്നത്
1: ലൈനിലെ
0: പാട്ടാണ്. പക്ഷെ താഴെ കൂടെ വേറൊരു സിനിമയുടെ ബീജമാണ്, വേറൊരു പാട്ടിന്റെ ബീജമാണ് പൊക്കോണ്ടിരുന്നത്. അപ്പൊ അത് ഏതാണെന്ന് അറിയുമെങ്കിൽ
1: വേഗം വിളിക്കാം.
0: യെസ്, വിളിക്കേണ്ട നമ്പർ ഞാൻ പറയണോ?
1: പറഞ്ഞോളൂ.
0: 0484-24-28-101 നമ്പർ ഒരിക്കൽ കൂടി.
1: 0484-24-28-101
0: അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം വാട്സാപ്പിൽ അയക്കണമെങ്കിൽ വാട്സാപ്പിൽ അയക്കേണ്ട നമ്പർ കൂടെ പറയാം.

0: പറയാം
1: 8547341075.
0: ഇനി വിളിക്കുവാനും വാട്സ്ആപ്പ് ചെയ്യാനും ഭയങ്കര മടിയുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ എഫ് പി പേജിൽ ഇന്നത്തെ പ്രോഗ്രാമിന്റെ പോസ്റ്റർ ഉണ്ട്, അതിന് കീഴെ വന്നിട്ട് കമന്റ് ചെയ്താൽ ആ ആൻസറുകളും പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാ ഐഡി ഒന്ന് പറഞ്ഞു കൊടുക്കൂ ശാലിനി.
1: നമ്മുടെ ഇൻസ്റ്റാ ഐഡി എന്ന് പറയുന്നത് FM Rainbow Kochi 107.5. ഇനി നമ്മുടെ എഫ് ബി ഐഡിയും കൂടെ ഒന്ന് പറയാം, ആകാശവാണി കൊച്ചി FM Rainbow 107.5. അപ്പോ മെസ്സേജ് അയക്കാനായിട്ട് വിളിക്കാനായിട്ടൊക്കെ മടിയുള്ളവർ അതിന്റെ തൊട്ട് താഴെ വന്നൊന്ന് കമന്റ് ചെയ്താൽ മതി.
0: വേണമെങ്കിൽ പാട്ട് ഒരിക്കൽ കൂടി വേണമെങ്കിൽ പ്ലേ ചെയ്ത് കൊടുക്കാം.
1: അതെ അതെ.

0: യെസ് ഒരുപാട് പേർക്ക് ഇപ്പൊ ആൻസേഴ്സ് കിട്ടിയിട്ടുണ്ടാവും. കിട്ടിയവരൊക്കെ ഇപ്പൊ തന്നെ വിളിക്കാം. നമ്പർ ഒരിക്കൽ കൂടി 0484242810 രണ്ട് പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ
1: കറക്റ്റ് ആൻസർ ആയിട്ട് എത്രയും വേഗം കൂടി വിളിച്ചോളൂ. നമ്മുടെ കൂടെ കോളേഴ്സ് ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ തന്നെ നമ്മുടെ ഫോൺ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
0: യെസ്, കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: ഓൺ ദ ഗോ ട്രൈ ടൈം മ്യൂസിക്കിൽ 5 മണി കഴിഞ്ഞാൽ 46 മിനിറ്റ് കഴിഞ്ഞപ്പോഴും കൂടിയുള്ളത് ആർജെ അബിയും ആർജെ ശാലിനിയുമാണ്.
1: യെസ്.
0: അപ്പോ ഇപ്പോ നമ്മുടെ കൊച്ചിക്ക് സന്തോഷിക്കാനായിട്ട് ഒരു കാര്യമുണ്ട്.
1: കൊച്ചിക്ക് സന്തോഷിക്കുവാനുള്ള 1000 കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണ്?
0: അതായത് അബി പറയുള്ളൂ.
1: ഞാൻ പറയാലേ, നിങ്ങളല്ലേ വലിയ സി ഐ ഡി എന്നല്ലേ. അതായത് ഇപ്പം വളരെ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു പഠനത്തിൽ പറയുകയാണ്, കൊച്ചി വൺ ഓഫ് ദി മോസ്റ്റ് എന്താ പറയാ സോട്ട് ആഫ്റ്റർ ട്രാവൽ ഡെസ്റ്റിനേഷൻ ആണ് എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതായത് ഗ്ലോബൽ ലെവലിൽ ഏറ്റവും കൂടുതൽ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ടോപ്പ് 10 മോസ്റ്റ് സെർച്ച്ഡ് ഇന്ത്യൻ ഡെസ്റ്റിനേഷൻസിൽ ഒന്നാണ് കൊച്ചി എന്നാണ് പറയപ്പെടുന്നത്.
0: 9th പൊസിഷനിൽ നമ്മളിപ്പോ 6th പൊസിഷൻ.

0: പൊസിഷനിലേക്ക്
1: എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷമുള്ള
0: കാര്യം. അതുമാത്രമല്ല, കൊച്ചിയെ അന്വേഷിച്ച ആളുകൾ സെർച്ച് ചെയ്യുന്നതിൽ ഒരു ഇയർ ഓൺ ഇയർ ഇൻക്രീസ് എന്ന് പറയുന്നത് 30-40% ആളുകൾ കൂടുതൽ കൊച്ചി അന്വേഷിക്കുന്നുണ്ട് ആസ് എ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്.
1: അതാണ് ഈ കൊച്ചിയിൽ കിടന്നിട്ട് നമ്മളിതൊന്നും
0: അറിയുന്നില്ല. ശാലിനിക്ക് കൊച്ചിയിൽ പോകാൻ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ?
1: എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ബ്യൂട്ടിഫുൾ സ്പോട്ട് ഉണ്ട്.
0: കാ വെച്ച് കൊടുക്കുന്ന സ്ഥലമാണോ?
1: അല്ല, നെടുങ്ങാട്. ഭയങ്കര ബ്യൂട്ടിഫുൾ സ്പോട്ടാ. നമുക്കിങ്ങനെ വളരെ പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ഈവനിങ് ഒക്കെ നല്ല രസമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. കാര്യം കൂടുതല് ബഹളങ്ങളോ ഒന്നുമില്ല. ആ കായലിന്റെ അരികിൽ പോയിരിക്കാനായിട്ട് നല്ല രസമായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാത്തനാട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പറവൂര്. അതും നല്ല രസമാണ്.
0: അധികം എക്സ്പ്ലോർഡ് അല്ലാത്ത സ്ഥലമാണെന്ന് തോന്നിയിട്ടുണ്ടോ ശാലിനിക്ക്?
1: അധികം എക്സ്പ്ലോർഡ് അല്ല, പക്ഷെ ഇപ്പോ യൂട്യൂബേഴ്സും കുറെ ട്രാവൽ വ്ളോഗേഴ്സ് ഒക്കെ വന്നിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
0: ശരി, അപ്പൊ ഞാൻ ഈ നേരത്തെ പഠനത്തെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഏഷ്യ പസഫിക് രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള ഡിമാൻഡുകൾ, അവിടെ സോഴ്സ് മാർക്കറ്റ് ആയിട്ട് വന്നുകൊണ്ടുള്ള ഡിമാൻഡ് വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കൺട്രീസ് ഇൻക്ലൂഡിംഗ് ഓസ്ട്രേലിയ, ജപ്പാൻ, ന്യൂസിലാൻഡ്, സിംഗപ്പൂർ, തായ്ലൻഡ്, ആ രാജ്യങ്ങളിലെല്ലാം തന്നെയും കൂടുതൽ ആളുകൾ കൊച്ചിയെ അന്വേഷിച്ച് സെർച്ച് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്.
1: കൊച്ചി പഴയ കൊച്ചിയല്ല.
0: അപ്പോൾ അങ്ങനെ, അപ്പൊ അതൊക്കെയാണ് കൊച്ചിക്ക് സന്തോഷിക്കാനുള്ള വിശേഷം.
1: നമുക്ക് സന്തോഷിക്കാനുള്ള വിശേഷങ്ങൾ.
0: നമുക്ക് സന്തോഷിക്കാനുള്ള വിശേഷം എന്ന് പറയുന്ന നേരത്തെ ഒരു ഗെയിം ആയിരുന്നു.
1: സന്തോഷിക്കാനുള്ള
0: വിഷയമാണ്. യെസ് നമുക്ക്
1: നമ്മളൊരു ഗെയിം കൊണ്ടുവന്നുണ്ടായിരുന്നു.
0: ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്തിരുന്നു. അത് ബിജിഎം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. ആ പാട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്യാം.

0: ഒക്കെ കോൾ അതിന്റെ ഇടയിൽ വന്നിരുന്നു, പക്ഷെ ഒന്ന്
1: ഡ്രോപ്പ് ആയി പോയിണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് ഈ പാട്ടിലെ ബീജം ഏത് സിനിമയിലെ പാട്ടാണ്, ഏത് പാട്ടാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാന്നുള്ളതാണ്. അത് അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക 0484248101. യെസ്, നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, കണക്ട് ചെയ്ത് നോക്കട്ടെ. ഹലോ.
2: ഹലോ,
0: നമസ്കാരം. ആരാണ്?
2: നമസ്കാരം നമസ്കാരം, ഞാൻ ആ ചോദ്യം കിട്ടി വിളിച്ചാണ്. അത് ബിഗ് ബി സിനിമയിലെ മുത്തുമഴ കൊഞ്ചൽ പോലെയുടെ ബീറ്റ് ആണോ കേട്ടത്? എനിക്ക് തോന്നി അങ്ങനെ.
1: യെസ്, മുത്തുമഴ കൊഞ്ചൽ അല്ല, ആൻസർ കറക്റ്റ് അല്ല, പക്ഷെ പേര് പറയാമോ കോളർ?
2: എന്റെ പേര് ആകാശ് രാജ്.
1: ആകാശ് രാജ്, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: ആലപ്പുഴ.
1: ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ, എന്ത് ചെയ്യുന്നു ആകാശ് രാജ്?
2: ഇപ്പൊ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ.
1: ഡിഗ്രി ഫസ്റ്റ് ഇയർ.
0: ഏതാ മെയിൻ?
2: എന്തോ
0: ഏതാ മെയിൻ സബ്ജക്ട് എടുത്തിരിക്കണേ?
2: ഞാൻ BHM.
0: BHM. ഓ ഗ്രേറ്റ്.
1: ശരി, അപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഒരു ടീച്ചറാണ്, അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളൊക്കെ. അപ്പൊ മുത്തുമഴ കൊഞ്ചൽ എന്നുള്ളത് കറക്റ്റ് ആൻസർ അല്ല, വേറൊരു പാട്ടിന്റേതാണ് ആ ബീജം എന്ന് പറയുന്നത്. പക്ഷെ കറക്റ്റ് ആൻസർ ഞാൻ പറയുമ്പോൾ ആകാശ് രാജിന്റെ ഒരു സംശയം, ഓ അതായിരുന്നല്ലേ ഇതെന്ന് വിചാരിക്കും. അത് ശരി.
2: എന്താണെങ്കിലും
1: പറഞ്ഞോളൂ, പാട്ട് ഏതാണെന്ന് പറഞ്ഞോളൂ. നമ്മൾ രണ്ടു മൂന്ന് പാട്ട് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം, ഓൾറെഡി ലിസ്റ്റിംഗിന് വെച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ, പാട്ട് പറഞ്ഞോളൂ.
2: മല്ലൂസിങ്ങിലെ കാക്കാമലയിലെ
1: കാക്കാമലയിൽ എന്നുള്ള പാട്ടല്ലേ? ആ, നമ്മുടെ ചാക്കോച്ചനൊക്കെ തകർത്ത് ഡാൻസ് അടിച്ച പാട്ട്. വീട്ടിലാരൊക്കെ ഉണ്ട് ആകാശ്?
2: വീട്ടിൽ ഞാൻ, അച്ഛൻ, അമ്മ, ഫാമിലി.
1: ഓക്കെ,
0: ആകാശ് ഒറ്റ മോനാണ് അല്ലേ?
2: അതെ, ഒറ്റ മോനാണ്.
0: അപ്പൊ നാളെ മദേഴ്സ് ഡേ ആണ്, അമ്മ ഞെട്ടിക്കാൻ വല്ല പരിപാടി ഉണ്ടോ ആകാശ്? അതിപ്പോ എങ്ങനെ പറയൂ അല്ലേ? ആ ചിരിന്ന് മനസ്സിലായി.
2: എന്തായാലും
1: അയ്യോ കട്ടായി പോയല്ലോ.
2: ഉത്തരം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു.
1: ഉത്തരം പറയാനായിട്ട് ഞാനും വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലും ഒരു കറക്റ്റ് ആൻസർ പറയുമെന്ന് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ആകാശ്, തുടർന്നും വിളിക്കുക. ഓക്കെ
0: ഓക്കെ ആകാശ്, ബൈ.
1: യെസ്, ആലപ്പുഴയിൽ നിന്ന് ആകാശാണ് വിളിച്ചത്. മുത്തുമഴ കൊഞ്ചലാണോ എന്നുള്ളതാണ് ആ
0: ചോദ്യം. സംശയം
1: ഇല്ലാതില്ല. ഇപ്പോഴെനിക്ക് കേൾക്കുമ്പോഴും അതായിരുന്നു. ഏതായാലും അതല്ല, വേറൊരു പാട്ടാണ്.
0: കാര്യം ഇത് ആൻസർ പറഞ്ഞു ആകാശ് ഓ ഇതായിരുന്നു എന്ന് പറഞ്ഞോളൂ.
1: അതെ. അപ്പം ഇനി കേൾക്കുന്ന ശ്രോതാക്കൾക്കും അല്ലെ കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ വിളിക്കാവുന്ന

0: യെസ്, അത് പറഞ്ഞു കേട്ടപ്പോ തന്നെ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്. കണക്ട് ചെയ്ത് നോക്കിയാലോ.
1: കണക്ട് ചെയ്യാം.
0: കണക്ട് ചെയ്യാൻ പോയപ്പോഴേക്കും ആ കോള് ഡ്രോപ്പായി പോയി. യെസ്, വീണ്ടും വിളിക്കുന്നുണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം.
1: ഹലോ
0: ഹലോ, ആരോ റേഡിയോ റേഡിയോയുടെ വളരെ അടുത്ത് നിന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ റേഡിയോയുടെ അടുത്ത് നിന്ന് ഒന്നുകൂടെ ഒന്ന് മാറി നിൽക്കാമോ?
1: നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ആ യന്ത്രം.
0: യെസ്, ഏതായാലും നമുക്ക് രണ്ട് പാട്ടും കൂടെ കേട്ട് തിരിച്ചു വരാം. അപ്പോഴേക്ക് കറക്റ്റ് ആൻസർ അറിയുന്നവർക്ക് അല്ലേ
1: വേഗം വിളിക്കാം.
0: നമ്പർ ശാലിനി പറയാൻ പോയതായിരുന്നു നേരത്തെ.
1: നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 0484242810 ആണ്. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗം നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചോളൂ. 9446411888 ആണ്. ദാ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം.
0: ഹലോ ഹലോ
1: ഹലോ,
0: കേൾക്കാമോ? യെസ്, ആരാണ് സംസാരിക്കുന്നത്?
1: ആദ്യം ഒന്ന് പരിചയപ്പെടുത്തൂ, ഇത് ആരാണത്?
2: ഹലോ, ഞാൻ താമരശ്ശേരി നിന്നാണ്.
1: മനുവാണ്. മനു എന്താ ചെയ്യണേ?
2: ഹലോ.
1: ആ മനു എന്താ ചെയ്യണേ? പഠിക്കുകയാണോ, ജോലി ചെയ്യാണോ?
2: ഇല്ലില്ല, ഞാൻ വർക്ക് ചെയ്യാ.
1: ആഹാ, ആരൊക്കെ ഉണ്ട് വീട്ടില് മനുവിന്റെ?
2: അച്ഛനമ്മ അനിയത്തി.
0: നമ്മുടെ റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്?
2: ഹലോ,
0: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? ഒരു ചെറിയ നോയ്സ് ഉണ്ടായിരുന്നു. ആ അപ്പോൾ കറക്റ്റ് ആൻസർ അറിയാമോ ചോദ്യത്തിന്റെ? പറഞ്ഞോളൂ.
1: കറക്റ്റ് ആൻസർ
0: ആണ്.
1: ഒരു
0: സംശയം ഉള്ളത് പോലെ
1: കറക്റ്റ് ആൻസർ ആണ് മനു. ഒരു സന്തോഷമില്ലല്ലോ സൗണ്ടില്. അപ്പൊ മനു വീണ്ടും വിളിക്കാം കേട്ടോ. വീണ്ടും ഗെയിംസ് ഒക്കെ കേക്ക, വീണ്ടും വിളിക്കാം.
0: അന്വേഷിച്ചോളൂ. വർക്ക് ചെയ്യണടുത്ത് ആളുകളുടെ പേര് പറയണോ?
2: കാവേരി.
0: ആളുകളുടെ സുഹൃത്തുക്കളുടെ പേര് പറയണോ?
2: ഹലോ
0: ഹലോ,
1: മനുവിന്റെ ഫ്രണ്ട്സിന്റെ പേര് പറഞ്ഞോളൂ.
0: യെസ്, അപ്പൊ അഖിലിനും ശരത്തും അങ്ങനെ മനുവിന്റെ എല്ലാ സുഹൃത്തുക്കളെയും നമ്മൾ അന്വേഷിച്ചതായിട്ട് ദേ ഓൺ എയറിൽ പറയാണ്. കറക്റ്റ് ആൻസർ പറഞ്ഞതിന് കൺഗ്രാജുലേഷൻസ്. വീണ്ടും വിളിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ മനു, ബൈ. അങ്ങനെ നമ്മുടെ മനു കറക്റ്റ് ആൻസർ.
0: നമ്മുടെ മനു,
1: നമ്മുടെ മനു
0: അറിയില്ലേ, നമ്മുടെ മനു. യെസ്, അപ്പൊ മനു കറക്റ്റ് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. കറുപ്പിനഴുക എന്ന് പറയുന്ന സ്വപ്നക്കൂടം എന്ന ചിത്രത്തിലെ
1: മനസ്സിലായിട്ടുണ്ട്.
0: യെസ്, അപ്പൊ അങ്ങനെ ഇന്ന് ഒരുപാട് ഗെയിമുകൾ, ഇതേപോലത്തെ ഗെയിമുകൾ, സെയിം ഗെയിം തന്നെ, ഇനിയും വേറെയും കുറച്ച് ട്രാക്കുകളും കൂടിയുണ്ട്. അപ്പൊ ആ ഗെയിമുകളിലേക്കൊക്കെ നമുക്ക് കടക്കണം
1: കടക്കണം. അപ്പൊ കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി FM 107.5
0: മ്യൂസിക്കലി യോസ്.

0: യെസ്, ആലപ്പുഴയിൽ നിന്നും ആകാശ് രാജ് ആവശ്യപ്പെട്ട ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്.
1: അതെ, കക്കാമലയിലെ വേണമെന്നിങ്ങനെ സ്പെഷ്യൽ ആയിട്ട് ആവശ്യപ്പെട്ടു.
0: യെസ്, അവൻ നേരത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഗെയിമിലെ, ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിട്ട് പറഞ്ഞത് മനുവാണ്.
1: മനുവാണ് ആകാശിനെ ഒന്ന് ചെറുതായിട്ട് തെറ്റിപ്പോയി.
0: യെസ്, അപ്പൊ ആകാശ് ഈ കറക്റ്റ് പാട്ട്, ആകാശ് രാജ്,
1: ആകാശ് രാജ്
0: അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഈ പാട്ട് വെച്ചത്. അപ്പോൾ അങ്ങനെ ഇനി എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയാനുള്ളത് ശാലിനി എന്റെ കൂട്ടുകാരി?
1: വിശേഷങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ അഖില കേരള റേഡിയോ നാടകോത്സവം നടക്കുകയാണ്. അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവാം. ആകാശവാണി കേരള നിലയങ്ങള് എല്ലാവരും കൂടെ സംയുക്തമായി സംഘടിപ്പിക്കുന്ന അഖില കേരള റേഡിയോ നാടകോത്സവം 2026 May 10 to 18 വരെയാണ് നടക്കുന്നത്. അപ്പോ 9 ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന ഈ ഒരു വിരുന്നില്
0: നമ്മുടെ കൊച്ചി ആകാശവാണി നിലയവും പങ്കുചേരുന്നുണ്ട്. അതിന്റെ ഒരു സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ
1: വരുന്നു.
0: യെസ്, ആ നാടകത്തിലെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നു. ഈ റേഡിയോ നാടകങ്ങൾ എന്നൊക്കെ പറയുന്നതിന് ഒരു വലിയ ഗൃഹാതുരത നമുക്ക് കൊണ്ടുതരുന്നതാണല്ലേ.
1: അതായത് നമ്മള് ആ ഒരു ചെറുപ്പകാലത്തും തൊട്ട് ഈ ഒരു റേഡിയോ നാടകങ്ങളുടെ പ്രസക്തി വളരെ പ്രാധാന്യമുള്ളതാണ്.
0: യെസ്, അപ്പൊ അതിൽ പ്രധാന നടനായിട്ട് ലാലേട്ടൻ അല്ലെ, നായക കഥാപാത്രമായിട്ട് ലാലേട്ടൻ ശബ്ദം കൊടുത്തുകൊണ്ട് ആ റേഡിയോ നാടകത്തിൽ ലാലേട്ടൻ നിറഞ്ഞെത്തുന്നു. കടങ്കഥയിലെ വിരുന്നുകാരൻ എന്നാണ് നാടകത്തിന്റെ പേര്. നമ്മുടെ 102 അല്ലെ, 102.3 നമ്മുടെ പ്രൈമറി സ്റ്റേഷനിൽ ഇത് May 17 ഞായറാഴ്ച രാത്രി 9:30 നമ്മളിത് സംപ്രേഷണം ചെയ്യുന്നത്. അതിന്റെ പുനഃപ്രക്ഷേപണം May 18 തിങ്കളാഴ്ച 1 PM.
1: ശരിക്കും ലാലേട്ടന് ആ ഒരു തിരിച്ചുപോക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് പറയാലോ. അദ്ദേഹത്തിന്റെ തട്ടകത്തിലേക്ക് അദ്ദേഹം തുടങ്ങി വെച്ച കാര്യങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് തിരിച്ച്.
0: യെസ്, അപ്പൊ ഇതിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് മുഹമ്മദ് റോഷനാണ്. സംവിധാനം MV ശശികുമാർ, NS ജയമോഹൻ. പശ്ചാത്തല സംഗീതം ഒരുക്കിയിരിക്കുന്നത് കൈലാസ് മേനോനാണ്. അപ്പോൾ ഗംഭീരമായിട്ടുള്ളൊരു നാടകമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ.
1: അപ്പോൾ
0: അത് എല്ലാവരിലേക്കും അല്ലെ, എല്ലാവരും ആ ഒരു സമയം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ നാടകം കേൾക്കുവാനായിട്ട്.
1: അതെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിക്കും നമ്മുടെ ആ ഒരു ശ്രദ്ധയും ഒക്കെ നന്നായി കൂടുന്നതുകൊണ്ട് ഈ റേഡിയോ നാടകങ്ങൾ കേൾക്കുന്ന ഒരു സമയത്ത് അയ്യോ ഇത് ലാലേട്ടന്റെ സൗണ്ട് അല്ലേ എന്ന് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ ഒരു

0: സന്തോഷം.
1: ഇതിന്റെ ഒരു ക്യൂരിയോസിറ്റി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ സംവിധാനം ചെയ്തിട്ടുള്ള ജയമോൻ സാർ, അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി ഇതുപോലെ ഈ ഒരു റേഡിയോ നാടകമാണെങ്കിലും ആ നാടകത്തിന്റെ കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ വളരെ എന്താ പറയാ ആത്മാർത്ഥമായിട്ട് അദ്ദേഹം കഥാപാത്രം എന്താണ് ആ നേരത്തെ എന്താണ് സംസാരിക്കുക, ഒരു റേഡിയോ നാടകത്തിന്റെ ശബ്ദം കൊടുക്കുന്ന സമയത്തും കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും മൈന്യൂട്ടായിട്ട് ചോദിച്ച് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനത്
0: കേൾക്കാൻ വേണ്ടി. വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്.
1: യെസ്. അപ്പൊ മറക്കണ്ട, ഞായറാഴ്ച രാത്രി 9:30 മെയ് 17 അല്ലേ?
0: അതെ, മെയ് 17 നമുക്കത് ഒന്നിച്ച് കേൾക്കാം.
1: അപ്പം നമ്മുടെ അടുത്ത ഗെയിമിലേക്ക് കടന്നാലോ ശാലിനി.
0: അടുത്ത ഗെയിമിലേക്ക് നമുക്ക് കടക്കാം.
1: യെസ്.
0: അഭി ഇങ്ങനെ ഗടാഗടിയൻ ചോദ്യങ്ങളുമായി എത്തിയിരിക്കുകയാണ്.
1: ചോദ്യത്തിന്റെ പ്രത്യേകത ഇതാണ്, ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടാവും, ആ പാട്ടിന്റെ താഴെ കൂടെ പോകുന്ന ബീജം അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് വേറൊരു പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരിക്കും, പക്ഷെ അതിങ്ങനെ സിംഗിളായിരിക്കും ഇരിക്കുന്നുണ്ടാവും, ആ പാട്ട് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ
0: പറ്റും.
1: നേരത്തെ നമ്മൾ പ്ലേ ചെയ്തിരുന്നു ചിരിമണി മുല്ല തന്നെയാണ് ഇപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന വോക്കൽ ട്രാക്ക്.
0: വോക്കൽ ട്രാക്ക് നേരത്തെ പാട്ട്.
1: യെസ്. നേരത്തെ കറുപ്പിനടുക്കാണ്, ഇപ്പം മറ്റൊരു പാട്ടായിരിക്കും.
0: മറ്റൊരു പാട്ട്.

0: കിട്ടി.
1: ചുരിമണിമുല്ലയുടെ പിറകിലെ പാട്ട്,
0: ആ പാട്ട് ഏതാണ് അല്ലെ, ആ ബീജം ഏത് പാട്ടിലേതാണ് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ
1: വേഗം വിളിച്ചോളാം.
0: യെസ്, വിളിക്കേണ്ട നമ്പർ 0484242801. നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 0484242801.
1: ഇനി വിളിക്കാനായിട്ട് മടിയാണോ, ട്രാവൽ ചെയ്യാനോ എന്നൊക്കെയാണെങ്കിൽ എത്രയും വേഗം മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് 9446411888 ആണ് നമ്മുടെ നമ്പർ കേട്ടോ.
0: യെസ്, അപ്പൊ കറക്റ്റ് ആൻസേഴ്സ് കേൾക്കുവാനായിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5 എ മഞ്ജ

0: ഗോ ട്രൈ ടൈം മ്യൂസിക്കിൽ 6 മണി കഴിഞ്ഞ് 20 മിനിറ്റും 21 സെക്കൻഡും കഴിഞ്ഞപ്പോ കൂടെയുള്ളത് ആർജെ അഭിയും ശല്യം തന്നെയാണ് കേട്ടോ.
1: യെസ്, ആരും മാറിപ്പോയിട്ടില്ല.
0: അതെ. അപ്പോ നമ്മളൊരു ചോദ്യം
1: ചോദിച്ചിരുന്നു ഗെയിമിൽ. സെഗ്മെന്റിന്റെ സമയമാണ്. ചോദ്യം ഇതായിരുന്നു, ഒരു പാട്ട് നമ്മൾ പ്ലേ ചെയ്യും. ആ പാട്ടെന്ന് പറയുന്നത് ചിരിമണി മുല്ലയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു പാട്ടിന്റെ ട്രാക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. കുത്തിക്കേറിയിരിക്കുകയാണ്. അത് ഏതാണെന്ന് കണ്ടുപിടിക്കാന്നുള്ളത് വളരെ നിസാരമായിട്ടുള്ള ഗെയിമാണ്,
0: ചെറിയൊരു
1: ടാസ്ക്. അപ്പൊ അതിന് കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ വിളിക്കാവുന്നതാണ്. ഞാൻ ആ ട്രാക്ക് ഒന്നുകൂടെ പ്ലേ ചെയ്യാം.

0: ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് കിട്ടാവുന്ന ഒരു ആൻസറും കൂടിയാണ്.
1: മുഖത്തൊരു ചിരി വന്നിട്ടുണ്ടാവും.
0: യെസ്, കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കുക 0484242810 നമ്പർ ഒരിക്കൽ കൂടി 0484242811 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ കേട്ട പാട്ടിന്റെ ഏതാണ് ആ ട്രാക്ക് എന്ന് കണ്ടുപിടിച്ച് ആൻസർ പറയാതെ ഒരു കോളർ നമുക്കുണ്ട്. കണക്ട് ചെയ്താലോ?
1: കണക്ട് ചെയ്ത് നോക്കാം.
0: ഹലോ
1: ഹലോ, ആ നമസ്കാരം, ഇത് ആരാണത്?
2: കേൾക്കാമോ?
0: കേൾക്കാം.

0: ആരാണ്?
1: ആണോ? ആരാണിത്?
0: ഒന്നുകൂടെ പറയൂ, പേരൊന്നുകൂടെ പറയൂ.
2: എന്റെ പേര് വന്ദന.
1: വന്ദന, എവിടെ നിന്ന് വിളിക്കണോ വന്ദന?
2: ഞാൻ ഇടുക്കി.
1: ആഹാ,
0: എവിടെ നിന്നാണ്? ഇടുക്കിയിൽ എവിടെയാണ്? എന്ത് ചെയ്യുന്നു വന്ദന? പഠിക്കുകയാണോ?
2: ഞാൻ ഇപ്പൊ പ്ലസ് ടു കഴിഞ്ഞു.
1: പ്ലസ് ടു കഴിഞ്ഞു, റിസൾട്ട് വെയിറ്റിംഗ് ആണ് അല്ലേ? നീ പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കണേ? തീരുമാനിച്ചില്ല.
0: റിസൾട്ട് വന്നിട്ട് നോക്കാം അല്ലേ? എന്തായിരുന്നു സബ്ജക്ട്?
1: ഹ്യൂമാനിറ്റീസ് ആയിരുന്നു. അപ്പൊ ഒരുപാട് സ്കോപ്പ് ഉണ്ടല്ലോ. ഇപ്പോ എക്കണോമിക്സ് ഒക്കെ ഇഷ്ടമാണോ വന്ദനയ്ക്ക്? ഇഷ്ടാണ്.
0: അത്ര അങ്ങോട്ട് മൂളൽ ശരിയാവണില്ല.
1: അതാണ്
0: വീട്ടിലാരൊക്കെ ഉണ്ട് വന്ദന?
2: വീട്ടിലെ അച്ഛനും അമ്മയും ചേട്ടായും.
0: ശരി.
1: ഇപ്പൊ അവിടെ തണുപ്പുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ അന്തരീക്ഷം? ഞങ്ങള് കൊച്ചിക്കാര് ഭയങ്കര ചൂടിൽ ഇങ്ങനെ ഇരിക്കണോണ്ട് ഇടുക്കി എന്നൊക്കെ കേൾക്കുമ്പോ ഒരു സന്തോഷം. നമ്മളത്ര ചൂടിന്റെ കാഠിന്യം ഉണ്ടാവില്ലല്ലോ അവിടെ. എങ്ങനെയാണിപ്പോ?
2: ചൂടങ്ങനെയില്ല, ഇവിടെ നല്ല മഴയാ.
0: നല്ല മഴയാണല്ലേ? ഓ ശരി. അപ്പം കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ ആൻസർ പറയാനുള്ള സമയമാണ്, പറഞ്ഞോളൂ.
2: ആൻസർ അയ്യാസിനു മേലെ തുള്ളി തുള്ളി മഴയല്ലേ?
0: കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാജുലേഷൻസ്.
1: കൺഗ്രാജുലേഷൻസ് വന്ദന.
0: പാട്ട് പാടാൻ അറിയോ? ആ പാട്ട് പാടാൻ കഴിയോ?
2: ഇല്ല.
0: പാടില്ല.
1: ഏത് സ്കൂളിലാ വന്ദന പഠിക്കണേ? ഏത് സ്കൂളിലാ പഠിക്കണേ?
2: ഞാൻ തൊടുപുഴ ഡോക്ടർ എപിജെ അബ്ദുൽ കലാം സ്കൂളില്.
1: ആഹാ,
0: കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്.
1: ഗ്രേറ്റ് വന്ദന. അപ്പൊ ഇനിയും നമ്മുടെ ഗെയിംസ് കേട്ടോണ്ടിരിക്കുക കേട്ടോ. ഇതേപോലെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ഉണ്ട് ഇവിടെ.
0: താങ്ക്സ് ഫോർ കോളിംഗ്. യെസ്, തൊടുപുഴയിൽ നിന്നും വന്ദനയാണ് വിളിച്ചത്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്.
1: സന്തോഷേ, കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലേ?
0: യെസ്, ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി ഇപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക്.
1: മഴ കേക്കണു അല്ല, മഴ പെയ്യണു എന്ന് കേട്ടപ്പോ അതിലും സന്തോഷം.
0: അതിലും സന്തോഷം. തുള്ളി തുള്ളി ആയി വന്ന മഴ അല്ലേ?
1: അതെ അതെ.
0: ആ പാട്ടിന്റെ റിതമിന് ഒരു പ്രത്യേകത ഉണ്ട്. ആ റിതം നമുക്ക് വെറുതെ കേട്ട് കഴിഞ്ഞാൽ പാട്ട് പെട്ടെന്ന് മനസ്സിലാവും.
1: മനസ്സിലാവും.
0: കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായിരുന്നു. ഇനി കുറച്ച് ടഫായിട്ടുള്ള ചോദ്യത്തിലേക്ക് വേണമെങ്കിൽ കടക്കാവുന്നതാണ്.
1: അപ്പോൾ
0: അടുത്തൊരു പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വീണ്ടും ഗെയിമും ഇനി കുറച്ച് വിശേഷങ്ങളും കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ പറയാനുണ്ട്. നമ്മുടെ ഐ പി എൽ ഒക്കെ നടക്കാൻ പോകുന്നുണ്ട്. ഇന്നത്തെ കളിയുടെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വ്യതിചലിച്ച് സഞ്ചരിച്ച് പോകണം.
1: വേണം.
0: യെസ്, കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: ഷൺമുഖം. യെസ്, ഷൺമുഖനായി നമ്മുടെ ശ്രീനിവാസനും അല്ലേ, നമ്മുടെ പട്ടാളക്കാരനായിട്ട് മമ്മൂക്കൊക്കെ തകർത്ത് അഭിനയിച്ച മേഘം എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം,
0: ഇവിടെ എവിടെയും പട്ടിയും പൂച്ചയും കാണുന്നില്ല, കാണുന്നുണ്ടെങ്കിൽ ചോദിക്കാമായിരുന്നു.
1: എപ്പോഴും മറക്കാത്തൊരു ഡയലോഗാണ്,
0: ഒരു രക്ഷയില്ല. തന്റെ എഞ്ചിന് മറ്റേ ടയറുണ്ടോന്നൊക്കെ ചോദിക്കണില്ലേ പ്രൊജക്ടറിന്.
1: ഒരുപാട് ചിരിപ്പിച്ച ഒരു മൂവി,
0: ഒരുപാട് ചിരിപ്പിച്ച, അത് ഓർത്ത് ഓർത്ത് ഓർത്ത് വേണമെങ്കിൽ ചിരിക്കാവുന്ന ഒരുപാട് മൊമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ്.
1: അതെ അതെ, എനിക്ക് തോന്നുന്നു ഒരുപാട് കുട്ടികളൊക്കെ ഡാൻസ് ചെയ്തൊരു സോങ് കൂടിയായിരിക്കും ഇപ്പൊ കഴിഞ്ഞു പോയത്.
0: അത് ഒരുപാട് സമയത്ത് കോളേജ് കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് നമ്മൾ ഡാൻസ് കളിച്ചിട്ടുള്ള സ്ഥിരം പാട്ടാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഈ ചിത്രമൊക്കെ ഇന്നാണ് ഇറങ്ങിയിരുന്നെങ്കിൽ ഇതൊക്കെ 100 കോടി 200 കോടി ക്ലബിലേക്കൊക്കെ എത്തിയിട്ടുണ്ടാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം ഈ കോടി ക്ലബ്ബുകൾ,
1: കോടി ക്ലബ്ബുകളാണ്.
0: ഇന്നായിരുന്നെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ എത്ര കോടി ക്ലബ്ബ്, 200 കോടി 300 കോടി ക്ലബ്ബുകളിലേക്ക് ഒക്കെ എത്തിയേനെ. അങ്ങനെ 300 കോടി ക്ലബ്ബിൽ എത്തിയ ഒരാളുടെ കഥയാണ് ഇനി എനിക്ക് പറയാനുള്ളത്. സിനിമാ കഥയല്ല, നമ്മുടെ നിത്യ ജീവിതത്തെ ബാധിക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം 300 കോടി ക്ലബിലെത്തി. ഏതാണ് ആ സ്ഥലം എന്നറിയാമോ?
1: അറിയാം,
0: അറിയാം.
1: മിക്കവാറും നമ്മൾ യാത്രകൾക്കായിട്ട് എത്തിച്ചേരുന്ന
0: സ്ഥലമാണ്. യെസ്, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ കേരളത്തിന്റെ നമ്മുടെ ജില്ലാ സ്റ്റേഷൻസിന്റെ ഒക്കെ വരുമാനം എത്രയാണ്, അതിന്റെ ഷെയർ എത്രയാണ്, അതിന്റെ പെർസെന്റേജസ് ഒക്കെ എത്രയാണെന്നുള്ളത് ഈ അടുത്ത് പുറത്തേക്ക് വന്നിരുന്നു. അപ്പൊ 300 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം
1: തലസ്ഥാന നഗരി
0: ട്രിവാൻഡ്രം സെന്ററിലാണ്. തിരുവനന്തപുരം 319.21 കോടി രൂപയുടെ കളക്ഷൻ ആണ്.
1: കോടിക്കണക്കാണ്
0: കോടി കളക്ഷൻ ആണ്. ട്രിവാൻഡ്രം തൊട്ട് പുറകെ നമ്മുടെ സ്വന്തം എറണാകുളം ജംഗ്ഷൻ, നമ്മുടെ സൗത്ത് സ്റ്റേഷനുണ്ട്. 267.50 കോടി രൂപയാണ്.
1: പിറകിലായിട്ട് കോഴിക്കോടുണ്ട്.
0: അപ്പം ഈ ട്രിവാൻഡ്രമാണ് 300 കോടി ക്ലബിൽ എത്തിയിരിക്കുന്നത്. കളക്ഷൻ, റെക്കോർഡ് കളക്ഷൻ തൊട്ട് മുന്നത്തെ വർഷത്തിൽ നിന്നും 5, 10, 15 കോടി രൂപ കൂടുതൽ കളക്ഷൻ ഈ സ്റ്റേഷൻസിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. വരുമാനം തൊട്ട് പിറകിലുള്ളത്
1: എറണാകുളം ജംഗ്ഷൻ ഉണ്ട്. 267.50 crores ആണ് കിട്ടിയിരിക്കുന്നത്. കോഴിക്കോട്
0: 3rd സ്ഥാനത്തുണ്ട്. എക്സ്പെക്ടഡ് ആയിട്ടുള്ള ലിസ്റ്റുകൾ തന്നെയാണ്. എല്ലാ വർഷവും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവാറ്. ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രം ഉണ്ടാവും, പിന്നെ എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ,
1: എറണാകുളം ടൗൺ, കണ്ണൂർ.
0: കണ്ണൂരിന് ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട്. കണ്ണൂർ സാധാരണ കുറച്ചുകൂടെ താഴെയാണ് ഉണ്ടാവാറ്. പാലക്കാടിനൊക്കെ മറികടന്ന് ഇത്തവണ ഒരൊറ്റ ജമ്പിൽ
1: കണ്ണൂർ.
0: എവിടെയൊക്കെ കണ്ണൂരിനെ തള്ളാൻ പറ്റുമോ അവിടെയൊക്കെ പോയി
1: തള്ളിയിരിക്കുന്നു.
0: അതുപോലെ നമ്മുടെ സ്വന്തം ആലുവ സ്റ്റേഷൻ ഉണ്ട്. 100 കോടി 100 കോടി 100 കോടി ക്ലബിൽ കയറിയിട്ടുണ്ട് ആലുവ സ്റ്റേഷൻ. കൈയിടിക്ക്,
1: ഒരു ആലുവക്കാരിക്കുള്ള
0: ആലുവക്കാരിക്കുള്ള സന്തോഷം. അപ്പൊ അങ്ങനെയാണ് ഈ കണക്കുകൾ വരുന്നത്. അത് മാത്രമല്ല, നോർത്ത് മലബാർ റീജിയനിലും ഇത്തവണ നല്ല
1: കളക്ഷൻസ്
0: ഉണ്ടായിട്ടുണ്ട് റെയിൽവേക്ക് എന്നുള്ളതാണ് ഈ പുറത്തു വരുന്ന വിവരങ്ങൾ. അത് മാത്രമല്ല, ഈ വർഷം ഏറ്റവും കൂടുതൽ, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ റെയിൽവേയിൽ ആളുകൾ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ഈ കളക്ഷൻ കൂടാനുള്ള ഒരു കാരണം ചിലപ്പം നമ്മുടെ ഹൈവേയുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പൊ കൂടുതൽ ആളുകൾ ആ വഴി പോകാനും ബ്ലോക്കൊക്കെ ഉള്ളതുകൊണ്ടും അങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട്. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് റെയിൽവേയിലെ സൗകര്യങ്ങൾ, ഇപ്പൊ വന്ദേഭാരത് പോലുള്ള ട്രെയിനുകളൊക്കെ വന്നാൽ പിന്നെ
1: ട്രെയിൻ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്.
0: അപ്പൊ അതുകൊണ്ട് തന്നെ
1: പെട്ടെന്ന് നമുക്ക് എത്താം വന്ദേഭാരതിലെ ഒരു ജേണി എന്നൊക്കെ പറയുമ്പോൾ. കണ്ണൂർ എത്ര വേഗം എത്താൻ പറ്റും?
0: ഇപ്പം ഒരു 8:30 നമ്മുടെ ഇവിടുത്തെ രാവിലത്തെ ട്രെയിനെങ്കിൽ നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോഴേക്കും അവിടെ എത്തും. 3 മണിക്കൂർ 40 മിനിറ്റ് ഒക്കെയാണ് കണ്ണൂർ എത്താനുള്ള സമയം. അപ്പൊ അതൊക്കെ വലിയ കാര്യമല്ലേ, നമ്മൾ 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ
1: എടുത്തോണ്ടിരിക്കുന്ന
0: ആളുകൾ കൂടുതൽ അത്തരം ഫെസിലിറ്റീസ്
1: നമ്മൾ മാറുകയാണ്.
0: അതെ, അപ്പം അത് രസകരമായിട്ടുള്ള 300 കോടി ക്ലബിന്റെ കഥ പറഞ്ഞിട്ട് അടുത്ത ഗെയിമിലേക്ക് പോയാലും
1: അടുത്ത പാട്ടിലേക്ക്
0: ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത ശാലിനി ഒന്ന് പറഞ്ഞാൽ
1: ഞാൻ പറയാം. അതായത് നമ്മുടെ അഭി ഒരു പാട്ട് പ്ലേ ചെയ്യും, അത് നമ്മുടെ ലയണിലെ ചിരിമണി മുല്ലയാണ്. അതല്ല ചോദ്യം, അതിന്റെ പിറകിലായിട്ട് വേറൊരു BGM പ്ലേ ചെയ്യുന്നുണ്ട്. ആ BGM ഏതാണെന്നാണ് പറയേണ്ടത്? ഏത് മൂവിയിൽ ഏത് പാട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം.
0: അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ.

0: 2 8 1 0 1 എന്നുള്ളതാണ്. യെസ്, അപ്പോൾ കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്.
1: ഓക്കെ,
0: യെസ്, കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: നമ്മുടെ ചോദ്യം.
1: ഇതാണ് നമ്മുടെ ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ആ പിറകിലെ ട്രാക്കിലെ പാട്ട് ഏതാണെന്നുള്ളത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ.
0: അത്രേ ഉള്ളൂ.
1: യെസ്, അപ്പോൾ അതറിയാം.
0: ഉത്തരം കിട്ടിയെന്ന് മനസ്സിലായി. ആ മുഖത്തെ ചിരി കാണുമ്പോൾ അറിയാം.
1: യെസ്, കറക്റ്റ് ആൻസർ അറിയുമെങ്കിൽ ഇപ്പോൾ തന്നെ വിളിച്ച് പറയുക. നമ്മുടെ നമ്പർ 0484242801 നമ്പർ ഒരിക്കൽ കൂടി 0484 നമ്മുടെ STD കോഡ് 24

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജിയിൽ. സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആകുമ്പോൾ കൂടെയുണ്ട് ഞാൻ അഭിയാണ്.
1: ഞാൻ ശാലിനിയാണ്.
0: യെസ് ശാലിനി, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിട്ട് ഇങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണക്ട് ചെയ്താലോ?
1: കണക്ട് ചെയ്യാം. ആരാണ് ആ ഭാഗ്യവൻ?
0: ഹലോ, കേൾക്കാമോ? യെസ്, ആരാണ് സംസാരിക്കുന്നത്?
1: ബീന. എവിടുന്നാ വിളിക്കണേ ബീന?
2: ഹലോ, ക്ലിയർ ആണില്ല.
0: കേൾക്കാമോ?
2: കേട്ടോ.
0: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: എടക്കുച്ചി. എന്ത് ചെയ്യണു ബീന?
2: ഞാൻ
1: അപ്പൊ വീട്ടിലാരൊക്കെയുള്ളേ? വീട്ടിലാരൊക്കെയുള്ളത്?
2: വീട്ടിലെ ഹസ്ബൻഡ് ഉണ്ട്, മോളുണ്ട്.
1: മോള് പഠിക്കുകയാണോ കുഞ്ഞാണോ?
2: മോള് പഠിക്കുക.
1: ഏത് ക്ലാസ്സില്? ഏത് ക്ലാസ്സിലാ? അനിമേഷന് പഠിക്കുകയാണ്. ഓ, അത് ശരി. അത്രയും വലിയ മോളാണ്. ഞാൻ ആദ്യം ബീനയുടെ ഒച്ച കേട്ടപ്പോ ചെറിയൊരു കുട്ടിയാന്ന് വിചാരിച്ചു.
2: വീട്ടിൽ പോയിട്ട് വരുന്ന
0: കാറിലാണല്ലേ? അപ്പൊ നമ്മുടെ റേഡിയോ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ശബ്ദം

0: കുറച്ചൊന്ന് കുറച്ചാലേ ഡിസ്റ്റർബൻസ് കുറവായിരിക്കും. അത് ശരി. ആ ഹാ ഹാ എവിടെ നിന്ന് എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? അത് ശരി. ആ ഹാ
1: വഴിയിൽ ബ്ലോക്ക് ഉണ്ടോ?
2: ആ വഴി നല്ല ബ്ലോക്ക് ആയിരുന്നു.
0: ആണല്ലേ. എത്താറായോ ഇടക്കുച്ചി?
2: ഇടക്കുച്ചി എത്താറായിട്ടില്ല. ഞങ്ങളിപ്പോ കൊണ്ടുവരും പാലം.
0: അത് ശരി.
1: ബ്ലോക്കിൽ കിടക്കുകയാണോ?
0: അപ്പോൾ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ. യെസ്, കറക്റ്റ് ആൻസർ ആണ്, വെണ്ണക്കല്ലിൽ നിന്നെ കുത്തി. അതെ, കറക്റ്റ് ആൻസർ ആണ്. പാടാൻ അറിയുമോ? പാടുമോ?
1: അപ്പൊ പാടിക്കോളൂ.
0: ഹലോ, ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് ബീന സംസാരിക്കുന്നതില്. കേൾക്കാമോ? അതിനിടയ്ക്ക് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് വന്നു, നമ്മൾ പാടി തുടങ്ങുമ്പോഴേക്ക് കട്ടായി.
1: പക്ഷെ നന്നായി പാടി എന്തായാലും.
0: അതെ,
1: ആ ഒരു ഡിസ്റ്റർബൻസിന്റെ ഇടയിലും ആ പിച്ച് ഒക്കെ എടുക്കുന്നത് ശരിക്കും മനസ്സിലാവുണ്ടായിരുന്നു.
0: ഒന്നുകൂടെ ശ്രമിക്കുന്നു പാടാൻ. അതിന്റെ ഇടയിൽ നമുക്ക് അത് കോൾ കട്ടായതുപോലെ.
1: ഒന്നുകൂടെ ഒന്ന് പാടാമോ ബീന?
2: വേറെ പാട്ടാ?
1: അല്ല, ഇത് തന്നെ പാടിക്കോളൂ.
0: ആണോ? കുഴപ്പമില്ല, എന്നാലും നമുക്ക് വിട്ടുകളയാം. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക.
1: ഇനിയും യാത്രയിലും അല്ലാണ്ടും ഒക്കെ നമ്മളെ കൂടെ കൂടുക കേട്ടോ.
0: ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യെസ്, ബീനയാണ് വിളിച്ചത്. തൊടുപുഴയിൽ നിന്നും ഇടക്കൊച്ചിയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലോക്ക് ഉണ്ട്, കുണ്ടന്നൂരാണെന്നാണ് പറയുന്നത്. അവിടെ ഒക്കെ ബ്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നതും.
1: ശനിയാഴ്ചയാണല്ലോ, സ്വാഭാവികം.
0: അതെ, ഏതായാലും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. നമ്മുടെ പട്ടാളം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാജി കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ് വെണ്ണക്കല്ലിൽ നിന്നെ കൊത്തി എന്നുള്ള പാട്ട്. ഈ പാട്ടിന് ആക്ച്വലി ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ടിന്റെ സിറ്റുവേഷന് ആക്ച്വലി ആദ്യം കമ്പോസ് ചെയ്ത പാട്ട് ഈ പാട്ടല്ല. ഇത് ഈ സിനിമ കണ്ടിട്ടുണ്ട് പട്ടാളം. പട്ടാളം എന്ന് പറയുന്ന സിനിമയിൽ നമ്മുടെ ബിജു മേനോനും നായികയൊക്കെ ജ്യോതിർമയൊക്കെ കല്യാണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ അവരുടെ ക്യാമ്പിൽ നടക്കുന്നൊരു ഡാൻസ് സോങ് ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർ കമ്പോസ് ചെയ്ത പാട്ട് വേറൊരു പാട്ടായിരുന്നു. ആ പാട്ട് കമ്പോസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ബിജു നാരായണനാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ട് കമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിന്റെ കമ്പോസർക്ക് തോന്നി ഈ പാട്ടിന് ഇതിനു മുമ്പ് വന്ന മീശമാധവനിലെ പാട്ടുമായിട്ട് ഭയങ്കര സാമ്യമാണ്, അപ്പൊ ഈ പാട്ട് മാറ്റണം. അതുകൊണ്ട് മാറ്റിയിട്ട് ചെയ്ത പാട്ടാണ് ഈ വെണ്ണക്കല്ലിൽ നിന്നുള്ള പാട്ട്.
1: പാട്ടിന്റെ പിറകിലെ കഥ,
0: ആ പാട്ടിന്റെ പിറകിലെ ഒരു ചെറിയ കഥയുണ്ട്. പക്ഷെ രണ്ടു പാട്ടും പാടിയിരിക്കുന്നത് ബിജു നാരായണൻ തന്നെയാണ്. പക്ഷെ ഇങ്ങനെ ഒരു പ്രത്യേകത ഈ പാട്ടിനുണ്ട്.
1: അതൊരു സന്തോഷമായിട്ടാണ് അഭി. അതായത് ആ ഒരു പാട്ടിന്റെ പിറകിലെ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോ ആ ഒരു പട്ടാള മൂവിയും ആ ക്യാരക്ടേഴ്സും ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അപ്പോഴാണ് ഈ ഒരു പാട്ടിന്റെ പിറകിൽ ഈ ഒരു കഥ ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്.
0: യെസ്, ഇങ്ങനെ ഒരു കഥയുണ്ട്. പക്ഷെ ആ പാട്ടും ആക്ച്വലി മാറ്റി എന്ന് പറയുന്ന പാട്ടില്ലേ, ആ പാട്ടും ഭയങ്കര രസമുള്ള ഒരു പാട്ടാണ്.
1: ഓ,
0: ഈ സിറ്റുവേഷൻ ഓർമ്മയുണ്ടോ?
1: സിറ്റുവേഷൻ ഓർമ്മയുണ്ട്.
0: എന്താണ് സിറ്റുവേഷൻ?
1: അവര് കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ക്യാമ്പിലേക്ക് വരുന്ന ഒരു രംഗമല്ലേ അല്ലേ? അപ്പോ ആ ഒരു ടൈമിൽ വരുന്ന ഒരു പാട്ട്.
0: യെസ്, അപ്പൊ ആ ഒരു ടൈമിൽ വരുന്ന പാട്ടാണ് ഈ വെണ്ണക്കല്ലിൽ എന്ന് പറഞ്ഞാൽ. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് രസമുള്ള വേറെ പാട്ടുകളുണ്ട്. ഇപ്പൊ ഡിഗ്രി പട്ടാളാണെങ്കിൽ, അല്ലെങ്കിൽ ആരൊരാൾ പുലർമഴയിൽ എന്നൊക്കെ പറയുന്ന പാട്ടില്ലേ,
1: റൊമാന്റിക്.
0: അതെ, അങ്ങനെ ഇപ്പൊ വെണ്ണക്കല്ലിൽ എന്ന് പറഞ്ഞ പാട്ടും രസമുള്ള ഒരു പാട്ടാണ്. അപ്പൊ ഈ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്തിരിക്കുന്നത് വിദ്യാജിയാണ്, ഗിരീഷ് പുത്തഞ്ചേരിയാണ് ഇതിന്റെ വരികൾ എഴുതിയിരിക്കുന്നത്. പല പാട്ടുകളും ഇപ്പം ഒരുപാട് പേര് അതിനകത്ത് പാടിയിട്ടുണ്ട്. വിധു പ്രതാപും ബിജു നാരായണനൊക്കെ ചേർന്നാണ് ഈ വെണ്ണക്കല്ലിൽ നിന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത്. പക്ഷെ അതിന് പകരം വന്നിട്ടുള്ള പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു പാട്ടാണ്.
1: യെസ്,
0: അപ്പൊ ആ പാട്ട് നമുക്ക് കേട്ടുപോകിയാലും. അതായത് ഈ പട്ടാളം എന്ന് പറയുന്ന സിനിമയിൽ വെണ്ണക്കല്ലിൽ എന്ന് പറയുന്ന കമ്പോസിഷന്റെ ആ ഒരു കറക്റ്റ് സ്ലോട്ടിൽ വന്ന വേറൊരു പാട്ടുണ്ടായിരുന്നു, മാറ്റിയില്ലേ ആ പാട്ട്. പക്ഷെ കാസറ്റിൽ വന്നിട്ടുണ്ട്. ആ പാട്ട് നമുക്കത്
1: കേട്ടുപോകാം.
0: യെസ്, ഇതൊരു സ്വകാര്യ സംഭാഷണം അല്ല, ഒരു ഇന്റർവ്യൂടെ ഇടയിൽ ബിജേട്ടൻ നമ്മളെടുത്ത് പങ്കുവെച്ചൊരു കാര്യമായിരുന്നു.
1: അപ്പം
0: അത് ഓർത്തിട്ട് നമുക്ക് ഈ പാട്ടൊന്ന് കേട്ടുപോകാം.
1: അപ്പൊ
0: അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും വിശേഷങ്ങളും ഇതുപോലത്തെ
1: ഗെയിംസുമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്.
0: യെസ്, കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: യെസ് യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒ ടി ജി. സമയം 7 മണി കഴിഞ്ഞ് 5:56 ആവുമ്പോൾ ഒ ടി ജിയിൽ കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ ശാലിനിയാണ്.
0: യെസ് ശാലിനി,
1: ശാലിനി,
0: നമ്മൾ കുറെ ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പൊ ഇനി ഗെയിമിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഗെയിമിലേക്ക് കടന്ന് അടുത്ത കടന്നാക്രമണം നമ്മൾ നടത്തണം. ഇന്നത്തെ ഗെയിമിന്റെ പ്രത്യേകത പറയുമ്പോഴേക്കും ഞാൻ അടുത്ത ഫയൽ എടുത്തു.
1: ഓക്കെ, നമ്മുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലയണിലെ ഒരു പാട്ട് പ്ലേ ചെയ്യാണ്. അതിന്റെ തൊട്ട് പുറകിലായിട്ട് വേറൊരു BGM ഉണ്ട്. അതായത് ആ പാട്ട് ഏതാണ് എന്നുള്ളതൊന്ന് ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. അപ്പോ നമ്മുടെ അഭി ആ പാട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത് പാട്ടാണ് ആ BGM എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. വേഗം ഫോൺ എടുക്കുക, ഞങ്ങളെ വിളിച്ചു പറയാം.
0: യെസ്,
1: വിളിക്കേണ്ട നമ്പർ ഒന്ന് റിമൈൻഡ് ചെയ്തേക്കാം. 0484248101 ആണ് കേട്ടോ.

0: 0484-248-1011 ആണ് നമ്മുടെ നമ്പർ. 2428-1001. യെസ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്, കറക്റ്റ് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. യെസ്, അപ്പൊ അതിന്റെ ആൻസർ അറിയെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കുക,
1: വിളിച്ച് വേഗം അറിയിക്കുക ഏത് പാട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം, നിങ്ങൾക്ക് സന്തോഷം.
0: യെസ് കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം 107.5 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം ആണ്. കൂടെയുള്ളത് ആർ ജെ ശാലിനി.
1: യെസ് ആർ ജെ അഭിയാണ്. നമ്മളൊരു ചോദ്യവുമായിട്ട് പോയിരുന്നു ശാലിനി,
0: അല്ലേ?
1: അപ്പൊ ആ ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ആയിട്ട് ഒരാൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണക്ട് ചെയ്യട്ടെ,
0: കണക്ട് ചെയ്യാം നമുക്ക്. ആരാണ് അത് നോക്കാം.
1: ഹലോ.
2: ഹലോ.
1: യെസ്, ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് സീമ.
0: സീമ, എവിടെ നിന്നാണ് വിളിക്കുന്നത് സീമ?
2: തൃശ്ശൂർ ജില്ലയിലെ പഴവിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത്.
0: പഴവിൽ? ആഹാ, എന്ത് ചെയ്യണു സീമ?
2: ഞാനിപ്പോ ഹൗസ്വൈഫാണ്. പോയിരുന്നു, നിർത്തി.
0: അത് ശരി. വീട്ടിലാരൊക്കെയാ ഉള്ളെ?
2: വീട്ടിലെ ഹസ്ബൻഡ്, മോനും.
0: ആ മോന് ഏത് ക്ലാസ്സിലാ പഠിക്കണേ? ഇനി ഏഴാം ക്ലാസ്സിലേക്ക്. ഓ, യു പി കാരനായി. യു പി കാലഘട്ടം
1: അവസാനിക്കാറായില്ലേ?
0: എന്താ മോന്റെ പേര്?
2: മോന്റെ പേര് തന്മയ്.
0: തന്മയ്, റെയർ നെയിം ആണ് അല്ലേ?
1: യെസ്, റെയർ നെയിം ആണ്. നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, കറക്റ്റ് ആൻസർ പറയാവുന്ന സമയമാണിപ്പോൾ. പറഞ്ഞോളൂ.
2: അതെ, സിനിമ ഏതാന്ന് എനിക്കറിയില്ല കേട്ടാ.
0: പാട്ട് ഏതാന്ന് പറയാമോ?
2: പാട്ട് മുത്തേന്റെ ഉള്ളിനുള്ളിൽ ഓടിത്തല്ലോ പ്രേമമല്ലിപ്പൂ.
0: ബാക്കി ബാക്കി വരട്ടെ വരട്ടെ, ഞങ്ങൾ ഇങ്ങനെ കാത്തു കാത്തിരിക്കാണ് പാട്ട് ഫുള്ള് കേക്കാൻ വേണ്ടിട്ട്.
2: അടുത്ത് വരുമെന്ന് എനിക്കറിയില്ല.
0: അപ്പൊ നന്നായി പാടുന്ന ഒരാളാന്ന് മനസ്സിലായിട്ടോ.
2: ഞാന് ക്ലാസ് ഒക്കെ എടുത്തിരുന്നു കുട്ടികൾക്ക്.
0: അത് ശരി, മ്യൂസിക് ടീച്ചറാണ്.
1: മ്യൂസിക് ടീച്ചറാണ്.
0: അപ്പൊ കുറച്ചുകൂടെ പാടാം.
1: അപ്പൊ വേണമെങ്കിൽ വരി അറിയുന്ന വേറൊരു പാട്ട് വേണമെങ്കിൽ പാടാം.
0: അതെ,
2: വേറെ പാട്ട്.
0: വലി വരി അറിയാവുന്നത് പാടിക്കോളൂ. ഇത് പെട്ടെന്ന് വന്ന
2: പാട്ടാണ്. പൊന്നും പോവും പാടിച്ചൂടി ഒരു രാവിലെ.

0: ഹലോ,
1: ആ
0: യെസ്, അടിപൊളിയായിട്ട് പാടി. എന്തിന് ഇടയ്ക്ക് ഒരു
1: എനിക്ക്
0: ചെറിയ നോയ്സ്
1: എനിക്ക്
0: ഉണ്ടായിരുന്നു. ആ
1: എനിക്ക് ഞാൻ പാടുന്നത് എനിക്ക് തന്നെ കേൾക്കണ കാരണേ
0: ആ റേഡിയോ
1: ഡിസ്റ്റർബൻസ്
0: റേഡിയോയുടെ
1: ഉണ്ട് കുറച്ച്.
0: റേഡിയോയുടെ അടുത്ത് നിൽക്കുമ്പോഴാണ് അതാണ് പ്രയാസം.
1: ആ പാടാ പറ്റണില്ല.
0: കുഴപ്പമില്ല, എന്തായാലും നമ്മൾ കേട്ടു, നന്നായിട്ട് പാടി, അസലായിട്ട്
1: അതെല്ലോ.
0: പാടി.
1: പിന്നെ ഹസ്ബൻഡ് വോളിയം കൂട്ടി വെച്ചിട്ടുണ്ട്,
0: അത് ശരി.
2: ഭാര്യയുടെ പാട്ട് ഒന്നുകൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാവും.
1: അതായിരിക്കും അതായിരിക്കും.
0: അത് ശരി.
2: എത്ര കുട്ടികളുണ്ടായിരുന്നു പഠിപ്പിക്കാനായിട്ട്?
1: പഠിപ്പിക്കാൻ കുറെ പിള്ളേരുണ്ടായി.
2: അപ്പൊ വീണ്ടും തുടരൂട്ടോ, അത് നിർത്തരുത്. അത്രയും നല്ലൊരു കല കയ്യിലുണ്ടായിട്ട് നിർത്തി കളയരുത് കേട്ടോ.
1: ആ ചെറുതായിട്ട് ഇവിടെ ഗാനമേള ട്രൂപ്പിലൊക്കെ പാടിയിരുന്നു, എല്ലാം
0: നിർത്തി. എല്ലാം ഇനി വീണ്ടും തുടരണം.
1: ഞാൻ നമ്മുടെ വാട്സപ്പിലേക്ക് വിളിക്കാൻ മെസ്സേജ് അയക്കാറുണ്ട്. യുവർ ചോയ്സിലേക്ക് ഇന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: ശരി, അപ്പൊ ഇന്ന് മൊത്തം സീമയുടെ ദിവസമാണ്.
1: അതെ അതെ അതെ, ഇന്ന് ഫുൾ എല്ലാം വിളിച്ചിട്ട് കിട്ടി.
0: ശരി, അടിപൊളി.
2: അപ്പൊ വേഗം ഒരു ലോട്ടറി എടുത്തോളൂ
1: കേട്ടോ.
2: ഇന്ന് തന്നെ.
0: അപ്പം കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം, കൺഗ്രാറ്റുലേഷൻസ്. തുടർന്നും വിളിക്കുക.
1: ഓക്കെ,
0: താങ്ക് യു സോ മച്ച്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. അമൃതം എന്ന ചിത്രത്തിലെ പാട്ടാണ്. മുത്തേന്ദ്രനെ കണ്ടിട്ട് ഞാൻ മധുബാലകൃഷ്ണൻ പാടിയിട്ടുള്ള പാട്ടാണ്. വളരെ രസമുള്ളൊരു
2: പാട്ടാണ്. ഒരു റിത്തമിക് ആയിട്ട്
0: പാട്ടാണ്. അതിന്റെ വിഷ്വലൈസേഷൻ ഒക്കെ ഭയങ്കര രസമുള്ളതാണ്. അപ്പൊ ആ പാട്ടാണ് കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കൊരു പാട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴേക്ക് നമുക്ക് 7:25 ന്യൂസ് ഉണ്ട്. ആ 7:25 ന്യൂസ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും
2: മറ്റൊരു ചോദ്യവും
0: മറ്റൊരു ചോദ്യമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടാകും.
2: കേട്ടുകൊണ്ടിരുന്നോളൂ റേഡിയോ എഫ് എം.
0: പറഞ്ഞോളൂ. അത് നമ്മൾ ഈ ലാസ്റ്റ് ഈ സ്റ്റേഷൻ അടി പറയുന്ന സമയത്ത് ശാലിനിക്ക് ഒരു ഒരു ഒരു പ്രത്യേക മുഖപ്രസാദമുണ്ട്. നമ്മളത് നോക്കി നിന്നുപോകും. അതാണ് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാതെ. ശാലിനി തന്നെ പറയുന്നത്. യെസ്, കം ഓൺ
2: റെയിൻബോ എഫ് എം 107.5.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് TVK നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി VCK. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന കോൺഗ്രസ് ചർച്ചയിൽ തീരുമാനമായില്ല. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലായിരുന്നു യോഗം. അധികം വൈകാതെ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ അംഗങ്ങളുടെ പിന്തുണ ഉറപ്പിച്ച് വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം. നീണ്ട ചർച്ചകൾക്കിടെ വിടുതലൈ ചിരുതൈകൾ കക്ഷി VCK 2 MLA മാരുടെ പിന്തുണ അറിയിച്ച് TVK കത്ത് നൽകി. ഇതോടെ ആവശ്യമായ 118 MLA മാരുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരണത്തിന് സാധ്യത തെളിഞ്ഞു. IUML TVK പിന്തുണ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കേണ്ടത് ഗവർണറുടെ കടമയാണെന്ന് CPIM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി ചെന്നൈയിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. പശ്ചിമബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന ചടങ്ങിൽ ഗവർണർ RN രവി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദിലീപ് ഘോഷ്, അഗ്നിമിത്ര പോൾ, അശോക് കീർത്താനിയ, നിസിത് പ്രമാണിക്, ക്ഷുതിറാം തുടു എന്നീ 5 ക്യാബിനറ്റ് മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുവേന്ദു അധികാരിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ജനങ്ങളുമായി ആഴത്തിൽ ബന്ധം പുലർത്തി അവരുടെ അഭിലാഷങ്ങൾ അടുത്തെറിഞ്ഞ നേതാവാണ് ശ്രീ അധികാരിയെന്ന് സമൂഹമാധ്യമക്കുറിപ്പിൽ ശ്രീ മോദി പറഞ്ഞു. പുതിയ ക്യാബിനറ്റ് മന്ത്രിമാരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. അസമിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച നടക്കും. BJP നേതൃത്വം നൽകുന്ന NDA തുടർച്ചയായ 3ാം തവണയാണ് ഇവിടെ അധികാരത്തിൽ എത്തുന്നത്. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുപ്പ്

0: ക്കുന്നതിനായി ബിജെപി നാളെ യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. നാളെ രാവിലെ കർണാടകയിലെത്തുന്ന അദ്ദേഹം ബംഗളൂരുവിൽ ആർക്ക് ഓഫ് ലിവിംഗിന്റെ 45-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് ഹൈദരാബാദിലെത്തുന്ന പ്രധാനമന്ത്രി 9,400 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. അന്നേ ദിവസം രാത്രി ഗുജറാത്തിലേക്ക് തിരിക്കുന്ന അദ്ദേഹം മറ്റന്നാൾ രാവിലെ സോമനാഥ് ക്ഷേത്രത്തിലെ സോമനാഥ് അമൃത് മഹോത്സവത്തിൽ പങ്കെടുക്കും. 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 4 പഞ്ചായത്തുകൾ അംഗീകാരം നേടി. ആരോഗ്യരംഗത്തെ മികച്ച പഞ്ചായത്തിനുള്ള വിഭാഗത്തിലെ ദീൻദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരം പത്തനംതിട്ടയിലെ നിരണം പഞ്ചായത്തിനാണ്. ഈ വിഭാഗത്തിൽ 3-ാം സ്ഥാനത്താണ് നിരണമെത്തിയത്. മികച്ച ശിശുസൌഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ 3-ാമതെത്തി. അടിസ്ഥാന സൌകര്യത്തിൽ സ്വയം പര്യാപ്തമായ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവിനാണ്. ആലപ്പുഴയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ നേട്ടം കൊയ്തു. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സദത് വികാസ് പുരസ്കാരമാണ് ഹരിപ്പാടിന് ലഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
1: ഗ്രാമീണ വികസനം, സ്ഥിരതയാർന്ന പുരോഗതി, ജനപങ്കാളിത്തം, ശുചിത്വം, കാർഷിക വികസനം, സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിനുള്ള ദേശീയ അംഗീകാരമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത്. 2023-2024 വർഷം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള 7 ഗ്രാമപഞ്ചായത്തുകളുടെ മികച്ച പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള മൂല്യനിർണയത്തിലൂടെയാണ് 2025 ദേശീയ പഞ്ചായത്ത് അവാർഡിന് ഹരിപ്പാട് ബ്ലോക്ക് അർഹമായത്. 2 കോടി രൂപയാണ് പുരസ്കാര തുക.
0: അഗ്നി മിസൈലിന്റെ അത്യാധുനിക പതിപ്പിന്റെ പരീക്ഷണം ഇന്ത്യ വിജയകരമായി പൂർത്തീകരിച്ചു. ഒഡീഷയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നായിരുന്നു വിക്ഷേപണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ ഒരേ സമയം ഭേദിക്കാൻ ഈ പതിപ്പിന് കഴിഞ്ഞതായി രാജ്യരക്ഷാ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാലും ഇത്തവണ നാടകോത്സവത്തിന്റെ ഭാഗമാകും. ഈ മാസം 18 വരെയാണ് നാടകോത്സവം. ആകാശവാണി നിലയങ്ങൾ ദിവസവും രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. പുനഃപ്രക്ഷേപണം അടുത്ത ദിവസം ഉച്ചയ്ക്ക് 1:00. ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം. രവീന്ദ്രനാഥ ടാഗോറിന്റെ 165-ാം ജന്മവാർഷിക ദിനമായി ഇന്ന് രാജ്യം രവീന്ദ്ര ജയന്തി ആഘോഷിച്ചു. ശാന്തിനികേതനിലെ ഗൌർ പ്രങ്കനിൽ പുലർച്ചെ മുതൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രവീന്ദ്ര സംഗീതം, കവിത, നൃത്തം, നാടകം എന്നിവ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക പരിപാടികൾ ലോകമെമ്പാടും നടന്നു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ തുടങ്ങിയവർ ജയന്തി ദിനത്തിൽ ടാഗോറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഉഭയകക്ഷി സഹകരണം കരുത്തുറ്റതാക്കാൻ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസസറുമായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും തമ്മിലുള്ള സവിശേഷമായ പരമ്പരാഗത ബന്ധത്തെ ഡോക്ടർ ജയശങ്കർ പ്രകീർത്തിച്ചു.
3: ഇന്ത്യ ഹാസ് ട്രഡീഷണലി ഹാഡ് വെരി വാം ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, ആൻഡ് ദീസ് ടൈസ് ഹാവ് ബീൻ അണ്ടർപിൻഡ് ബൈ ഷെയർഡ് ഹിസ്റ്ററി, our struggle against colonialism, and by our very special bonds of cricket. The people of our two countries share so much in common, whether we talk of clothing and sports or food habits and traditions.
0: സന്ദർശന വേളയിൽ ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയിലെ വിദേശകാര്യ കാരിക്കോ മന്ത്രാലയത്തിൽ നടന്ന പതാക ഉയർത്തൽ ചടങ്ങിനെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. യുവസംഘം 6-ാം ഘട്ടത്തിന്റെ ഭാഗമായി 39-അംഗ കേരള ലക്ഷദ്വീപ് സംഘം ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലേക്ക് യാത്ര തിരിച്ചു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകഭാരതം ശ്രേഷ്ഠഭാരതം യജ്ഞത്തിന്റെ ഭാഗമായി നടക്കുന്ന യുവസംഘം 6-ാം ഘട്ടത്തിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കോഴിക്കോട്, IIM ജമ്മുവുമായി ചേർന്നാണ് വിദ്യാർത്ഥി വിനിമയ പരിപാടി സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിലും കോഴിക്കോടും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരളം, ലക്ഷദ്വീപ്, ദക്ഷിണ കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ അതിശക്തി

0: ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത മൂന്ന് ദിവസം ഈ സ്ഥിതി തുടരും. ഒഡീഷ, റായലസീമ, തെലങ്കാന മേഖലകളിൽ ഇടിമിന്നലിനും സാധ്യതയുണ്ട്. എന്നാൽ പടിഞ്ഞാറൻ രാജസ്ഥാൻ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലെ ചിലയിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യമുണ്ടാകാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വ്യവഹാരങ്ങൾക്ക് രമ്യമായ പരിഹാരം ലക്ഷ്യമിട്ട് ദേശീയ ലീഗൽ സർവീസസ് അതോറിറ്റി രാജ്യമെമ്പാടും ഈ വർഷത്തെ രണ്ടാമത്തെ ദേശീയ ലോക് അദാലത്ത് സംഘടിപ്പിച്ചു. പങ്കാളിത്ത ജനകേന്ദ്രീകൃത സംവിധാനങ്ങളിലൂടെ തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം നൽകുന്നതിനും കോടതികളുടെ ഭാരം കുറയ്ക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നതെന്ന് നൽസ മെമ്പർ സെക്രട്ടറി സഞ്ജീവ് പാണ്ഡേ പറഞ്ഞു. ഹാംപ്റ്റൺ സ്കൈ റിയാലിറ്റി ലിമിറ്റഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളിപ്പിക്കൽ കേസിൽ പഞ്ചാബ് മന്ത്രി സഞ്ജീവ് അറോറയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഡൽഹി, ഗുരുഗ്രാം, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലെ അഞ്ച് സ്ഥലങ്ങളിൽ ഇഡി പരിശോധനകൾ നടത്തിയിരുന്നു. ഹിന്ദുജ ഹൌസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്, യെസ് ബാങ്ക് ലിമിറ്റഡ് എന്നിവർക്കുമേൽ പിഴ ചുമത്തി റിസർവ് ബാങ്ക്. കെഒഐസി ചട്ടങ്ങൾ അടക്കമുള്ളവയിലെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിനെ തുടർന്നാണ് നടപടി. റിസർവ് ബാങ്ക് അനുമതിയില്ലാതെ മാനേജ്മെന്റിൽ മാറ്റങ്ങൾ വരുത്തിയതിനാണ് ഹിന്ദുജ ഹൌസിംഗ് ഗ്രൂപ്പിന് കേന്ദ്ര ബാങ്ക് 1.8 ലക്ഷം രൂപ പിഴയിട്ടത്. യെസ് ബാങ്കിന് മേൽ 31.8 ലക്ഷം രൂപയും പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല. പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടിവികെ നേതാവ് വിജയ്. പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വിസികെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുബേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബിജെപി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾക്ക് അംഗീകാരം. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: You are listening to Rainbow FM 107.5, musically yours.

0: യെസ് യെസ് യെസ് ആഹാ എന്ത് രസം
1: അതെ അതെ അതെ അതെ
0: കേട്ടോണ്ടിരിക്കുകയാണല്ലേ.
1: ഞാനിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു.
0: ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ലയിച്ചിരിക്കുന്ന സമയം 7 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഒ ടി ജിയിൽ കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ ശാലിനിയാണ്.
0: യെസ് ശാലിനി, നമ്മുടെ ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ് ശാലിനി?
1: ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വാട്സപ്പ് ആണ്.
0: വാട്സപ്പ് ആണ്. മിക്കവാറും എല്ലാ ആളുകളും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വാട്സപ്പ് ആണ്.
1: വാട്സപ്പ് ആണ്.
0: പക്ഷെ ശാലിനിയുടെ വാട്സപ്പ് നോക്കാൻ വേണ്ടിട്ട് എനിക്ക് തരൂ.
1: തീർച്ചയായും എടുത്തോളൂ.
0: ആണോ? ഇത് തുറന്ന പുസ്തകമാണോ?
1: തുറന്ന പുസ്തകമാണ്.
0: പക്ഷെ പല ആളുകൾക്കും അവരവരുടെ വാട്സപ്പ് നമ്മൾക്ക് അങ്ങനെ ഓപ്പൺ ആയിട്ട് വെക്കാനൊക്കെ ഭയങ്കര മടിയായിരിക്കും.
1: അതിൽ ഒരുപാട് ഇങ്ങനെ സ്കൂളിലെ മെസ്സേജുകൾ ഉണ്ട്. അവസാനം അബി എന്നെ പറയും,
0: വേണമെങ്കിൽ തിരിച്ചെടുത്തോന്നല്ലേ,
1: നോക്കണ്ടെന്ന് പറയും.
0: ഓക്കെ, അപ്പൊ എന്റെ പോയിന്റ് ഇതായിരുന്നു. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളൊക്കെ നമ്മൾ ബാക്കിയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ വലിയ
1: മടിയായിരിക്കും.
0: പേഴ്സണൽ മെസ്സേജുകളാണ് അതല്ലെങ്കിൽ തന്നെ ആളുകൾ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ കാണുന്ന അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ചാറ്റുകൾ ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് നാളായിട്ട് നമ്മൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു അപ്ഡേറ്റ് ഇപ്പം മെറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇന്നത്തെ ടെക് അപ്ഡേറ്റ് ആണ്. അപ്പൊ പരിപാടി ഇങ്ങനെയാണ്. അതായത് സാധാരണ നമ്മൾ വാട്സപ്പിൽ ചാറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, അപ്പൊ ആ വിൻഡോയിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ്, നമ്പേഴ്സ്, അതിന്റെ സ്റ്റേറ്റസ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കാണുമല്ലോ. അതിന്റെ കൂടെ നമുക്ക് ലോക്ക് ചാറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ലോക്ക് ചാറ്റ് എന്ന് പറഞ്ഞ ടോഗിൾ ബട്ടൺ നമ്മൾ ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ചാറ്റ് ഹിഡൻ ആയി മാറും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചാറ്റ് തുറക്കണമെങ്കിൽ നമ്മുടെ ഇപ്പൊ ഫേസ് ഐ ഡി ആണെങ്കിൽ ഫേസ് ഐ ഡി, അല്ലെങ്കിൽ പിന്നാണെങ്കിൽ പിന്നെ, നമ്മൾ ഓതന്റിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ടൊരു ചാറ്റ് സൂക്ഷിക്കണമെങ്കിൽ അതിനുള്ള വഴി ഇതാണ്. പുതിയ അപ്ഡേറ്റ്സ്
1: നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്.
0: അപ്പൊ അത് മാത്രമല്ല, ഇത് നമ്മൾക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വാട്സ്ആപ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് സ്ക്രീനിൽ, സ്ക്രീനിന്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഹിഡൻ ചാറ്റ്സ്. നമ്മൾ ആർക്കൈവ് ചെയ്ത ചാറ്റുകൾ അങ്ങനെയൊക്കെ കാണാൻ പറ്റും. നമുക്ക് കാണാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അഗൈൻ വീണ്ടും ഒതന്റിക്കേഷനും പിന്നൊക്കെ വേണം.
1: അപ്പൊ നമുക്ക് നോട്ടിഫിക്കേഷനും വരില്ല.
0: നോട്ടിഫിക്കേഷനും വരില്ല. അപ്പൊ ഇത് ആർക്കൈവ് ചെയ്ത് വെക്കുന്നത് പോലെ തന്നെ നമുക്ക് ലോക്ക് ചെയ്ത് കോൺവെർസേഷൻസ് വെക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ആരുടെയെങ്കിലും ചാറ്റുകൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഹൈഡ് ചെയ്തൊക്കെ വെക്കണം എന്നൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ട്രിക്ക് എന്ന് പറയായിരുന്നു.
1: വളരെ സിമ്പിളാണ്.
0: വളരെ സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ആരെങ്കിലും ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇങ്ങനെ ലോക്ക്ഡ് ചാറ്റ്സ് മേലെ കണ്ടു കഴിഞ്ഞാൽ ഏതൊക്കെയോ ചാറ്റുകൾ ഹൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ പൂട്ടവട മേലത്തിന് ഉണ്ട്. അപ്പൊ പൂട്ട് കണ്ടാൽ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ള സൂചനയും കൂടെ ഉണ്ട്
1: കേട്ടോ.
0: അങ്ങനെ വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഒരു സൂത്രം കൂടി ഇതിനകത്തുണ്ട്. ആർക്കെങ്കിലും ആരെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ലോക്ക് ചാറ്റ്സ് മേലെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇതൊന്ന് കാണിച്ചു തന്ന എന്താ. അതെ, പൂട്ടിയതും നീ തന്നെ, തുറന്നതും നീ തന്നെ. യെസ്, അപ്പം അതാണ് ഇന്നത്തെ ടെക് അപ്ഡേറ്റ് പറയാനുള്ളത്. വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ നമുക്ക് അടുത്ത ലാസ്റ്റ് ചോദ്യത്തിലേക്ക് പോയാൽ നമുക്ക് ഏകദേശം 8 മണിയാകുമ്പോൾ മൈൻഡ് അപ്പ് ചെയ്യണം.
1: അവസാന ചോദ്യം.
0: അവസാന ചോദ്യമാണ് ഇന്നത്തെ. അപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യത്തിനോട് ചിലപ്പോൾ സമയം ഉണ്ടാവും. എന്നാലും

0: പെനൾട്ടിമേറ്റ് ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് ശാലിനി പറയുമ്പോഴേക്കും ഞാൻ ഫയൽ എടുത്ത് വെക്കുന്നു.
1: ഇന്നത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത, നമ്മുടെ ലയൺ മൂവിയിലേ ഇപ്പോ നമ്മുടെ ഒരു കറന്റ് സിനാരിയോ ആയിട്ട് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് അല്ലേ?
0: ആ അങ്ങനെ കറന്റ് സിനാരിയോ ടു ബുദ്ധിമതി,
1: അതാണ്
0: ആഭ്യന്തരം എനിക്ക് തന്നെ വേണം,
1: എനിക്ക് തന്നെ വേണം, തനിക്ക് കഴിയിട്ട് വരാനൊരു വകുപ്പ് ഞാൻ തന്നേക്കാം.
0: അപ്പോൾ യെസ് ലയൺ നമ്മൾ വിഷയത്തിൽ നിന്ന്
1: വീണ്ടും. അപ്പോ ലയൺ മൂവിയിലെ ചിരിമണിമുല്ല് നമ്മൾ ഇവിടെ പ്ലേ ചെയ്യും, പക്ഷെ അതല്ല ചോദ്യം. അതിന്റെ തൊട്ട് പിറകിലായിട്ട് വേറൊരു ബീജം റൺ ചെയ്യുന്നുണ്ട്, അതേതാണ് എന്നൊന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത്രേയുള്ളൂ, ടാസ്ക് സിമ്പിൾ അല്ലേ?
0: യെസ് വളരെ സിമ്പിൾ ആണ്. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ?

0: കിട്ടിയോ?
1: ഏകദേശം മിക്കവാറും ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും ഒരു വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു BGM ആണ് ഒരു പാട്ടിന്റെ. അപ്പം പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കുക 0484242801 നമ്പർ ഒരിക്കൽ കൂടി 0484242801.
0: അപ്പോ നമ്മുടെ കോളുകൾ വിളിക്കാനായിട്ട് വേഗം ഫോണൊക്കെ എടുത്തോളൂ, വേഗം വിളിച്ചോളൂ.
1: കറക്റ്റ് ആൻസർ പറഞ്ഞാൽ നമുക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷം.
0: അതെ അതെ,
1: എന്തോ സമ്മാനം, സമ്മാനങ്ങളുടെ പരിപാടി നമുക്ക് തൽക്കാലം ഇല്ല.
0: ഇല്ല. അപ്പം ഞാൻ വിളിച്ചു അഭി എന്തോ ഓഫർ ചെയ്യാൻ പോകും.
1: അങ്ങനെ ഓഫർ ചെയ്യാൻ പറ്റില്ലല്ലോ.
0: അതാണ്
1: അടുത്ത പാട്ടിലേക്ക് പോയല്ലോ.
0: തീർച്ചയായിട്ടും.
1: കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി ഫ്രം റെയിൻബോ
0: 107.5.

0: യെസ് യെസ് യെസ് വെൽക്കം ബാക്ക് ടു റെയിൻബോ ഒടിജിയുമായിട്ട് കൂടെയുള്ളത് ഞാൻ അഭിയാണ്.
1: ഞാൻ ശാലിനിയാണ്.
0: ശാലിനി, നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഒരു പാട്ട് പ്ലേ ചെയ്തിരുന്നു, അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്ന നിൽക്കുന്നുണ്ട്. കണക്ട് ചെയ്യട്ടെ.
1: കണക്ട് ചെയ്യാം.
0: യെസ്,
1: ആരാണ്?
0: ഹലോ
1: ഹലോ
2: ഹലോ.
0: യെസ്, ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, താരാണ്,
0: കേൾക്കാമോ?
2: ഹലോ,
1: കേൾക്കാം കേൾക്കാം. ഇതാരാണത്? ഹലോ,
0: എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? ഹലോ, കേൾക്കാമോ? ഹലോ,
1: റേഡിയോന്റെ അടുത്താ നിക്കണെങ്കി ഒന്ന് നീങ്ങി നിക്കാമോ?
0: ഇപ്പൊ വ്യക്തമാവുന്നുണ്ടോ? ഹലോ, ആ കേൾക്കാം കേൾക്കാം. എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? കൊച്ചിയിൽ നിന്നാണ്. ആ പ്രദീപ് എന്ത് ചെയ്യുന്നു?
1: കറക്റ്റ്
0: ആൻസർ പറഞ്ഞോളൂ.
2: കൊച്ചി രാജ എന്ന ചിത്രത്തിലെ അനിൽ ശങ്കർ പാടിയ ഒരു പാട്ടാണ് തങ്കക്കുട്ട എന്നുള്ള
0: പാട്ട്. ആൻസർ ആക്ച്വലി ശരിയല്ല, വേറൊരു പാട്ടാണത്. ആ പാട്ട് പോലെ തോന്നിപ്പിക്കുന്ന മറ്റൊരു പാട്ടാണ് ഇത് ശരിക്കും പറഞ്ഞ. ഹലോ, കേൾക്കാമോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ആ എന്ത് ചെയ്യുന്നു പ്രദീപ്? ആണല്ലേ. ആ എന്ത്, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ എനിക്ക് തോന്നുന്നു കണക്ടിവിറ്റി ഇഷ്യൂ ഉണ്ട്. ഏതായാലും തങ്കക്കുട്ട എന്ന് പറയുന്ന ആൻസർ കറക്റ്റ് അല്ല, മറ്റൊരു പാട്ടാണത്. അപ്പൊ അത് കറക്റ്റ് ആൻസറിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ, യാ താങ്ക്സ്, താങ്ക്സ് ഫോർ കോളിംഗ്. യാ ബൈ. യെസ്, ചില നേരത്ത് അങ്ങനെയാണ്, ഈ പറയുന്ന പോലെ വലിയ ബഹളത്തിന്റെ ഒക്കെ അകത്താണെങ്കിലേ നമുക്ക് ഈ പറയുന്നത് കറക്റ്റ് ആയിട്ട് കേൾക്കാൻ പറ്റില്ല. ഏതായാലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ആൻസർ ആണ്. നമ്മൾ വേണമെങ്കിൽ ഒന്നുകൂടെ പ്ലേ ചെയ്താൽ ഒരാൾക്കും കൂടെ. യെസ്.

0: ഈ പ്രദീപ് പറഞ്ഞ ആൻസർ ഏകദേശം അടുത്തായിരുന്നു, പക്ഷെ അതുപോലെ ചിന്തിക്കാവുന്നതാണ്. അപ്പം കറക്റ്റ് ആൻസർ പറയാനായിട്ട് ഒരാളും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കണക്ട് ചെയ്യട്ടെ.
1: കണക്ട് ചെയ്യാം.
0: ഹലോ, ഹലോ, കേൾക്കാമോ?
1: എവിടുന്നാണ്, ആരാണ്? സന്ധ്യ. എവിടുന്ന് വിളിക്കണോ? പറവൂർ. എവിടെയാണ്? കിഴക്കേപ്പുറം. ഓക്കെ ഓക്കെ ഓക്കെ. സന്ധ്യ എന്താ ചെയ്യണേ? ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത് സന്ധ്യയുടെ? മക്കളെ ഏതൊക്കെ ക്ലാസ്സിലായി? സ്കൂളിലായോ അവര്? വലിയ കുട്ടികളാണ്. ഏതൊക്കെ, എന്താ ചെയ്യണേ അവര്? ഒരാള് ടെൻത്തില്. മൂത്താള് എന്താ ചെയ്യണേ? ക്ലിയർ ആയില്ല. ഡിഗ്രിക്ക് പഠിക്കണോ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആൻസർ പറഞ്ഞോളൂ സന്ധ്യ.
0: യെസ്, കറക്റ്റ് ആൻസർ ആണ്. അതൊരു കണക്ഷൻ പ്രയാസം ഉണ്ടായിരുന്നു, കേൾക്കാൻ ഇത്തിരി പകുതിയായിരുന്നു, പക്ഷെ ഏകദേശം നമ്മൾ കേട്ടു. യെസ്, കറക്റ്റ്.

0: എന്താണ്?
1: യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്.
0: യാത്ര
1: അതാണ്
0: ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? അയ്യോ, വളരെ ഫീബിളായിട്ട് കേൾക്കുന്നുള്ളൂ, കേൾക്കുന്നില്ല കൃത്യമായിട്ട്. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
1: താങ്ക്
0: യു സന്ധ്യ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. തുടർന്നും വിളിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. മിക്കവാറും ഇന്ന് കണക്ട് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്. ചിലപ്പോൾ യാത്ര ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ മഴയൊക്കെ
1: ഉണ്ടെങ്കിലും സമയത്തും കുറച്ച് നമുക്ക് വോയിസ് ഫീബിളായി പോകുന്നുണ്ട്.
0: അതെ, ചിലപ്പോൾ മഴയൊക്കെ ഉള്ള സമയം കൂടിയാണെങ്കിൽ കേൾക്കാനൊരു കൃത്യത കുറവുണ്ടായിരുന്നു. ഏതായാലും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. വെട്ടം എന്ന ചിത്രത്തിൽ ഇല്ലത്തെ കല്യാണത്തിന് എന്നുള്ള പാട്ടായിരുന്നു കറക്റ്റ് ആൻസർ ആയിരുന്നു. വേണി ഇഗ്നീഷ്യസിന്റെ സംഗീതത്തിൽ വന്നിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രാക്കായിരുന്നു അത്. അപ്പൊ അത് കറക്റ്റ് ആൻസർ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ശരപഞ്ചരത്തിലെ ആയുധങ്ങൾ എല്ലാം താഴ്ത്തി വെച്ചുകൊണ്ട് മടങ്ങി പോകേണ്ട കണ്ണയും മടങ്ങുക, സമാഗതമായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരുപാട് ഗെയിംസും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പദ്ധതികളും പരിപാടികളൊക്കെ ആയി. നമ്മൾ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇനി വീക്കെൻഡിലേക്കുള്ള പ്ലാൻ? ശാലിനിയുടെ എന്നോട്
1: പറഞ്ഞിട്ടുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ മദേഴ്സ് ഡേ ആണ്. നാളെ മറ്റൊരു സന്തോഷം എന്ന് പറയണേ ഞങ്ങളുടെ സ്കൂളിന്റെ ഒരു 100-ാം വാർഷികമാണ്.
0: അത് ശരി.
1: അപ്പോ സ്കൂളിലെ പൂർവ്വ അധ്യാപകരെയൊക്കെ ആദരിക്കുന്നുണ്ട്.
0: അത് ശരി.
1: അപ്പോ അതിന്റെ ഒരു സന്തോഷം,
0: അതിന്റെ ഒരു സന്തോഷമുണ്ട്. മദേഴ്സ് ഡേയുടെ ഉണ്ട്. അപ്പൊ അങ്ങനെ പല പല പരിപാടികളൊക്കെ ആയിട്ട് സജീവമാണ്.
1: സജീവമാണ്.
0: അപ്പൊ അങ്ങനെ സജീവമായ പരിപാടികളൊക്കെ തന്നെ നടക്കട്ടെ. കേരളവും ഇതേപോലെ സജീവമായിട്ടുള്ള ഒരുപാട് ചർച്ചകളിലാണ്. തമിഴ്നാടും ഇതേപോലെ ഒരുപാട് സജീവമായിട്ടുള്ള ചർച്ചകളാണ്.
1: നമുക്കിന്നൊരു സ്പെഷ്യൽ ട്രീറ്റ് വരുന്നുണ്ട്.
0: ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ട്രീറ്റുകളൊക്കെ, പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ വിശേഷങ്ങളും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പം ഈ സജീവമായിട്ടുള്ള ചർച്ചകളെല്ലാം കൂടെ തന്നെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് വരട്ടെ എന്ന് എല്ലാവരെയും പോലെ നമ്മളും കാത്തിരിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു ഷോയിൽ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളുമായി കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇന്ന് നിങ്ങളുടെ കാതുകളിൽ നിന്നും വിട പറയുന്നു. ഞാൻ ആർജെ അഭി. ലാസ്റ്റ് പാട്ടെന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പ്ലേ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള നമുക്ക് സഹായകമായിട്ടുള്ള ആ പാട്ടാണ്,
1: നമ്മുടെ
0: സന്തസഹചാരി. ഇന്നത്തെ പാട്ട്, ഇന്നത്തെ മെയിൻ പാട്ട്, ദീപക് ദേവിന്റെ സംഗീത സംവിധാനത്തിൽ വന്നിട്ടുള്ള ദി ബ്യൂട്ടിഫുൾ ട്രാക്ക്. യെസ്, കീപ് ലിസ്ണിംഗ് ടു ആകാശവാണി FM റെയിൻബോ
1: 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമായില്ല, പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. തമിഴ്നാട്ടിൽ കേവല ഭൂരിപക്ഷത്തിനുള്ള എണ്ണം ഉറപ്പിച്ച് ടി വി കെ നേതാവ് വിജയ്, പിന്തുണ അറിയിച്ച് കത്ത് കൈമാറി വി സി കെ. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഭരണത്തിലേറിയത് ബംഗാളിലെ ആദ്യ ബി ജെ പി മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങളിൽ കേരളത്തിന് നേട്ടം. നിരണം, ഒറ്റൂർ, മേലുകാവ് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും അംഗീകാരം. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത നാലു ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐ പി എൽ ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിനയച്ചു. ഐ എസ് എൽ ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ. വാർത്തകൾ സമാപിച്ചു.

0: റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: പവർ പ്ലേ സ്പോർട്സ് കോംബോ. All the sporting action right here on Power Play.

വിസിൽ അടിച്ച് കേൾക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സന്തോഷിക്കാൻ പറ്റുന്ന സ്പോർട്സ് ലോകത്തെ കാര്യങ്ങൾ, അതും ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്നൊരൊറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം വീക്കെൻഡിൽ സജ്ജമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ സജ്ജമാക്കിയ കാര്യങ്ങളുടെ വിൻഡോ ഞാൻ അങ്ങ് ഓപ്പൺ ചെയ്യണം. എന്റെ പേര് മിഥുൻ, എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ നമ്മൾ ഏറ്റവും സൂപ്പറായിട്ട് തന്നെ വിസിലടിച്ച് സ്റ്റാർട്ട് ചെയ്യണം ഷോ. വേറൊന്നുമല്ല പവർ പ്ലേ. സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾ ഒരുപാട് പേരുണ്ട്. അത് ഇവിടെ നല്ല ലോകത്ത്

0: എവിടെ നോക്കിയാലും സ്പോർട്സിനെ മറ്റെന്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതിന്റെ തട്ട് താണു തന്നെ ഇരിക്കുക അല്ലെ. വേറെ എന്ത് വിഷയം വന്നാലും ശരി, താ വേറെ എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ മാറ്റിവെച്ചോ. ഇപ്പൊ മാച്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ടീമിന്റെ കളി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അവിടേക്കായിരിക്കും ഫോക്കസ് പോകാനായിട്ട് പോകുന്നത്. സോ നമ്മൾ വേൾഡ് കപ്പിലേക്കുള്ള ദൂരം കുറച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഫിഫ വേൾഡ് കപ്പ് ഇങ്ങ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫിഫ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഇനി അങ്ങോട്ട് ശ്രദ്ധിച്ചു തുടങ്ങണം. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചാനൽസിലൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് ഇതിന്റെ അനലൈസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാനായിട്ട് പോകുന്നത്. നമ്മളും പവർ പ്ലേയിലെ ഫിഫ വേൾഡ് കപ്പിന്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്വരുക്കുട്ടി കൊണ്ടിരിക്കുകയാണ് കേട്ടോ. യെസ്, എഫ് എം റെയിൻബോയിൽ നമ്മൾ ഇന്നത്തെ പവർ പ്ലേയിൽ എന്താണ് പ്രധാനമായിട്ട് പറയാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ മൂന്ന് എല്ലുകൾക്ക് ഇവിടെ ഒരു പ്രാധാന്യമാണ്. മൂന്ന് എൽ മീൻസ് എൽ, ജെ കെ എല്ലിലെ എൽ ആട്ടോ. അതായത് ഐ പി എൽ, ഇ പി എൽ ഒക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഐ എസ് എൽ അങ്ങനെയുള്ള കുറെ എല്ലുകളുണ്ട്. സോ ഇപ്പൊ ഐ പി എൽ ലൈവായിട്ട് മാച്ചസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതൊന്ന് പറയണ്ടേ. എന്തായാലും ഇന്ന് ജി ടി വേഴ്സസ് ആർ ആർ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലേ. ഇപ്പൊ നമ്മൾ ഫുൾ ഫോം പറഞ്ഞില്ലെങ്കിൽ പോലും ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന, ഐ പി എല്ലിനെ ഫോളോ ചെയ്യുന്നവർക്ക് എന്താണ് ജി ടി, എന്താണ് ആർ ആർ എന്നും പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും ഒരു രസത്തിന് വേണ്ടി നമുക്ക് പറയാം, ഇറ്റ്സ് ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ് എന്ന് വേണേ പറയാം. ആൻഡ് ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് 6.4 ഓവേഴ്സ് ബാറ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട്. ആൻഡ് സോ ഫാർ 86 for 9 ആണ്. 86 റൺസ് എടുത്തിട്ടുണ്ട്, വിക്കറ്റ് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഹേ ആൻഡ് 12.9 ആ ഒരു റൺ റേറ്റിൽ നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട്. സായി സുദർശൻ 39 റൺസോട് ബാറ്റ് ചെയ്യുന്നു. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 32 റൺസോട് 15 പന്തുകളിൽ നിന്നും. സോ ഐ പി എല്ലിനെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള എല്ലാ ടീമുകൾക്കും ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിലുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഏറ്റവും ബോട്ടം ടീമിൽ കിടക്കുന്ന, ടേബിളിലെ ബോട്ടം കിടക്കുന്ന ആൾക്കും ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ആൾക്കും ഒട്ട്, ടോപ്പിൽ കിടക്കുന്ന ആൾക്ക് ഓബിയസ്ലി കൂടുതൽ ചാൻസസ്, 100% ചാൻസ് ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്ക് ചെറിയൊരു മൈനോർ ചാൻസ് എങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ഐ പി എല്ലിലെ ഇപ്പൊ കളിക്കുന്ന എല്ലാ ടീമുകൾക്കും പ്ലേ ഓഫിലേക്ക് എത്താനുള്ള നേരിയ സാധ്യത തൊട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള സാധ്യത വരെയും അവിടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ആണെങ്കിലും ഇന്ന് ആർആറിന്റെ കളിയാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും എല്ലാ മാച്ചസിനും അതിനായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യവും നോക്കുന്നുണ്ട്. കാരണം ചെന്നൈ സൂപ്പർ കിങ്സിന് ഈ അങ്ങോട്ടുള്ള മത്സരങ്ങളിൽ ഏതായാലും ഒരു 4 കളി ഉണ്ടെങ്കിൽ അതിൽ 3 ജയിച്ചു കഴിഞ്ഞാൽ കടക്കാമെന്നുള്ള ഒരു പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളെ സന്തോഷിപ്പിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. സോ അത് പറയാനായി മുന്നേടെയായിട്ട് നമ്മുടെ ഇന്നത്തെ ആദ്യ സെഗ്മെന്റ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്.
1: Today's power play highlights.
0: എന്താണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പറയാൻ പോകുന്നത് എന്നുള്ളത് ചുരുക്കി ആദ്യമേ ഒന്ന് പറഞ്ഞു വെക്കുക അല്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയാലോ. അതാണ് ആ ഒരു സിസ്റ്റം ആണ് കേട്ടോ പവർ പ്ലേ ഹൈലൈറ്റ്സ്. ഓക്കെ, വേറെ ഒന്നുമല്ല, നമ്മൾ ഐ പി എല്ലിന്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കഴിഞ്ഞ ദിവസം സഞ്ജു സാംസന്റെ ഒരു സ്പെഷ്യൽ ഇന്നിംഗ്സ് ഉണ്ടായിരുന്നു. വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്നിംഗ്സ് എപ്പോഴും നമുക്ക് കാണാവുന്നതാണ്. ഒരു റെസ്പോൺസിബിൾ ഇന്നിംഗ്സ് വീണ്ടും സഞ്ജു സാംസൺ ഭാഗത്തുണ്ടായി. നല്ലൊരു നോട്ട് ഔട്ട് നമുക്ക് കാണാൻ പറ്റി. പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് മാറുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ജയവും കൂടെ ജയിച്ചുകൊണ്ട് ഐ പി എല്ലിലുള്ള പ്ലേ ഓഫിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിച്ച ഒരാഴ്ചയാണ് നമ്മൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോഴത്തേക്കും. ഐ പി എല്ലിൽ നമ്മൾ പ്രധാനമായിട്ട് അതാണല്ലോ, നമ്മുടെ സഞ്ജു കളിക്കുന്ന ടീം ആയതുകൊണ്ട് നമ്മൾ കൂടുതലും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ കാര്യങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് പറയുന്നുണ്ട്. സോ അതുപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് കഴിഞ്ഞ ദിവസം എവേർട്ടനുമായിട്ട് ഒരു സമനില വഴങ്ങേണ്ടി വന്നു. ആ വഴങ്ങേണ്ടി വന്ന സമനിലയ്ക്ക് എന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റില് ആസ്നലിനുള്ള സാധ്യതകൾ ഏറ്റവും ശക്തമായിട്ട് കൊടുക്കുന്ന ഒരു അവസരത്തിലേക്കായി. കാരണം സിറ്റിയും ആസ്നലും ഏകദേശം ഇങ്ങനെ കട്ടക്കട്ടയ്ക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് പോയിട്ട് സിറ്റിക്ക് ഒരു സമനില കിട്ടേണ്ടി വന്നത്. സോ സിറ്റിക്ക് അവിടെ സാധ്യത പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആസ്നൽ ഏകദേശം ഈ ഒരു സീസണിന്റെ കപ്പ് അവർ എല്ലാ കളിയും ജയിക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കളികളെല്ലാം തന്നെ അവർക്ക് ജയിക്കാനുള്ള ഒരു സ്കോപ്പാണ് മുന്നിലുള്ളത്. സോ അവർക്ക് ആസ്നൽ ഈ പ്രാവശ്യം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ കിരീടം, സീസണിന്റെ തുടക്കം മുതലേ കാണിച്ചു വന്ന ആ ഒരു കൺസിസ്റ്റൻസി ഇനിയും എന്തായാലും ഫോളോ ചെയ്യുന്നുള്ള ഒരു സംശയം. കാരണം അവരിപ്പോൾ യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ ഫൈനലിലേക്കും കഴിഞ്ഞ ദിവസം എത്തിക്കഴിഞ്ഞു. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിന്റെ വിശേഷങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. യുഎഫ്എ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ അങ്ങനെ ബയൺ മ്യൂണിക്കും പുറത്താവുന്നു, അതുപോലെ തന്നെ മാഡ്രിഡ് പുറത്താവുന്നു. അങ്ങനെ ആസ്നൽ വേഴ്സസ് പി എസ് ജി ഫൈനലാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. സോ അതിന്റെ വിശേഷങ്ങൾ നമ്മൾ പിന്നാലെ സംസാരിക്കുന്നുണ്ട്. സോ ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേഷം കേൾക്കണമെന്നുണ്ടെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുക എഫ് എം റെയിൻബോ 107.5 ഇത് പവർ പ്ലേ ആണ്. സ്റ്റേ ട്യൂൺ.

എന്തായാലും എനർജി ലെവൽ ശ്രേയാജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ വോൾട്ടേജ് ആയിക്കോട്ടെ, മെലഡി ആയിക്കോട്ടെ, ഇനിയിപ്പോ ഏത് ലാംഗ്വേജ് ആയിക്കോട്ടെ, അവിടെ എല്ലാം ഏത് പാട്ടും ശ്രേയാജിന്റെ കയ്യിൽ ഭദ്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എഫ് എം റെയിൻബോ 107.5 ഫ്രീക്വൻസിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ. യെസ്, സ്പോർട്സിനെ ചെങ്കലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി മാത്രം വീക്കെൻഡിൽ എക്സ്ക്ലൂസീവ്ലി ഉണ്ട് നിൽക്കുന്ന ഈ ഷോയിൽ ഇന്ന് കൂടെ ഞാൻ മിഥുനാണ്. ആൻഡ് ലൈവായിട്ട് എന്തുണ്ട് അല്ലെ, നമ്മള് കടയിൽ ചെന്നിട്ട് ചൂടായിട്ട് എന്തുണ്ട് കഴിക്കാൻ എന്ന് പറയുന്ന പോലെ ലൈവായിട്ട് എന്തുണ്ട്. ഹേ യെസ്, ഐ പി എൽ മേ ക്യാ ചൽ റഹാ ഹേ ഭായ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി ടി ഇപ്പോ 110, ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ ഓൺലി 9.2 ഓവേഴ്സിൽ എടുത്തിരിക്കുന്നത് 110 വിക്കറ്റൊന്നും നഷ്ടപ്പെട്ടില്ല. സായി സുദർശൻ 50 എത്തിയിട്ടുണ്ട്. വെറും 31 പന്തുകളിൽ നിന്നാണ് സുദർശൻ 51 എടുത്തിരിക്കുന്നത്. ആൻഡ് ഓഫ്കോഴ്സ് ആ ക്യാപ്റ്റൻ ഇന്നിങ്സും ആയിട്ട് ശുഭ്മാൻ ഗിൽ 46 റൺസുമായിട്ട് 26 പന്തുകളിൽ ഇപ്പൊ രണ്ടുപേരെ ഏകദേശം 50 എടുത്തിരിക്കുകയാണ്. രാജസ്ഥാൻ റോയൽസ് ഇന്ന് ടോസ് കിട്ടിയതിന് ശേഷം അവർ ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ദാറ്റ്സ് വൈ ഇവിടെ ജി ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതാണ് നമുക്ക് ഐ പി എല്ലിലെ ഒരു എല്ലിന്റെ കാര്യത്തിൽ അങ്ങ് തീരുമാനമായത്. നമുക്ക് ഐ എസ് എല്ലിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ജംഷഡ്പൂർ വേഴ്സസ് ബാംഗ്ലൂരും തമ്മിലെ കളി നടക്കുകയാണ്. അതിന്റെ ഹാഫ് ടൈം കഴിയുമ്പോഴത്തേക്കും ബംഗളൂരു ഒരു ഗോളിന് ലീഡ് ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. റയാൻ വില്യംസിലൂടെ തന്നെ നമുക്കറിയാം, നമ്മുടെ ടീം ഇന്ത്യക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം പോകാൻ നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡുകളിലൊക്കെ നമ്മൾ റയാൻ വില്യംസിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചതാണ്. അപ്പം റയാൻ വില്യംസ് എവിടെയാണെങ്കിലും ബാംഗ്ലൂരിന് വേണ്ടി കളിച്ചാലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി കളിച്ചാലും ഓസ്ട്രേലിയക്ക് വേണ്ടി കളിച്ചാലും എപ്പോഴൊക്കെ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നതാണ്. ആൻഡ് ഇവിടെ നമുക്ക് തൊട്ട് മുന്നേ ഒരു കളി ഉണ്ടായിരുന്നു, ഗോവയും മോഹൻ ബഗാനുമായിട്ടുള്ള കളി ഉണ്ടായിരുന്നു. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഓരോ ഗോൾ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് അപ്പം മോഹൻ ബഗാന് വേണ്ടി മക്ലാരൻ എപ്പോഴും അവരുടെ സ്കോററായിട്ടുള്ള മക്ലാരനൊക്കെ ഗോള് നേടിയിട്ടുണ്ടായിരുന്നു. സോ അവിടെ അങ്ങനെയാണ്. നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഫിനിഷിങ് ഇപ്പൊ കപ്പടിക്കണമെന്നും കാര്യങ്ങളൊന്നും അല്ല, പ്ലേ ഓഫ് കളിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ശ്രദ്ധയിലില്ല. എങ്കിൽ പോലും നമ്മളൊരു ഘട്ടത്തിൽ വളരെ താഴെ കിടന്നതിന് ശേഷം പിന്നീട് ആസ്ലി വെസ്റ്റ്വുഡ് ജോയിൻ ചെയ്തതിനു ശേഷം പുതിയ കോച്ച് വന്നതിന് ശേഷം നല്ല കുറച്ച് മാച്ചസ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ്. ഒരു 3 ജയമെങ്കിലും ജയിക്കാൻ പറ്റി എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചാണ്. സോ 11 പോയിന്റ്

0: നമ്മൾ 8-ാം സ്ഥാനത്താണ്. സോ നമ്മുടെ ഒരു മാച്ച് നാളെ ഉണ്ട്. അതായത് ആളുകൾ വീണ്ടും അത്യാവശ്യം നല്ല കളി എടുക്കുമ്പോൾ എന്തായാലും കാണികൾ തിരിച്ചെത്തും. ഒരു സമയത്ത് കാണികൾ ആരുമില്ലായിരുന്നു, ഇപ്പോൾ നന്നായി കളിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് കാലത്ത് സപ്പോർട്ട് ചെയ്യും. ആൻഡ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് മുഹമ്മദൻ ആയിട്ടുള്ള കളി നാളെ ഉണ്ട്. നാളെ 5 മണിക്കാണ് കളി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനായിട്ടുള്ളത്. സോ നമുക്ക് ഐ പി എല്ലിന്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഒരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂല് സഞ്ജു സാംസൺ കളിക്കുക, ആ കളി കണ്ടിരിക്കുക, അതിന്റെ ടീം നമ്മുടെ ചെന്നൈ ടീം ജയിക്കുക, അതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്യുന്നത്. മറ്റ് കളികൾ നമ്മൾ കാണുന്നുണ്ട്, ഒന്നും മുടങ്ങാതെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മളെ കൂടുതൽ ചെറിഷ് ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഞ്ജു സാംസന്റെ വിഷയത്തെ കുറിച്ച് തന്നെയാണ്. സോ കഴിഞ്ഞ ദിവസം നമുക്കൊരു നല്ലൊരു ഇന്നിങ്സ് കാണാനായിട്ട് പറ്റി. ഡി സിക്കെതിരെ ഡി സി 155 റൺസ് മാത്രമേ നേടാൻ സാധിച്ചുള്ളൂ 20 ഓവറിൽ. കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, കുറച്ച് ബാറ്റേഴ്സിനെ സംബന്ധിച്ച് കുറച്ച് സെൻസിബിൾ ആയിട്ട് കളിക്കേണ്ട ഒരു പിച്ചായിരുന്നു അവിടെ. ആ ഒരു സെൻസിബിൾ ആയിട്ട് കളിക്കേണ്ട ഒരു ഇന്നിങ്സ് സഞ്ജു സാംസന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് 87 നോട്ട് ഔട്ട് ആണ്. അപ്പോൾ ഈ 52 പന്തുകളിൽ 87 റൺസ് എടുത്ത് പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ട് വരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്നു, തൂക്കുന്നു, കളി തൂക്കുന്നു, ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. സോ ഡി സി സംബന്ധിച്ചിടത്തോളം 20 ഓവറിൽ 155 വളരെ ലോ സ്കോർ ആണ്. അതിനെ വളരെ സെൻസിബിൾ ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് സഞ്ജു സാംസന് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകം തന്നെ ആ ഒരു ഈ ഒരു സീസണിൽ നമ്മുടെ സാധ്യതകൾ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുന്നോട്ട് അങ്ങോട്ടുള്ള സാധ്യതകളെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള, കാരണം ഈ അങ്ങോട്ടുള്ള 4 കളികളിൽ താണെ 3 കളി ജയിച്ചാൽ പോലും നമ്മൾ കിടക്കുകയാണ്. സോ ഈ ഐ പി എല്ലിന് ഇനി എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ചാൻസ് ഉണ്ട്. ആരെങ്കിലും ഒഫീഷ്യലി ആരും കടന്നിട്ടുമില്ല, ആരും പുറത്തായിട്ടുമില്ല. അപ്പൊ എല്ലാവർക്കും 10 ടീമുണ്ടെങ്കിൽ 10 ടീമുകൾക്കും ഒരു സൂപ്പറായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലർക്ക് നാരോ ചാൻസ് ആണെങ്കിൽ പോലും അതെപ്പോഴും ഒരു ഒരു ടൂർണമെന്റിന്റെ ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്. കാരണം കുറച്ച് സമയത്തിനുള്ളിൽ കുറച്ച് ടീമുകൾ അടിച്ച് പുറത്തു പോകും, അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ടീമുകൾ കളിക്കാൻ എന്തോ ഒരു സുഖമില്ല എന്നുള്ളത് തന്നെയാണ്. സോ നമുക്ക് എന്തായാലും സഞ്ജു സാംസന്റെ ആ ഒരു 50 അതിനെ തുടർന്ന് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയ നിമിഷങ്ങളുമാണ് നമ്മൾ ഇന്ന് പവർ പ്ലേ സ്മാഷിൽ കൊണ്ടുവരുന്നത്. പവർ പ്ലേ സ്മാഷ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു കാര്യത്തെ നമ്മൾ വീണ്ടും ഒന്നുകൂടെ കേട്ട് സന്തോഷിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്യാം ആ ഒരു സമയത്തേക്ക്. കാരണം സഞ്ജു സാംസന്റെ ആ ഒരു 50 അതിനുശേഷമുള്ള ചെന്നൈ സൂപ്പർ കിങ്സിന്റെ വിജയമാണ് നമ്മൾ ഇന്ന് സൂപ്പർ സ്മാഷിലേക്ക്
1: കൊണ്ടുവന്നേക്കുന്നത്. He's played the waiting game, and so far so good for CSK. Brilliant! Sanju Samson is creating a garland of shots here. What a shot to finish it off! Points towards the dugout. Punch on fist, and it's all over. A magnificent 114 run partnership. Between these two, Sanju Samson, the in-form player, 87 from 52, and young Karthik Sharma once again there at the end, 41 from.
0: യെസ്. അപ്പൊ സഞ്ജു സാംസന്റെ കൂടെ കാർത്തിക് ശർമ്മ, അദ്ദേഹത്തിന്റെ ആ ഒരു വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിങ്സ് പുള്ളിയും കാഴ്ചവെച്ചു എന്നുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു വിന്നിംഗ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഷോട്ട് അടിച്ച് ജയിപ്പിക്കുന്നത് കാർത്തിക് ശർമ്മയാണ്. അപ്പൊ ആ സമയത്ത് തന്നെ സഞ്ജു സാംസന്റെ അടുത്ത് പറയുന്നുണ്ട് കാർത്തിക് ശർമ്മ വന്നിട്ട് ഈ സെഞ്ചുറി അടിക്കാനുള്ള ചാൻസ് അവിടെ ഉണ്ട്, വേണമെങ്കിൽ സ്ട്രൈക്ക് എടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പൊ സഞ്ജു വളരെ സെൽഫ്ലെസ് ആയിട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, വളരെ സെൽഫ്ലെസ് ആയിട്ടുള്ള പ്ലെയറാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ ആള് പറഞ്ഞു വേണ്ട കളി ഫിനിഷ് ചെയ്യുക, കാരണം നെറ്റ് റൺ റേറ്റ് അവസാനം പോയിന്റ് ടേബിളിൽ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും ചിലപ്പോൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ സെഞ്ചുറിക്ക് നോക്കാതെ, നമ്മൾ വേൾഡ് കപ്പിലും കണ്ടതാണ് സഞ്ജു സാംസന് വേൾഡ് സെഞ്ചുറി അടിക്കാവുന്ന സ്റ്റാൻസുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അവിടെ ടീമിന്റെ വിജയം മാത്രമാണ് നോക്കിയുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അതും വളരെ സൂപ്പറായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. സോ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഐ പി എൽ ഏറ്റവും കൂടുതൽ നമ്മളെ സെലിബ്രേറ്റ് ചെയ്ത കാര്യത്തിന്റെ കുറച്ച് നിമിഷങ്ങളാണ് ഇപ്പോൾ കേട്ടത്. ഇതുപോലെ സ്പോർട്സ് ലോകത്ത് ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാൻ ഇഷ്ടമാണെങ്കിൽ കൂടെ കുടിക്കുക എഫ് എം റെയിൻബോയിൽ ഇത് പവർ പ്ലേ. അപ്പൊ എന്തായാലും ഒരു കാര്യം, അടുത്ത പാട്ട് എന്തായാലും ചെന്നൈക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം. സ്റ്റേ ട്യൂൺഡ് എഫ് എം റെയിൻബോ.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

0: ഹീറോയുടെ കാര്യമല്ല, ഹീറോസിന്റെ കാര്യമാണ് പറയാനായിട്ടുള്ളത്. സോ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പവർ പ്ലേ ഇതർ ഹേ എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ ആണ്. മേത്തര ഹീറോയിലെ പാട്ടങ്ങൾ കഴിഞ്ഞിരിക്കുന്ന നേരമാണ്. അർജിത് സിംഗിന്റെ വോക്കൽസിലായിരുന്നു പാട്ട്. യെസ്, അപ്പൊ ഇനി അപ്പോ പവർ പ്ലേയില് ലൈവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ലൈവായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അപ്പൊ പറയണം, കാരണം ഇപ്പോ നടക്കുന്ന കാര്യം വളരെ ഹോട്ടായിട്ടുള്ള കാര്യങ്ങൾ സ്പോർട്സ് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അടുത്ത സെഗ്മെന്റ് ഓപ്പൺ ചെയ്യുകയാണ്.
1: Power Play presents Straight Drive.
0: വളച്ച് കെട്ടലുകളൊന്നുമില്ല, നേരെ വന്നിട്ട് കാര്യം പറയാനാണ് സ്ട്രെയിറ്റ് ഡ്രൈവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇപ്പോ ലൈവായിട്ടുള്ള മാച്ചിന്റെ സ്കോർ സ്ട്രെയിറ്റ് ആയിട്ട് പറയണ ജി ടി വേഴ്സസ് ആർ ഇന്നത്തെ ഐ പി എൽ മാച്ചാണ്. സോ 154-1 എന്ന നിലയിലാണ് ജി ടി ഇപ്പൊ കറന്റ്ലി. ഓൺലി 13 overs ആണ് കഴിഞ്ഞിട്ടുള്ളൂ. 11.54 ആ ഒരു റൺ റേറ്റിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല അസൽ ബാറ്റിംഗ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാവുന്നതാണ്, കാരണം വെച്ചാൽ നല്ലൊരു തുടക്കം കിട്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയെന്ന് തന്നെയാണ്. സോ സായി സുദർശൻ അവിടെ 55 റൺസ് ആണ് എടുത്തിരിക്കുന്നത്. ശുഭ്മാൻ ഗിൽ സ്റ്റിൽ ദയർ, അതായത് 67 റൺസ് ആണ് എടുത്തിരിക്കുന്നത് 35 പന്തുകളിൽ നിന്നും. അതിനകത്ത് 8 4s 2 6s ഉണ്ട്. ആൻഡ് നമ്മുടെ ജോസേട്ടൻ ജോസ് ബട്ട്ലർ ആണ് ഇപ്പോൾ ക്രീസിലേക്ക് എത്തിയിരിക്കുന്നത്. കൂറ്റനടികൾക്ക് പേര് കേട്ട ജോസ് ബട്ട്ലർ ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഈ ഒരു ഇന്നിംഗ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നത് നോക്കിയിരിക്കും. കാരണം എത്ര ഒരു ബിഗ് സ്കോർ

ലേക്കാണ് എത്താനായിട്ട് പോകുന്നത്. സോ അതാണ് ഐ പി എല്ലിലെ ലൈവ് ആയിട്ടുള്ള നടക്കുന്ന മാച്ചിന്റെ അപ്ഡേറ്റ് പറഞ്ഞാല്. ആൻഡ് ഐ എസ് എല്ലിലേക്ക് വന്നു കഴിഞ്ഞാൽ ജംഷഡ്പൂരും അതുപോലെ ബാംഗ്ലൂരും തമ്മിലുള്ള കളിയിൽ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ബാംഗ്ലൂരു റയാൻ വില്യംസ് 38-ാം മിനിറ്റിൽ നേടിയ ഗോളിന്റെ ബലത്തിൽ 1-0 ലീഡ് ചെയ്യാണ്. സോ നമുക്ക് നേരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് പോകണം. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹാഫ് ടൈം ആയപ്പോഴത്തേക്കും ബ്രൈറ്റൺ വേഴ്സസ് വോൾസ്, ബ്രൈറ്റൺ 2 ലീഡ് ചെയ്യുന്നത്. വോൾസിന് ഇതുവരെ ഗോളൊന്നും അടിക്കാൻ സാധിച്ചിട്ടില്ല. ഇന്ന് രാത്രി 10 മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് ബ്രെൻഫോർഡ് മാച്ച് ഉണ്ട്. വെരി വെരി ക്രൂഷ്യൽ ആയിട്ടുള്ള മാച്ചാണ്. കഴിഞ്ഞ കളി സിറ്റിക്ക് സമനില എവർട്ടനായിട്ട് വഴങ്ങേണ്ടി വന്നു. സോ ഇനിയുള്ള എല്ലാ കളിയും ജയിച്ച് ആർസെനലിന്റെ കളികളുടെ ആ ഒരു സാധ്യത, അവർ ആർസെനലിൽ തോക്കുകയും ബാക്കിയെല്ലാം സിറ്റി ജയിക്കുകയും ചെയ്താൽ സിറ്റിക്ക് എന്തെങ്കിലും ഒരു സാധ്യത, ചെറിയ സാധ്യത അവിടെ ബാക്കിയുള്ളൂ. അറ്റ് ദ സെയിം ടൈം ആർസെനലിന് ഇനിയുള്ള കളികളൊക്കെ അങ്ങ് ജയിച്ചാൽ തന്നെ സുഖമായിട്ട് കപ്പ് തൂക്കി അങ്ങ് വീട്ടിൽ പോകാം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അവിടെ അങ്ങനെയാണ് കാര്യങ്ങൾ. ആൻഡ് ഫുള്ളാം വേഴ്സസ് ബോൺമൗത്ത് മാച്ചിൽ 0-0 ആണ് ഹാഫ് ടൈമിൽ നിൽക്കുമ്പോൾ. സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 51 മിനിറ്റിലേക്ക് കടക്കുമ്പോൾ 0-0 നിൽ നിൽക്കുകയാണ്. സോ ഇതാണ് നമുക്ക് സ്ട്രേറ്റ് ഡ്രൈവിൽ ഡയറക്റ്റ് ആയിട്ട് പറയാനുണ്ടായിരുന്ന ആ ഒരു ലൈവ് മാച്ചസിന്റെ അപ്ഡേറ്റ്. സ്റ്റേ ട്യൂൺ ടു FM റെയിൻബോ, മ്യൂസിക്കലി യോഴ്സ്.

0: അതായത് നമ്മുടെ ചിയാ വിക്രത്തിന്റെ ഒരു നല്ല പാട്ടൊന്ന് പറഞ്ഞ് സജസ്റ്റ് ചെയ്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന റെമോ തന്നെ. ഒരു രക്ഷയില്ലാത്ത ഒരു ലുക്ക് കഴിഞ്ഞ ദിവസം ചിയാ വിക്രം പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു 17, കുറച്ച് ദിവസമായി ഏപ്രിൽ 17 ആയിരുന്നു. പക്ഷെ എന്നാലും സോഷ്യൽ മീഡിയനെ കത്തിച്ച വിട്ട ഒരു സാധനമായിരുന്നു പുള്ളിയുടെ ആ ഒരു ലുക്കൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു 60 വയസ്സുള്ള ഒരു മനുഷ്യനാണ് നിൽക്കുന്നത്, 10-15 വയസ്സ് ചെറുപ്പമായിട്ട് വന്ന് നിൽക്കുകയാണ് അവിടെ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ വേണം തരംഗമായിരുന്നു വിക്രത്തിന്റെ. സോ അപ്പം ഞാനിങ്ങനെ ഷോയെ വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിൽ ആ ഒരു വിഷ്വൽസൊക്കെ ഓർമ്മ വന്നു. അപ്പോൾ ഈ പാട്ടെടുത്തിട്ട് തട്ടി യെസ് എഫ് എം റെയിൻബോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പവർ പ്ലേ ആണ്, സ്പോർട്സിനെ ചങ്കിലേറ്റുന്ന ചങ്കുകൾക്ക് വേണ്ടി. വീക്കെൻഡിൽ മാത്രം എക്സ്ക്ലൂസീവിലുണ്ട് നിങ്ങൾ ഷോ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്, കഴിഞ്ഞു പോയതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ സ്പോർട്സ് ലോകത്തെ ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം തന്നെ ഇങ്കയിരിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത അപ്ഡേറ്റ് ഐ പി എല്ലിന്റെ അപ്ഡേറ്റ് തന്നെയാണ്. യെസ്, ഗുജറാത്ത് ടൈറ്റൻസ് വേഴ്സസ് രാജസ്ഥാൻ റോയൽസ്, ആൻഡ് ഗുജറാത്ത് ടൈറ്റൻസ് 177-2 എന്ന നിലയിലാണ് നിൽക്കുന്നത്. ആൻഡ് നമുക്കറിയാം ശുഭ്മാൻ ഗില് അവിടെ നില ഉറപ്പിച്ചിട്ടുണ്ട് 77 റൺസുമായിട്ട്. പക്ഷെ നമ്മുടെ ജോസേട്ടൻ നമ്മളെ പറ്റിച്ചു, ജോസ് ബട്ട്ലർ 13 റൺസ് എടുത്ത് പുറത്തായി. ഈ പറഞ്ഞ പോലെ തന്നെ സ്കോർ ഉയർത്താൻ തന്നെയാണ് എല്ലാ ബാറ്റ്സ്മാൻമാരും വരുന്നത്. അങ്ങനെ സ്കോർ ഉയർത്താൻ ശ്രമിക്കുന്നതിനിടയിൽ രവീന്ദ്ര ജഡേജയ്ക്കാണ് വിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫെറേരയാണ് ക്യാച്ച് എടുത്ത് പുറത്താക്കിയിരിക്കുന്നത്. സോ 177-2 15.4 ഓവേഴ്സിൽ 11.3 റൺ റേറ്റിൽ അത്യാവശ്യം ഒരു നല്ല റൺസിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഒരു മത്സരമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യെസ് അപ്പോൾ അതാണ് ഇന്ന് രാജസ്ഥാൻ റോയൽസ് ടോസ് കിട്ടിയതിനു ശേഷം ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ബ്രൈറ്റൺ 2 ഗോളിന് തന്നെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വോൾസിനെതിരെ സണ്ടർലാൻഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0-0 നിൽക്കുകയാണ്. സോ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് നമ്മൾ യുഎഫ ചാമ്പ്യൻസ് ലീഗിലേക്ക് ഒന്ന് പോകണം. യുഎഫ ചാമ്പ്യൻസ് ലീഗ് യൂറോപ്പിലെ ഏറ്റവും കിടിലൻ ചാമ്പ്യൻ ആരാണ് എന്നറിയാനുള്ള ആ ഒരു നിമിഷം. അപ്പോൾ നമ്മൾ കലണ്ടർ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, മാർക്ക് യുവർ കലണ്ടർ, അതായത് വേറെ ഒന്നുമല്ല 30 മെയ്യിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. അന്നാണ് ഇറ്റ്സ് പി എസ് ജി വേഴ്സസ് ആർസെനൽ. അങ്ങനെ യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് ടീമുകൾ അവശേഷിക്കുന്നു. ദാറ്റ് മീൻസ് ഫൈനലിന് കളമൊരുങ്ങുകയാണ്. ഫൈനലിന് കളമൊരുക്കിക്കൊണ്ട് വന്നിരിക്കുന്ന, കോപ്പ് കൂട്ടി പടയൊരുക്കി വന്നിരിക്കുന്ന രണ്ട് കിടിലൻ ടീമുകൾ, ആർസെനൽ വേഴ്സസ് പി എസ് ജി. യെസ്, അപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും ആർസെനലും ഫ്രഞ്ച് ലീഗിൽ നിന്നും പി എസ് ജി വന്നിരിക്കുകയാണ്. സോ ഫ്രാൻസിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഈ ടീമുകളിൽ ആരാണ് കപ്പടിക്കാൻ പോകുന്നത് അറിയാനായിട്ട് 30 മെയ് 9:00 മാച്ച് വെച്ചാൽ കൊള്ളാം. ഏതായാലും ആർസെനൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡും തമ്മിലുള്ള ആദ്യ പാദ സെമി ഫൈനൽ 1-1 പിരിഞ്ഞെങ്കിൽ രണ്ടാമത്തെ പാദം ആർസെനൽ സാക്കയിലൂടെ, ബുക്കായോ സാക്ക 44th നേടിയ ഗോളിലൂടെ സെമി ഫൈനൽ ലെഗ് 2 അത്ലറ്റിക്കോ മാഡ്രിഡിനെ തോപ്പിച്ചുകൊണ്ട് യുവ ചാമ്പ്യൻസ് ലീഗിൽ അവരുടെ കരുത്ത് കാണിച്ചിരിക്കുകയാണ്. സോ ആർസെനൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലാണെങ്കിലും യുവ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും രണ്ടിടത്തും കപ്പടിച്ചുകൊണ്ടേ പോകുന്നതാണ്. കാരണം ഇപ്രാവശ്യം അവരുടെ ടീം അമ്മാതിരി കൺസിസ്റ്റൻസിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റിക്ക് ഒരു അബദ്ധം പറ്റി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ, ഒരു എവേർട്ടനുമായിട്ടൊരു സമനില വന്നുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിന്റെ ടൈറ്റിലേക്ക് ആർസെനൽ കൂടുതൽ അടുത്തു എന്ന് പറയാം. സിറ്റിക്ക് അവിടെ ഒരു ചെറിയ സാധ്യതയുണ്ട്, പക്ഷേ ആർസെനൽ തന്നെ കപ്പടിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മാച്ച് നടന്ന് ബയേൺ മ്യൂണിക്കും അതുപോലെ തന്നെ പി എസ് ജി തമ്മിലുള്ള സെമി ഫൈനൽ ലെഗ് 1 ലെഗ് 2 ആണ്. സോ രണ്ടാമത്തെ ലെഗ് സമനിലയിൽ പിരിഞ്ഞുപോയി. പക്ഷെ അതിന് മുന്നത്തെ ലെഗിൽ 5-4 ലീഡെടുത്തു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ വീണ ഒരു സെമി ഫൈനലാണ് നമ്മൾ ആദ്യത്തെ ലെഗിൽ കണ്ടതെങ്കിൽ രണ്ടാമത്തെ ലെഗിൽ പരസ്പരം വിട്ടുകൊടുക്കാത്ത രണ്ട് പോരാളികളുടെ പോരാട്ടം തന്നെയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. സോ അതും എടുത്തു പറയേണ്ട, ബയേൺ മ്യൂണിക് വേഴ്സസ് പി എസ് ജി. നമുക്കറിയാം ഹാരി കെയ്നിലാണ് ബയേൺ മ്യൂണിക്കിന് വേണ്ടി അവസാന നിമിഷം ഗോൾ നേടിയെങ്കിൽ ഡെംബലയിലൂടെ പി എസ് ജി ആദ്യ 3-ാമത്തെ മിനിറ്റിൽ തന്നെ ലീഡെടുക്കുന്നുണ്ട്. സോ അവിടെ പി എസ് ജി ജയിച്ചു കയറുന്നു, അപ്പുറേ ആർസെനൽ ജയിച്ചു കയറുന്നു. ആർസെനലിന്റെ വിജയ മുഹൂർത്തങ്ങൾ നമ്മൾ ഒന്നും കൂടെ ഓർത്തെടുക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു നിമിഷങ്ങളിലേക്ക് നിങ്ങൾക്ക് സമ്മാനിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ പവർ പ്ലേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്ത് പോവുകയാണ്. വീണ്ടും അടുത്ത ആഴ്ച ഏറ്റവും പുതിയ സ്പോർട്സ് ലോകത്തെ അപ്ഡേറ്റുകൾ നിങ്ങൾക്കായിട്ട് എത്തിക്കുമെന്നൊരു ഉറപ്പോടുകൂടി തന്നെ. ഇപ്പോൾ നമുക്കറിയാം ആർസെനൽ വിജയിച്ചു കയറിയ, ആർസെനൽ അങ്ങനെ ചരിത്രം കുറിച്ചുകൊണ്ട് ഫൈനലിലേക്ക്, യുവ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലേക്ക് വന്ന ആ നിമിഷങ്ങളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് ടു എഫ്എം റെയിൻബോ.
1: The second time in their history, Mikel Arteta leads the Gunners to Budapest for the 2026 Champions League final. This semi-final is over. The second leg finishes Arsenal 1, Atleti 0. On aggregate, Arsenal 2, Atletico Madrid 1.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. കേരള മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് പിന്നീട് അറിയിക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. തമിഴ്നാട്ടിൽ തമിഴക വെട്രി കഴകം നേതാവ് വിജയ് നാളെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി സുവേന്ദു അധികാരി ചുമതലയേറ്റു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കർണാടക, തെലങ്കാന, ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. നിരണം, ഒറ്റൂർ മേലുകാവ് പഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 18 വരെ നീളുന്ന നാടകോത്സവത്തിൽ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭാഗമാകും. ആകാശവാണിയുടെ കേരള നിലയങ്ങൾ രാത്രി 9:30 നാടകങ്ങൾ പ്രക്ഷേപണം ചെയ്യും. ഇടുക്കിയിലെ ASIയെ കാണാതെയായതായി പരാതി. ഇടുക്കി ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന KT സന്തോഷിനെയാണ് കാണാതായത്. കോഴിക്കോട് വെള്ളിയൂരിൽ ബസ്സും ടാങ്കർ ലോറിയും കൂട്ടിയിടിച്ച് അപകടം. 10 പേർക്ക് പരിക്കേറ്റു. കേരളത്തിൽ ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ അടുത്ത 4 ദിവസം മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ ബാറ്റിംഗിന് അയച്ചു. ISL ഫുട്ബോളിൽ ഗോവ മോഹൻ ബഗാൻ മത്സരം സമനിലയിൽ. ന്യൂസ് റെയിൻബോ.
1: From the old school to the new school, we keep it cool.

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

നോ ബ്രേക്സ് നോ ബോറിംഗ് ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക് യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5 107.5

ഹൈ വോൾട്ടേജ് വോൾട്ടേജ് എനർജറ്റിക് സോങ് സാറ്റർഡേ നൈറ്റ് ഫീവർ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം 107.5. 107.5.